ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:26. ആകാശവാണിയുടെ മഞ്ചേരി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 3, കൊല്ലവർഷം 1201 മിഥുനം 10, 2026 ജൂൺ 24 ബുധനാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പത്തിന് സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് സിന്ധു സുധീർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രമതം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പോഷകമൂലകങ്ങൾ പുരട്ടി വിത്തുകളെ പരിചരിക്കുന്നതെങ്ങനെ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ട്വല്ലേഴ്സ് പൊന്നാനി റോഡ് ഇടപ്പൾ മധുരം ഗീതം. 7:00 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:30 മൗലാന ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണ ആരോഗ്യ ചാലകം. നിപ്പ പ്രതിരോധവും ചികിത്സയും. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസിൽ ഓഫ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കൊട്ടകൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനെസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ V പ്രസീദ സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആരച്ചാവക്കാട് കവ്യധാര. മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ വാളെടുത്താൽ വാളാൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അംബിക ഷിബു.

0: പലം ഐക്യർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിത പാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ഡിക്കാർ റോഡ് മഞ്ചേരി പട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്യർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടീംസ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൌൺസിലിംഗ് സെന്ററിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുറം അസബാ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് വെന്തിരമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 വത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ റോഡ് കോട്ടകൾ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തലമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർ NN നസീർ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വിരുന്നിന് ഭാരം. തുടർന്ന് ഗാനാമൃതം. 11:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർന്ന് നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റെയിൽവേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കണ്ടത്. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Shagun Chopra. National security advisers and senior security officials from the BRICS nations called for stronger cooperation to address a widening range of global security challenges, including terrorism, cyber threats, during a high-level meeting hosted by India in the national capital. The 16th BRICS National Security Advisors meeting, held under India's chairship of the grouping, led by India's NSA Ajit Doval, brought together top security representatives from member countries to discuss both traditional and emerging threats confronting the international community. According to India's Ministry of External Affairs, the discussions focused on evolving security risks that increasingly transcend national borders. Prime Minister Narendra Modi received a telephone call from the Emir of Qatar, Sheikh Tamim bin Hamad Al Thani. He expressed condolences over the loss of lives of Indian nationals in the accident at Ras Lufan Industrial City in Qatar on Sunday and conveyed his wishes for the speedy recovery of those injured. Mr. Modi thanked the Qatari leader for his words of sympathy for the affected families and appreciated the prompt medical assistance extended to the injured. The two leaders also reaffirmed their commitment to ensuring the well-being and safety of their citizens and reiterated their solidarity and support for each other. India has strongly criticized Pakistani Defense Minister Khwaja Asif's remarks over the situation in Pakistan-occupied Kashmir, saying these remarks are desperate attempts by the neighboring country to cover up its own failings and deflect attention away from its human rights abuses. Addressing media in New Delhi, Ministry spokesperson Randhir Jaiswal said, New Delhi categorically rejects these fabricated claims with the contempt they deserve.
2: The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
1: On India-UAE defense partnership, the spokesperson said India's relationship with UAE in recent several years has seen

0: in a major upswing in which the defense partnership also plays an important role. Union Finance Minister Nirmala Sitharaman has called for stronger multilateral cooperation to build resilient economies, accelerate sustainable development, and ensure inclusive growth. Addressing the Global Convergence for Growth Summit virtually in New Delhi yesterday, she said that while prosperity and challenges are shared in an interconnected world, the consequences of conflicts and uncertainty fall disproportionately on developing countries and the Global South. Ms. Sitharaman stressed that coordinated global action is essential to address these challenges. Highlighting India's economic progress, the finance minister said that the country's growth is primarily driven by domestic demand, supported by a largely market-determined exchange rate. Vice Chairperson of Niti Aayog, Dr. Ashok Kumar Lahiri, has said that the total trade of India has grown by 5.4% in the last quarter. He said this while releasing the latest edition of the Trade Watch quarterly report in New Delhi. Dr. Lahiri added that India's exports reached $1.84 trillion and imports grew by 6.5% in the last quarter. U.S. Secretary of State Marco Rubio said, "Lasting peace and stability in West Asia cannot be achieved as long as Iranian-backed proxy groups continue launching attacks and engaging in militant activities across the region." Speaking to reporters upon his arrival in Abu Dhabi as part of his visit to the Persian Gulf region, Rubio emphasized that discussions over a Lebanon ceasefire are separate from ongoing negotiations with Iran. He added that he had recently spoken with Lebanese President Joseph Aoun alongside U.S. Vice President J.D. Vance, and that the U.S. officials were currently engaged on the ground in Lebanon. In the FIFA World Cup 2026, Portugal crushed Uzbekistan by 5-0 in the Group K at Houston in United States. The 41-year-old Cristiano Ronaldo scored 2 goals to help Portugal roll to a 5-0 win over Uzbekistan. Ronaldo became the first player to score in 6 different World Cup tournaments with his goals, adding another impressive accomplishment to his storied career. He was named Man of the Match. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 10:08. ഇനി കേൾക്കാം
2: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിന്ധു സുധീർ.
3: പരസുഖമേ സുഖമെനിക്ക് നിയതം, പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലോ. മഹാകവിയുള്ളൂരിന്റെ പ്രശസ്തമായ വരികളാണിവ. പങ്കുവയ്ക്കലിന്റെയും സഹാനുഭൂതിയുടെയും പ്രാധാന്യമാണിവിടെ ഊന്നിപ്പറയുന്നത്. അതായത്, മറ്റുള്ളവരുടെ സുഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവനും ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനുമാണ് യഥാർത്ഥ മനുഷ്യനെന്നാണിവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് മനസ്സിൽ ആന്തരികമായ വെളിച്ചമാണ് വേണ്ടത്. നല്ല ചിന്തകളുടെയും സ്നേഹം, ദയ തുടങ്ങിയ ഗുണങ്ങളിൽ നിന്നുമാണ് മനസ്സിൽ വെളിച്ചമുണ്ടാകുന്നത്. ഉള്ളു നന്മയാൽ നിറയുമ്പോഴാണ് പുറംലോകത്തെയും പ്രകൃതിയെയും കൂടുതൽ ശോഭയോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സാണ് എല്ലാ ചിന്തകളുടെയും കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും ആധാരം. പ്രേമസംഗീതം എന്ന കവിതയിൽ മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്, "വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേലമൃതമയം" എന്ന്. അതായത്, നല്ല മനസ്സും ശുഭാപ്തി വിശ്വാസവും ഉള്ള ആളുകൾക്ക് ലോകം മുഴുവൻ പ്രകാശപൂർണമായി അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. മനസ്സിൽ വെണ്മയുണ്ടെങ്കിൽ പുരോഗതിയും വിജയവും കൈവരുമെന്ന് സാരം. വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. മനസ്സിനുള്ളിലെ തമസ്സിനെ തുടച്ചു നീക്കാൻ നാം ഉള്ളിൽ പ്രകാശം നിറയ്ക്കണം. ഇവിടെയൊക്കെ നമ്മുടെ മനോഭാവങ്ങളാണ് കാഴ്ചകൾക്ക് അടിസ്ഥാനമെന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ശുഭചിന്തകളാൽ മനസ്സിനെ ശുദ്ധമാക്കി സ്നേഹവും പ്രത്യാശയും നിറഞ്ഞവരാകാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഓരോ കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ട്. സത്കർമ്മത്തിന് സത്കർമ്മഫലവും ദുഷ്കർമ്മത്തിന് ദുഷ്കർമ്മഫലവും. അതിനാൽ തന്നെ ദുഷ്ചിന്തകളെ വെടിഞ്ഞ് സച്ചിന്തകളുടെ ചില്ലകളിലേക്ക് ചേക്കേറാനാകണം നാം ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, നിങ്ങൾ എത്ര വയസ്സുകാരനെപ്പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് ഓഷോ പറഞ്ഞത്.

0: മനസ്സിൽ നാം തന്നെ നട്ടുവളർത്തുന്ന ചിന്തകളാണ് നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും. ചിന്തനം ച മനഃശുദ്ധി ശുദ്ധിർഭവതി ജീവനം എന്നാണ് പറയപ്പെടുന്നത്. അതായത്, ശുദ്ധമായ ചിന്ത മനസ്സിനെ ശുദ്ധമാക്കുകയും ശുദ്ധമായ മനസ്സ് ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അതിനാൽ തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയണം. ദോഷചിന്തകൾ ജീവിതത്തിൽ പലതരം തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തോളം ധന്യമായ ജീവിതം നയിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ടു പോകാനും നമുക്ക് കഴിയണം. ഉപയോഗശൂന്യമായി ഒന്നും തന്നെ ഭൂമിയിലില്ല. എല്ലാത്തിനുമുണ്ട് അതിൻ്റേതായ ഗുണവും മൂല്യവും. ആ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകമാക്കി പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഏവർക്കും അതിന് സാധിക്കട്ടെ.
1: സിന്ധു സുധീർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9846281446. നമ്പർ ആവർത്തിക്കാം, 9846281446.
2: സുഭാഷിതം.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.
4: പ്രഭാതഗീതം.
3: പ്രഭാതഗീതത്തിൽ ആദ്യം പി ലീല പാടിയ ഗാനം.

ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് മെയിൽ 6:28-നും 165:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48-നും 163:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33-നും 226:10 കോയമ്പത്തൂർ മാംഗ്ലൂർ

0: ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27-നും 166:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 566:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1908 ജൂൺ 24-ന് പ്രമുഖ കഥകളി നടനും ആചാര്യനുമായ ഗുരു ഗോപിനാഥ് ജനിച്ചത്. കഥകളി കളരികളായ കപ്ലിങ്ങാടൻ കല്ലവടി ചിട്ടകളിൽ നിപുണനായ ഗുരു ഗോപിനാഥ് അഥവാ പെരുമാനൂർ ഗോപിനാഥ് പിള്ളയ്ക്ക് പട്ടികാംതൊടി രാവുണ്ണിമേനോൻ, ഗുരു കുഞ്ചുക്കുറുപ്പ്, കവളപ്പാറ നാരായണൻ നായർ എന്നീ ഗുരുനാഥന്മാരിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ വിവിധ മ്യൂസിയങ്ങളിൽ ഗുരു ഗോപിനാഥിൻ്റെ നവരസ എന്ന ചിത്രീകൃത കലാശില്പത്തിൻ്റെ സ്ഥിരം പ്രദർശനമുണ്ട്.
1: ചരിത്രപഥം.

0: സമയം 6:30.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: പോഷക മൂലകങ്ങൾ പുരട്ടിയുള്ള വിത്തുപരിചരണം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
4: നമുക്ക് പോഷക മൂലകങ്ങൾ പുരട്ടിയും വിത്ത് പരിചരിക്കാം. അതിനുള്ള ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നമാണ് IFFCO എന്ന ഗവൺമെന്റ് ഓൺഡ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് കമ്പനി ഇറക്കിയിട്ടുള്ള Nano DAP വളം. നാനോ രൂപത്തിലുള്ള, ദ്രാവക രൂപത്തിലുള്ള വളമാണ് Nano DAP. ഈ Nano DAP 2 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 30 മിനിറ്റ് വിത്തുകൾ മുക്കി വെച്ചതിനു ശേഷം നടാൻ ഉപയോഗിക്കാം. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ഉള്ളതിനാൽ തൈകളുടെ വളർച്ച ദുരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് Nano DAP ഉള്ള ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയെ ദുരിതപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. തക്കാളി, പച്ചമുളക്, വഴുതന പോലെയുള്ള പറിച്ചു നടുന്ന തൈകളുടെ വേരുകൾ മുക്കി നടുവാൻ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് Nano DAP. 2-4 മില്ലി Nano DAP 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ തൈകളുടെ വേരുകൾ മുക്കി 1/2 മണിക്കൂർ വെച്ചതിനു ശേഷം നമുക്ക് നടാൻ ഉപയോഗിക്കാം. നേന്ത്രവാഴ കർഷകർ ഇപ്പോൾ അവരുടെ വാഴക്കന്നുകൾ പരിചരിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് Nano DAP എന്ന് പറയുന്ന ലിക്വിഡ് രൂപത്തിലുള്ള നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളമാണ്. ഇവ വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്നതുകൊണ്ട് വാഴകൾ കരുത്തോടെ വളരുവാൻ സഹായിക്കും.

0: സഹായിക്കുന്നു. വാഴക്കന്നുകൾ മുക്കുവാൻ 5 മില്ലി നാനോ ഡി എ പി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മിക്സ് ചെയ്തതിനു ശേഷം ചെത്തിയ വാഴക്കന്നുകൾ അതിൽ അരമണിക്കൂർ മുക്കിവെച്ചതിനു ശേഷം നടാൻ ഉപയോഗിക്കാം. ഇതുകൂടാതെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ് എന്നുള്ള ഒരു പരിചരണ രീതിയും നിലവിലുണ്ട്. പക്ഷേ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പരിചരണ രീതിയാണ് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്. ഇവ വൈറസ് മുക്തമാക്കാൻ, വിത്തിൻ്റെ ഉള്ളിൽ സീഡ് ബോൺ വൈറസുകൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും വിത്തിനെ മുക്തമാക്കാൻ സഹായിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. അതിനുശേഷമേ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള വിത്ത് ചികിത്സകൾ നടത്താൻ പാടുള്ളൂ. ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളമാണ് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിനായി ശുപാർശ ചെയ്യപ്പെടുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ കൈവിരൽ മുക്കാൻ പാകത്തിനുള്ള ചൂടാണ്. അല്ലെങ്കിൽ ഒരു പാത്രം തളച്ച വെള്ളത്തിലേക്ക് അതേ അളവുള്ള പാത്രത്തിലെ തണുത്ത വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആവും. അപ്പോൾ ഇതിലേക്ക് കിഴി കെട്ടിയ വിത്തുകൾ 2 മിനിറ്റ് മുക്കിപ്പിടിക്കാം. അങ്ങനെയാണെങ്കിൽ വൈറസ് 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നശിച്ചു പോകുവാൻ സാധ്യതയുള്ളതിനാൽ ഈ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെൻ്റ് കൊണ്ട് സീഡ് ബോൺ വൈറസുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാം.
1: പോഷക മൂലകങ്ങൾ പുരട്ടിയുള്ള വിത്തുപരിചരണം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജറായ MK നിസീമയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വെള്ളി ശനി ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വെള്ളി ശനി ദിവസങ്ങളിലും എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം കാലവർഷത്തിൽ ഇന്നലെ വരെ സംസ്ഥാനത്ത് 28% മഴക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
0: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
4: ദൃഷ്ടിയിൽ ഇന്നത്തെ പത്രങ്ങളിലെ ഏതാനും വാർത്തകൾ ശ്രദ്ധിക്കാം. സ്ഥാപനങ്ങൾക്ക് ബാധകമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കി. ഈ മാസത്തെ ക്ഷേമ പെൻഷന് ഇന്ന് വിതരണം തുടങ്ങും. 51.7 ലക്ഷം പേർക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. പെൻഷൻ വിതരണം അടുത്ത മാസം 3 പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. മുഹറം പ്രമാണിച്ചുള്ള പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ്. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. കൊട്ടരക്കര നീലേശ്വരം മുക്കോണിമുക്കിൽ അതിവേഗത്തിൽ മണ്ണുമായി വന്ന ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്ക് മറിഞ്ഞ് 10-ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കം 3 മരിച്ചു. ടിപ്പർ ഓടിച്ചത് ഹെവി ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. സംസ്ഥാനത്ത് ഇന്നലെ 15 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ കൊല്ലം ജില്ലകളിൽ 1 വീതം എന്നിങ്ങനെയാണ് രോഗബാധ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. ഈ മാസം 18 അദ്ദേഹത്തിന്

0: രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെയാണ് രാജി. ഡൽഹിയിൽ വീണ്ടും നിർഭയ മോഡൽ കൊല. 11 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു. സമാധാന കരാർ ഒന്നാം ഘട്ട ചർച്ചകൾക്കു പിന്നാലെ ഇറാനുമേലുള്ള ഉപരോധങ്ങളിൽ ഇളവും മരവിപ്പിച്ച ആസ്തികൾ ഭാഗികമായി വിട്ടു നൽകലും പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് എണ്ണ കയറ്റുമതിക്കും ഇറാന് ഇളവ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ഉസ്ബെക്കിസ്ഥാനെ 5-0 തോൽപ്പിച്ച് പോർച്ചുഗൽ. എംബാപ്പയുടെ ഇരട്ട ഗോളുമായി ഇറാഖിനെ 3-0 തകർത്ത് ഫ്രാൻസ് നോക്കൗട്ടിൽ. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-2 തോൽപ്പിച്ച നോർവേയും നോക്കൌട്ടിലെത്തി. ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇന്നു മുതൽ ഈ മാസം 28 വരെ ഭുവനേശ്വറിൽ നടക്കും. കഴിഞ്ഞ തവണ 4 സ്ഥാനത്തായ കേരളം ഇത്തവണ 53 സംഘവുമായാണ് ചാമ്പ്യൻഷിപ്പിന് എത്തുന്നത്.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
7: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
6: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
5: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: സ്വർണം പവന് 2480 രൂപ കുറഞ്ഞ് 1,60,040 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,44,500 രൂപ. വെള്ളി കിലോഗ്രാമിന് 2,33,500 രൂപ. റബ്ബർ RSS 4 കിണ്ടലിന് 27,200. RSS 5 22,200. വെളിച്ചെണ്ണ കിണ്ടലിന് കോഴിക്കോട് 23,000, വടകര 23,400, മാനന്തവാടി 26,800. കൊപ്ര കിണ്ടലിന് കോഴിക്കോട് എടുത്തപടി 12,800, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക കിണ്ടലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,000 രൂപ. പൊന്നാനി 15,000, കോഴിക്കോട് 15,240. നാളികേരം കിണ്ടലിന് മഞ്ചേരി 4,000, മാനന്തവാടി 5,600. കയർ കിണ്ടലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കൊയിലാണ്ടി 9,000. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000. അടക്ക കിണ്ടലിന് കോഴിക്കോട് 7,000, മഞ്ചേരി 7,500. കൊട്ടപ്പാക്ക കിണ്ടലിന് കോഴിക്കോട് പഴയത് 36,000, പുതിയത് 36,000, മാനന്തവാടി പുതിയത് 34,000. കുരുമുളക് കിണ്ടലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500. കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിണ്ടലിന് പാലക്കാട് 30,000, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി കിണ്ടലിന് കോഴിക്കോട് പുതിയത് 8,900, മാനന്തവാടി പഴയത് 6,700, പുതിയത് 6,700. പച്ചക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,400, മാനന്തവാടി 2,200. ഉണക്കക്കപ്പ കിണ്ടലിന് കോഴിക്കോട് 2,700.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

കാറ്റത്തൊരു പെൺപൂവ് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സിന്ധു പ്രേംകുമാർ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2325 142.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. ഖത്തർ ഇൻഗാസ് കെ എം സി സി പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ എം പി മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ യു എസ് വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ യു എസ് അംബാസഡർ സെർജിയോ ഗോറുമായും ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരി

ിക്കാനാവില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി.

0: സംഭരണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3-നുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരം വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. തൃക്കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ.ഒ. ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിടവാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി 50 ലക്ഷത്തിലേറെ പേരാണ് ദർശനത്തിനെത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൂഗിൾ പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചുപോയത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിലാണ് പോർച്ചുഗലിന്റെ നേട്ടം. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിലായി. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നതോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ 2-ാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാൻ തന്റെ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റി എഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടി നിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262

0: കോടി രൂപ വകമാറ്റിയെന്ന് സി എ ജി കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കെ എ ടി നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് എം എസ് സി ലൂസിയാന വൈകിട്ട് 5-ഓടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ ഡി എസ് സി കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് എം എസ് ശരവണൻ മുഖ്യാതിഥിയാകും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 14 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും എഫ് എം ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ തിരൂർ ആലത്തിയൂരിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജനതയ്ക്കുള്ള PSC പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 1 ആരംഭിക്കുന്ന സൗജന്യ പരിശീലന ബാച്ചുകളിലേക്ക് ഇന്നുകൂടെ അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികളുടെ സൗകര്യമനുസരിച്ച് റെഗുലർ ഹോളിഡേ ബാച്ചുകൾ ലഭ്യമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റ്, മറ്റു വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പും 2 കോപ്പി ഫോട്ടോയും സഹിതം പ്രിൻസിപ്പൽ, കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, KBR കോംപ്ലക്സ്, ആലത്തിയൂർ 6761002 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. അപേക്ഷാ ഫോം ഓഫീസിൽ നിന്നും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ 0494256506 എന്ന നമ്പറിൽ ലഭിക്കും. മറ്റൊരു ഫോൺ നമ്പർ പറയാം, 9895733289. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം, 0494256506. മൊബൈൽ നമ്പർ 9895733289. കേരള സർക്കാർ സ്ഥാപനമായ CAPTും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് CAPTിന്റെ കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന ഒരു വർഷത്തെ PSC അംഗീകൃത

0: ജിടി പ്രീ പ്രസ് ഓപ്പറേഷൻ, പ്രസ് വർക്ക്, പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പൻഡും ലഭിക്കും. OBC, SCBC മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും സ്റ്റൈപ്പനും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ 0495 272 3666 എന്ന നമ്പറിൽ ലഭിക്കും. മൊബൈൽ നമ്പർ പറയാം, 9496 88 2366. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം, 0495 272 3666. മൊബൈൽ നമ്പർ 9496 88 2366. പാലക്കാട് തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റൊഴിവുണ്ട്. യോഗ്യരായവർ ഇന്ന് വൈകിട്ട് 3 PM അപേക്ഷ നൽകണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. 0466 227 0335 എന്ന ഫോൺ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0466 227 0335.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333334.

0: ഇനി ചിന്താ വിഷയം. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സമർപ്പിതരും അഭിനിവേശമുള്ളവരുമാണെങ്കിൽ എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയർന്നു വരാനും വിജയം നേടാനും കഴിയും. നെൽസൺ മണ്ടേല. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സമർപ്പിതരും അഭിനിവേശമുള്ളവരുമാണെങ്കിൽ എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയർന്നു വരാനും വിജയം നേടാനും കഴിയും. ഈ വാക്കുകൾ നെൽസൺ മണ്ടേലയുടേത്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഇന്നത്തെ ചോദ്യം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ. സമയം 7 കഴിഞ്ഞ് 2:04.
2: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം. ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: സന്ധ്യാംബരത്തിന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി മറഞ്ഞു സൂര്യൻ, രഞ്ജിനി സുധീന്ദ്രൻ ആലപിച്ച ഗാനം, നന്ദകുമാർ വള്ളിക്കാവിന്റെ രചന, മുട്ടറ ബി എൻ രവീന്ദ്രന്റെ സംഗീതം.

0: നന്ദകുമാർ വള്ളിക്കാവിന്റെ വരികൾക്ക് മുട്ടറ ബി എൻ രവീന്ദ്രൻ ഈണം നൽകി രഞ്ജിനി സുധീന്ദ്രൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ഇന്ന് രാവിലെ 8:25 കേൾക്കാം എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന നസീർ.
3: അതുപോലെ അതിന്റെ അപ്പുറമാണ്. പിന്നെ കാട്ടിലോട്ട് വരാനുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരണ്യക് നോവല്, ഡേവിഡ് ഹെൻറി തോറോയുടെ വാൾഡൻ. എന്നാലും നമ്മൾക്ക് കവിത, ഞാൻ പറഞ്ഞ കവിതയ്ക്ക് ഇഷ്ടം, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പാട്ട് തന്നെ. പാട്ടിലോട്ട് തന്നെ എല്ലാം

0: ഇന്ന് രാവിലെ 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23
2: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
5: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
4: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
5: അതെങ്ങനെ?
4: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
5: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാം. ഓരോ വിഭാഗത്തിനും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31st. വിവരങ്ങൾ www.awards.gov.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ 0471-230-6040 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0471-230-6040. പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത, ഡിഗ്രി, ഡിപ്ലോമ, 2 വർഷം പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ 10th class കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമ, വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾ 9495-9997-04 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9495-9997-04.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്, 7:33. 226-10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, 8:27. 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 8:33. 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ്, 8:46 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ, 7:50. 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 7:51 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
8: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0493-262-262.
8: എന്താ മാഷേ, സുഖല്ലേ?
10: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
8: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
7: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക്സ് സെന്റർ പെരിന്തൽമണ്ണ.
8: ഫോൺ 0493-262-262. ജീവിതം ആരോഗ്യപൂർണമാക്കൂ,
7: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: നിപ്പ വൈറസ് ബാധ പ്രതിരോധവും ചികിത്സയും സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
12: നമ്മുടെ ജില്ലയിൽ നമ്മളിപ്പോൾ ഈ ഒരു വർഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ വവ്വാലുകളുടെ റൂസ്റ്റുകളും താവളങ്ങളും, അതായത് വവ്വാലുകൾ കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം അത് ജിയോസ്പേഷ്യൽ മാപ്പിംഗ് ചെയ്യുകയും ആ ഒരു ഇതിൻ്റെ ഒരു 500 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും നമ്മളതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുടുംബശ്രീയുടെ സഹായം തേടിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രേറ്റ് എടുത്തതാണ്. ഫീസിബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട്, റിസ്ക് കൂടുതലായതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തത്. ആ ഒരു അവയർനെസ് ആക്ടിവിറ്റി നന്നായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് രീതികളിലൂടെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജില്ലയിൽ നിപ്പ ആണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം, അതിൻ്റെ ട്രൂനാറ്റ് പരിശോധനയും PCR പരിശോധനയും നമ്മുടെ ജില്ലയിൽ തന്നെ ലഭ്യമാണ്.

0: അതിലെന്തെങ്കിലും പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ NIV പൂനെയിലേക്ക് സാമ്പിൾ അയക്കാനുള്ള സംവിധാനവും ലഭ്യമാണ്. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമുക്ക് ഐസൊലേഷൻ റൂംസ് ഉണ്ട്, സംശയിക്കുന്ന ആൾക്കാരെ കടത്താൻ റൂംസ് ഉണ്ട്, അതുപോലെ രോഗമുള്ളവരെ കടത്താനായിട്ട് വാർഡും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ല നിപ്പയെ നേരിടാൻ പൂർണ്ണ രീതിയിൽ സജ്ജമാണ്. അപ്പോൾ ആൾക്കാർ എനിക്ക് നന്നായിട്ട് ജാഗ്രത പുലർത്തി കഴിച്ചാൽ നമുക്ക് ഒരു നിപ്പ ഫ്രീ ആയിട്ടുള്ള ഒരു വർഷം കടന്നു പോകും തന്നെയാണ് കരുതുന്നത്. കൃത്യമായിട്ട് നിപ്പ വൈറസിനെതിരെയുള്ള ഒരു ആൻറ്റി വൈറൽ മെഡിസിൻ ശരിക്ക് ലഭ്യമല്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡീസ്, നിപ്പ വൈറസിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് ഇപ്പോൾ ലഭ്യമാണ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ലഭ്യമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് നിപ്പ ഡയഗ്നോസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിയെ വരെ പേഷ്യൻറ്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് ആൻറ്റി വൈറൽ, അതായത് ഈ വൈറസ് നശിപ്പിക്കുന്ന കെമിക്കൽ ഇതല്ല, അതിൻ്റെ ഒരു ആൻറ്റിബോഡി ആണ്. അപ്പോൾ അത് നൽകിക്കഴിഞ്ഞാൽ രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് ആൻറ്റി വൈറൽസ് എല്ലാം നൽകുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് നൽകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നുള്ളതെന്ന് വെച്ചാൽ സപ്പോർട്ടീവായിട്ടുള്ള തെറാപ്പിയാണ്. കാരണം വേറെ ഏതൊരു വൈറൽ ഡിസീസും നമുക്കറിയാം, ജലദോഷ പനിയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരാഴ്ചയ്ക്കകത്ത് നമ്മൾ വേറൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് തന്നെ മാറുന്നൊരു അസുഖമാണ്, സാധാരണ നമ്മൾ സീസണിൽ വരുന്നത്. അതുപോലെ തന്നെ നിപ്പയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ചിട്ട് അത് പ്രവർത്തിച്ച് നിപ്പ വൈറസിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് നേരിട്ട് വൈറസ് പല രീതിയിൽ ഇതിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്. അത് നേരിട്ട് വൈറസ് കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വഴി ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചികിത്സ ഇല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും, അതുമാത്രമല്ല ഇതിൻ്റെ ഒരു മരണനിരക്ക് വളരെ കൂടുതലാണ്.
1: നിപ്പ വൈറസ് ബാധ, പ്രതിരോധവും ചികിത്സയും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
9: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
8: ഫോൺ 0483-280-5000.
9: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
9: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483-280-5000.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: എന്നും രാവിലെ നീ നനഞ്ഞ പൈജാമ ഒളിപ്പിച്ചു വെക്കുന്നതും നീ നനയ്ക്കുന്ന കിടക്കയും ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ എല്ലാരും കാണിക്കും. പിന്നെ അവൾ എല്ലാവരെയും പുറത്തേക്ക് പറഞ്ഞയച്ച് വാതിൽ പൂട്ടി. രാത്രിയായ കാരണം അവൾ ലൈറ്റിട്ടു. എന്റെ ഷർട്ട് ഊരി ചോരയും മുറിവുകളും തുടയ്ക്കാൻ തുടങ്ങി. കുഞ്ഞൂസെ, വേദനിക്കുന്നുണ്ടോ? നല്ല വേദനയുണ്ട് ഗ്ലോ. ഞാൻ പതുക്കെ പതുക്കെ ചെയ്യാം. എന്റെ കൊച്ചു തെമ്മാടി, നീ കമഴ്ന്നു കിടക്ക്, അപ്പോ അത് പെട്ടെന്ന് ഒപ്പിയെടുക്കാം. അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് മുറിവിൽ പറ്റിപ്പിടിച്ച് ഇതിലും അധികം വേദനിക്കും. പക്ഷേ ഏറ്റവും വേദനിച്ചത് മുഖമാണ്. ഒരു കുറ്റവും ചെയ്യാത്ത ക്രൂരതയോടുള്ള ദേഷ്യവും നൊമ്പരവും കാരണം അത് വിങ്ങി വേദനിച്ചു. കുറച്ച് ഭേദമായപ്പോൾ അവൾ എന്റെ കൂടെ കിടന്നു. എന്റെ തല തടവിക്കൊണ്ടിരുന്നു. നീ കണ്ടതല്ലേ ഗ്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞാൻ കുറ്റം ചെയ്ത സമയത്ത് എന്നെ പിടച്ചാലും എനിക്കത് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്യാതെ ഇരിക്കായിരുന്നു. അവൾ കുടിനീരിറക്കി. പക്ഷേ ഏറ്റവും സങ്കടം എന്റെ ബലൂണാ. എന്ത് ഭംഗിയായിരുന്നെന്നോ ലൂയിസിനോട് ചോദിച്ചേ. എനിക്ക് വിശ്വാസാ, അത് ഭംഗിയുള്ളതായിരുന്നു. നീ വിഷമിക്കണ്ട, നാളെ അമ്മൂമ്മയുടെ വീട്ടിൽ പോവാം. പിന്നെ ടിഷ്യൂ പേപ്പറും വാങ്ങാം. ലോകത്തിലേക്ക് ഏറ്റവും നല്ല ബലൂൺ ഉണ്ടാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അതിന്റെ ഭംഗി കണ്ട നക്ഷത്രങ്ങൾക്ക് പോലും അസൂയയാവും. അതൊന്നും വേണ്ട ഗ്ലോ, ആദ്യത്തെ ഭംഗിയുള്ള ബലൂൺ

0: ആദ്യം തന്നെയല്ലേ ഉണ്ടാവൂ. അത് ചീറ്റിപ്പോയാൽ പിന്നെ അതൊരിക്കലും ശരിയാവില്ല. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് തോന്നും ചെയ്യില്ല.
1: ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും, ദൂരേക്ക്, നമ്മൾക്ക്. എന്നിട്ട് വേണം ജീവിക്കാൻ. ഗ്ലോറിയ പെട്ടെന്ന് നിർത്തി. അമ്മൂമ്മയുടെ വീടിനെ പറ്റിയാവും അവൾ ആലോചിക്കുന്നത്. അത് മറ്റൊരു നരകമാവാനും മതി. അതുകൊണ്ടാവാം എന്റെ ഓറഞ്ച് മരത്തിന്റെയും സ്വപ്നങ്ങളുടെയും ലോകത്ത് അവൾ വന്നത്. നിന്നെ ടോം മിക്സിന്റെയോ ബക്ക് ജോൺസിന്റെയോ ഫാം ഹൌസിൽ കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് അതിലും അധികം ഇഷ്ടം ഫ്രെഡ് തോംസനെയാ. എന്നാ നമുക്ക് അവിടെ പോവാം. എന്നിട്ട് തീരെ നിസ്സഹായരായി ഞങ്ങൾ രണ്ടാളും കൂടി തേങ്ങിക്കരയാൻ തുടങ്ങി. എനിക്ക് പോർച്ചുഗയെ വല്ലാതെ മിസ് ചെയ്തു. എങ്കിലും രണ്ടു ദിവസത്തേക്ക് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല. സ്കൂളിൽ പോവാൻ പോലും എന്നെ സമ്മതിച്ചില്ല. എന്നോട് കാണിച്ച മൃഗീയത ആരും കാണരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ചുണ്ടിലെ മുറിവ് ഉണങ്ങുകയും മുഖം വീർത്തത് ചുങ്ങുകയും ചെയ്തപ്പോൾ തന്നെ ഞാൻ സാധാരണ പോലെയായി. പിങ്കി, കുഞ്ഞനുജൻ ലൂയിസ് ഇവരോടൊപ്പം ഇരുന്ന് ഞാൻ പകൽ നേരം കഴിച്ചുകൂട്ടി. ഒന്നും ഉരിയാടാൻ എനിക്ക് തോന്നിയില്ല. എല്ലാറ്റിനോടും പേടി തോന്നി. ജഞ്ചീരയെ വിളിച്ച വാക്ക് ആവർത്തിച്ചാൽ എന്നെ അടിച്ച് പൾപ്പാക്കും എന്ന് അപ്പൻ പ്രതിജ്ഞയെടുത്തു. എനിക്ക് ശ്വാസം വിടാൻ പോലും പേടിയായിരുന്നു. എന്റെ ഓറഞ്ച് മരത്തിന്റെ കുഞ്ഞി തണലായിരുന്നു എന്റെ അഭയം. അവിടെ പോയിരുന്ന് പോർച്ചുഗ തന്ന ട്രേഡിംഗ് കാർഡിലെ മലകൾ നോക്കും. പിന്നെ കിങ് ലൂയിസിനെ ഗോട്ടി കളിക്കാൻ പഠിപ്പിക്കും. ആദ്യം അവനത് വഴങ്ങുന്നില്ലായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ രസം അവന് കിട്ടിത്തുടങ്ങി. എനിക്ക് പോർച്ചുഗയെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ അങ്ങേരെ കാണാൻ ചെല്ലാത്തത് വിചിത്രമായി അങ്ങേർക്ക് തോന്നിക്കാണും.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: തൃശൂർ വലപ്പാടുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ് എന്നീ വിഷയങ്ങൾക്ക് ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 29. അഭിമുഖം 30 നടക്കും. കൂടുതൽ വിവരങ്ങൾ 9495026862 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 9495026862. ICDS പ്രോജക്ടിന് കീഴിൽ കൊടുവള്ളി നഗരസഭയിൽ അങ്കണവാടി വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 46 വയസ്സിൽ കവിയാത്തവരുമായ നഗരസഭയിലെ സ്ഥിര താമസക്കാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ അടുത്ത മാസം 10 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ 0495 2211 5 എന്ന നമ്പർ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0495 2211 5 2. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 വർഷത്തേക്ക് സ്റ്റുഡൻസ് കൗൺസിലറെ നിയമിക്കും. യോഗ്യത, നേരിട്ടുള്ള പഠനത്തിലൂടെ 2 വർഷം മുഴുവൻ സമയ എംഫിൽ

ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രിക് ആൻഡ് സോഷ്യൽ വർക്ക് കോഴ്സ് പൂർത്തിയായിരിക്കണം. ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ ഈ മാസം 26 മുൻപ് hrdcell@gecked.ac.in എന്ന മെയിലിൽ അയക്കണം. അഭിമുഖം സംബന്ധിച്ച വിവരങ്ങൾ ഇമെയിൽ വഴി അറിയിക്കും.

0: കോഴിക്കോട് ചേളന്നൂർ ഐ സി ഡി എസ് പ്രോജക്ടിന് കീഴിൽ തലക്കുളത്തൂർ, കാക്കൂർ, നന്മണ്ട, നരിക്കുനി, ചേളന്നൂർ, കക്കോടി പഞ്ചായത്തുകളിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 8921585459. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8921585459.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:56. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
2: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും, സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമ നിർവ്വഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നു.

0: ായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ നാഫെഡ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: कि नाफेड जो 2014 में बंद होने की कगार पर आ गया था, आज नाफेड ये सारी पहल कर 500 करोड़ के मुनाफे के साथ 30,000 करोड़ के टर्नओवर के साथ देश के 74,00,000 किसानों की सेवा कर रहा है.
0: प्रधानमंत्री नरेंद्र मोदी खतर अमीर शेख तमीम बिन हमद अल तानियुमाई टेलीफोन संभाषण നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്തെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
3: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിലുയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്കെത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീകോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫേൽ ലിയാവോയും ലീഡുയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക്

0: ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 45 സെക്കൻഡ് കേൾക്കാം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക്രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
1: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
2: അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
1: വിദഗ്ധരായ ത്വക്രോഗ ഡോക്ടർമാരുടെ സേവനം.
2: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം.
4: കാലത്തിന്റെ ഇടനാഴികളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത നിരവധി മനോഹര ഗാനങ്ങൾ മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇതിൽ അപൂർവ സുന്ദരമായ ചില ഗാനങ്ങൾക്ക് ഒന്നിലധികം വിഭാഗത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1972 പുറത്തിറങ്ങിയ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് യേശുദാസിന് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ഈ ഗാനത്തിലൂടെ വയലാർ രാമവർമ്മ സ്വന്തമാക്കി. അതുപോലെ 1991 പുറത്തിറങ്ങിയ ഭരതം എന്ന ചിത്രത്തിലെ രാമകഥാ ഗാനലയം എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം യേശുദാസിനും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ തലത്തിൽ പ്രത്യേക പരാമർശവും രവീന്ദ്രൻ മാഷിന് ലഭിച്ചു. നഖക്ഷതങ്ങൾ എന്ന സിനിമയിലെ മഞ്ഞൾ പ്രസാദവും എന്ന ഗാനത്തിന് KS ചിത്ര മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയപ്പോൾ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം ONV കുറുപ്പിന് ലഭിച്ചു. ഇനിയും നിരവധി ഗാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഗാനമാകട്ടെ ഇന്നത്തെ ഗാനത്തിൽ. സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം M ജയചന്ദ്രനും മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നിത്യമാമനും സ്വന്തമാക്കിയ ഗാനം വാതുക്കൽ വെള്ളരിപ്രാവ് ഇന്നത്തെ ഗാനമായി കേൾക്കാം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
4: മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നു, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം. യോഗയും അതുതന്നെയാണ്. അത് പഠിക്കേണ്ട ഒരു വിഷയം മാത്രമല്ല, ജീവിക്കേണ്ട ഒരു ജീവിത രീതിയാണ്. ഒരു ചെറിയ കഥ നോക്കാം. ഒരു വിദ്യാർത്ഥി ഗുരുവിനോട് ചോദിച്ചു, ഞാൻ ധ്യാനം ചെയ്യുമ്പോൾ സമാധാനം ലഭിക്കുന്നു, പക്ഷെ പിന്നീട് അത് നഷ്ടമാകുന്നു. ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കുളിച്ച ശേഷം വീണ്ടും കുളിക്കേണ്ടി വരുമോ? വിദ്യാർത്ഥി പറഞ്ഞു, അതെ. ഗുരു പറഞ്ഞു, അതുപോലെ തന്നെയാണ് ധ്യാനവും. പലതരത്തിലുള്ള ധ്യാനരീതികൾ യോഗയിൽ തന്നെയുണ്ട്. ഇതിനു പുറമെ പല ഗുരുക്കന്മാരും ടീച്ചേഴ്സിൻ്റെയും പല രീതികളുമുണ്ട്. മുൻപേ പറഞ്ഞ പോലെ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഏത് രീതിയും സ്വീകരിക്കാം. ലക്ഷ്യം ഒന്നാണ്. മന്ത്രധ്യാനം, യന്ത്രധ്യാനം, പ്രണവധ്യാനം, ഷഡ്ചക്രധ്യാനം, ആത്മവിചാരധ്യാനം, ട്രാൻസ്ജെൻഡൽ മെഡിറ്റേഷൻ അഥവാ ട്രാൻസ്ജെൻഡൽ ധ്യാനം, സെൻ മെഡിറ്റേഷൻ മുതലായവ. അഷ്ടാംഗയോഗത്തിലെ 3-ാമത്തെ അംഗമായ ആസനയിലേക്ക് നോക്കാം. ശരീരത്തെ സ്ഥിരവും സുഖകരവുമാക്കുന്ന അഭ്യാസങ്ങളാണ് യോഗാസനങ്ങൾ. നമുക്കത് ഫിസിക്കൽ സ്റ്റെബിലിറ്റിയും ന്യൂറോമസ്കുലർ കോർഡിനേഷനും ഫോക്കസും എല്ലാം പ്രദാനം ചെയ്യുന്നു. പ്രാണായാമ, ശ്വാസത്തെ നിയന്ത്രിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന രീതികളാണ് പ്രാണായാമയിൽ. യോഗയിൽ ശ്വാസത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ശ്വാസം ശരീരത്തിൻ്റെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. ദേഷ്യം വരുമ്പോൾ

0: ശ്വാസം മാറുന്നത് ശ്രദ്ധിച്ചില്ലേ? ഭയം വരുമ്പോഴും ശ്വാസം മാറും, അതുപോലെ ശാന്തത വരുമ്പോഴും ശ്വാസം മാറും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇമോഷൻസും ശ്വാസവും തമ്മിലുള്ള ബന്ധം. ശ്വാസത്തെ മാറ്റിയാൽ മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിയും. പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്നിവ മനസ്സിന്റെ കൂടുതൽ ആഴത്തിലുള്ള പരിശീലനങ്ങളാണ്. ഇവയുടെ ലക്ഷ്യം ഏകാഗ്രതയും ആത്മബോധവും വളർത്തുക എന്നതാണ്. നമുക്ക് വീണ്ടും ഒരു ചെറിയ ഏകാഗ്രതാ പരിശീലനത്തിന് പോകാം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, സുഖകരമായിരിക്കുക. ഒരു ശ്വാസമെടുക്കുക. നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അല്ലെങ്കിൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മനസ്സ് എവിടെയെങ്കിലും പോയാൽ വീണ്ടും ശ്രദ്ധ തിരികെ കൊണ്ടുവരിക, മൂക്കിന്റെ അറ്റത്തേക്ക് അല്ലെങ്കിൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇതാണ് ധ്യാനത്തിന്റെ ആദ്യ പാഠം. ശ്രീ അരവിന്ദ പറഞ്ഞിരുന്നു, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ ടീച്ചിങ് ഈസ് ദാറ്റ് നത്തിങ് ക്യാൻ ബി ടോട്ട്. അറിവ് പുറത്തുനിന്ന് നൽകാനാവില്ല, അത് ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. യോഗ ആ ഉണർവിന്റെ പാതയാണ്. യോഗ വെറും വ്യായാമമല്ല, അതൊരു ജീവിതശൈലിതയാണ്, ഒരു മൂല്യവ്യവസ്ഥയാണ്, ഒരു ആത്മാന്വേഷണമാണ്.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: ഇന്ന് രാവിലെ 8:25 കേൾക്കാം എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ.
7: അപ്പോൾ അത് വല്ലാത്തൊരു ഷോക്ക് പോലെ പോയി, പല ആൾക്കാരും നമ്മളുടെ ഇവിടുന്ന് പോയി. അപ്പോൾ ഈ പാട്ടുകൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിഷ്ടപ്പെട്ട ഈ പാട്ടുകൾ ഇവരന്വേഷിച്ച് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു.

0: എൻ്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് വന്യജീവി ഫോട്ടോഗ്രാഫർ എൻ എ നസീർ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
2: വാക്കും
1: പൊരുളും പ്രായോജകർ
2: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
5: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
4: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെഫ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്.
6: ഫോൺ 7025131199.
7: കാവ്യധാര.
8: മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ വാളെടുത്തവൻ വാളാൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. അംബിക ഷിബു.
9: സർവലോകൈകനാഥനാം താതന്റെ ദിവ്യശക്തി

അന്ധകാരമകറ്റുവാൻ അർപ്പണം സ്വയം ചെയ്തു നിന്നർത്ഥനാഗദങ്ങൾ പൊഴിക്കും മിശിഹയെ.

ഗുരുത്വവും ഒത്തുചേർന്നു പുണർന്നൊരാ സന്ധ്യയിൽ ശിഷ്യരൊത്തു ഗതസമാനാരാമം വിട്ടു മുന്നോട്ടു നീങ്ങിയ ദേവൻ.

0: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ വാളെടുത്തവൻ വാളാൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് അംബിക ഷിബു.
1: കാവ്യധാര. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര, ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
2: ജീവിതപാഠം.
5: പ്രായോജികർ:
6: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
7: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
8: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, വിദഗ്ധരായ ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം. ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
0: ആയിരത്തി 1950 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനൽ വേദി. ബ്രസീലും ഉറുഗ്വേയും തമ്മിലുള്ള ഫൈനൽ മത്സരം വീക്ഷിക്കാനായി 10,000 ഫുട്ബോൾ പ്രേമികൾ ബ്രസീലിലെ മറാക്കാന സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. ബ്രസീലുകാർ എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു. കാരണം അന്നത്തെ മത്സര ഫോർമാറ്റ് അനുസരിച്ച് ഫൈനൽ ടൈ ആയാൽ പോലും ബ്രസീൽ കിരീടം ചൂടുമെന്ന് ഉറപ്പായിരുന്നു. മഹാവിജയം ഉറപ്പിച്ച പത്രങ്ങൾ ആ രൂപത്തിൽ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർത്തകൾ സെറ്റ് ചെയ്തു വച്ചിരുന്നു. ആഘോഷഗാനങ്ങളും വാദ്യമേളങ്ങളുമൊക്കെ എപ്പോഴേ തയ്യാർ. ഫൈനൽ മത്സരത്തിന് വിസിൽ മുഴങ്ങിയപ്പോൾ ഗാലറി ഒന്നാകെ ആർത്തു വിളിച്ചു. ആവേശമുയർത്തിയ ഫൈനലിൽ 2-1 ബ്രസീലിനെ പരാജയപ്പെടുത്തി ഉറുഗ്വേ കപ്പുയർത്തി. മറാക്കാന സ്റ്റേഡിയം ബ്രസീലുകാരുടെ കണ്ണീരിനാൽ നനഞ്ഞു. ഈ സംഭവം ബ്രസീൽ ടീമിൽ

എന്നല്ല, മുഴുവൻ ബ്രസീലുകാരെയും വലിയ വിഷാദത്തിലേക്കാണ് തള്ളിവിട്ടത്. പ്രതീക്ഷയും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട വർഷങ്ങളോളം നീണ്ടുനിന്ന ആ അവസ്ഥയെ മറാക്കാന സോ എഫക്ട് എന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതേ സമയത്ത് ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടി നടന്ന ഒരു ബാലനുണ്ടായിരുന്നു, പെലെ. 1954 ബൌറുവിലെ ഒരു ചെറു ടൂർണമെന്റിൽ കളിക്കുന്ന പെലെയുടെ കാലുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആ കളി കാണാനിടയായ ഫുട്ബോൾ കോച്ച് വാൾഡിമർ ഡി ബ്രിട്ടോ ആയിരുന്നു. അദ്ദേഹം പെലെയുടെ ക്ലബ് ഡയറക്ടറോട് അന്നേ പറഞ്ഞു, ഈ ബാലൻ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരമാകും, ഉറപ്പ്. പ്രതിസന്ധികളുടെ കടൽ നീന്തി കയറിയ പെലെ 1958 ലോകകപ്പിനുള്ള ദേശീയ ടീമിൽ ഇടം നേടി. എന്നാൽ 17-കാരനായ പെലെ വൈകാരിക പക്വത ഇല്ലാത്ത കൗമാരക്കാരനാണെന്നും വേൾഡ് കപ്പ് കളിപ്പിക്കരുതെന്നും ടീം സൈക്കോളജിസ്റ്റ് നിലപാടെടുത്തു. മാത്രമല്ല, കാൽമുട്ടിന് പരിക്കേറ്റ നിലയിലുമായിരുന്നു പെലെ. എന്നാൽ ബ്രസീൽ കോച്ച് വിസെന്റ് ഫിയോള ടീം സൈക്കോളജിസ്റ്റിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ താങ്കൾക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാൽമുട്ടിന്റെ പരിക്ക് ഭേദമായാൽ പെലെ കളിക്കും. പിന്നീടങ്ങോട്ട് കണ്ടത് ബ്രസീലിന്റെ തേരോട്ടമായിരുന്നു. ഫൈനലിൽ സ്വീഡനെ പരാജയപ്പെടുത്തി ബ്രസീൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തി. പെലെ ഫൈനലിൽ 2 ഗോളുകൾ അടിച്ചു. 8 വർഷമായി ബ്രസീലുകാരെ ഒന്നാകെ വേട്ടയാടിയിരുന്ന മറാക്കാന സോ എഫക്റ്റിൽ നിന്ന് അങ്ങനെ അവർ വീരോചിതമായി മോചിതരായി. തുടർന്നങ്ങോട്ട് 1962 70 94 2002 കപ്പുയർത്തി ഏറ്റവും കൂടുതൽ ഫിഫ കിരീടം ചൂടിയ രാജ്യം എന്ന റെക്കോർഡ് നേടി. പ്രിയരെ, 2 കോച്ചുമാരുടെ നിശ്ചയദാർഢ്യമല്ലേ പെലെയെയും അതിലൂടെ ബ്രസീലിനെയും നക്ഷത്രങ്ങളാക്കി മാറ്റിയത്? മികച്ച ഒരു കോച്ചിന് വലിയ മാറ്റം സൃഷ്ടിക്കാനാകും. ഉറക്കത്തിൽ നിന്ന് നമ്മെ തട്ടിയുണർത്താനാകും. പ്രതീക്ഷ നൽകി കരുത്തുറ്റവരാക്കാനും ജീവിതത്തിൽ നമുക്കും വേണം അത്തരത്തിലുള്ള ഊർജ്ജസ്രോതസ്സുകൾ. ഒരു യുദ്ധവും ആരും ഒറ്റയ്ക്ക് ജയിച്ച ചരിത്രമില്ലല്ലോ. വിനയപൂർവവും പ്രതീക്ഷാപൂർവവും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നിങ്ങളുടെ മേഖല എന്തുമാകട്ടെ, അതിൽ മുമ്പ് മധുരവും കയ്പും രുചിച്ച് വിജയം വരിച്ചവരുണ്ടാകും. അവരോടൊന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ ഒരു പുസ്തകത്തിനും തരാനാകാത്ത തിരിച്ചറിവ് കിട്ടും. ചിലരുടെ വാക്കുകൾ നിങ്ങളുടെ വിഷമങ്ങൾ മറന്ന് തെറ്റുകൾ തിരുത്തി സധൈര്യം മുന്നോട്ട് കുതിക്കുവാൻ ശക്തി പകരും. കണ്ടെത്താം നമുക്കും അത്തരം ഊർജ്ജസ്രോതസ്സുകളെ.

0: ജീവിത പാഠം.
1: രചന മുനീർ ആമയൂർ. ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജകർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
7: പ്രായോജകർ:
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
10: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
11: ആകെ പേടിയാവുന്നു ഡോക്ടർ.
12: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
10: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
6: കേരളത്തിലെ ക്ഷേത്ര കലാരൂപങ്ങളിൽ ഒന്നാണ് തുള്ളൽ. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ മൂന്ന് വിഭാഗങ്ങളുള്ള തുള്ളൽ കലാരൂപത്തിൽ ലാസ്യാംശത്തിന് പ്രാധാന്യം നൽകി വേഗത കുറച്ച് പാടുന്ന തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. ഇപ്പോൾ ശീതങ്കൻ തുള്ളൽ അവതരിപ്പിക്കുന്നു പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും.

0: പ്രഭാകരൻ പുന്നശ്ശേരിയും സംഘവും അവതരിപ്പിച്ച ശീതങ്കൻ തുള്ളലാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 2:30.
3: FM പ്രധാന വാർത്തകൾ.
2: നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി CB ജോർജ് ലക്സംബർഗിലെ ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ, ഫിൻടെക്, ബഹിരാകാശം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിന് മരിച്ച വടകര വെള്ളൂർ സ്വദേശി കളറിയുള്ളതിൽ അർജുനന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി KM അഭിജിത്ത് MLA. ഖത്തർ ഇൻകാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു.

0: എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് സി എ ജി കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് എം എസ് സി ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി രാവിലെ 10 മുതൽ തൊഴിൽ മേള സംഘടിപ്പിക്കും. സിവിൽ സ്റ്റേഷനിലാണ് തൊഴിൽ മേള. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത 1 വിജയിച്ചു.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
4: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 226-10 കോയമ്പത്തൂർ മാക്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, 8:27. 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്, 10 മിനിറ്റ് വൈകി 8:43. 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ്, 8:46. 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ്, 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 9:44 എത്തിച്ചേരും.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
5: തീവണ്ടി സമയം പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
8: എന്നും രാവിലെ 7
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
11: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
9: തന്നെയോ? അതേതായാലും നന്നായി.
11: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
9: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
12: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
14: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
15: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
15: പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
18: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
17: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
19: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
20: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
19: CH സെന്റർ മഞ്ചേരി.

0: ശരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
0: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
1: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
0: ഫോൺ 9495777174.
2: കേരള സർക്കാർ സർവീസ് മേഖലയിലെ പ്രധാന തസ്തികകളും ജോലി സാധ്യതകളും. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു.
3: കേരള സംസ്ഥാന സർവീസിലേക്ക് പ്രധാനമായും നിയമനം നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC വഴിയാണ്. PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഏത് വിഷയത്തിൽ ബിരുദമെടുത്ത ആളുകൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ് സാധ്യമാകുന്നത്. ബിരുദം യോഗ്യതയായി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, PSC അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, BDO, മുനിസിപ്പൽ സെക്രട്ടറി തുടങ്ങി പ്രധാന തസ്തികകളിലേക്ക് പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ എന്നീ ഘട്ടങ്ങളിലൂടെ നിയമനം ലഭിക്കുന്നു. ഇതുകൂടാതെ 10-ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായ LD Clerk, അതുപോലെ 10-ാം ക്ലാസ്സിന് താഴെ മാത്രം യോഗ്യതയുള്ളവർക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്.
2: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
0: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ, മഞ്ചേരി.
1: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
5: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
1: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
6: സൈബർ ജാലകം.
7: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 2,100+ സേവനങ്ങൾ ലഭിക്കുന്ന ആപ്പിനെ കുറിച്ച് അറിയാമോ?
8: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റ ആപ്പുണ്ടെങ്കിലോ? അങ്ങനെ ഒരു ആപ്പുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാം, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടും

0: മായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ട്രാവൽ, ടൂറിസം, ഹെൽത്ത്, ഇങ്ങനെ അനേകം അനേകം സേവനങ്ങൾ ഒരു കുടക്കീഴിൽ. ഈ ആപ്പിന്റെ പേരാണ് യൂണിഫൈഡ് മൊബൈൽ ആപ്പ് ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. പേര് കേട്ട് ഞെട്ടുകയൊന്നും വേണ്ട, ഇതിനൊരു ചുരുക്കപ്പേരുണ്ട്. ഈ വലിയ പേരിലെ വാക്കുകളിലെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി, അപ്പോൾ ഉമാങ് ആകും. യൂണിഫൈഡ് മൊബൈൽ ആപ്പ് ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. ഉമാങ് ആപ്പ് സർക്കാരിന്റെ തന്നെ ആപ്പാണ്, അതുകൊണ്ട് ധൈര്യത്തോടെ ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പ്രയോജനപ്പെടുത്താം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
8: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
9: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
10: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
10: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന ഒ പി.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: കടല കൊറിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ മസാല കടല റോസ്റ്റ് ആയാലോ ഒന്നുകൂടി രുചികരമായിരിക്കും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. മസാല കടല ഉണ്ടാക്കാനായിട്ട് 1 പച്ച നിലക്കടല, 2 ടേബിൾ സ്പൂൺ വീതം കടലമാവ്, മൈദ എന്നിവയും, 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1 ടീസ്പൂൺ മുളകുപൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഗരം മസാലപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ എന്നിവയും കൂടിയാണ്. ആദ്യം എണ്ണയും കറിവേപ്പിലയും ഒഴികെയുള്ള ചേരുവകൾ എല്ലാം കൂടി യോജിപ്പിച്ച് കുഴച്ചു വെക്കണം. വെള്ളം അധികമാവാൻ പാടില്ല കേട്ടോ. മാവ് കടലയിൽ പിടിക്കാനുള്ള അത്രയും വെള്ളം ചേർത്താൽ മതി. ഇനി ഒരു പാനിൽ വറുക്കാനുള്ള എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ആ എണ്ണയിലേക്ക് നിലക്കടല തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കുറേശ്ശെ വിതറിയിടണം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. കൂടിപ്പോയാൽ നിലക്കടലയൊട്ട് വേവുകയുമില്ല, മാവ് കരിഞ്ഞു പോവുകയും ചെയ്യും. 2-3 ആകുമ്പോൾ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ച് മെല്ലെ ഇളക്കിക്കൊടുക്കാം. കടല തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൂത്ത് വരുമ്പോൾ കടല പൊട്ടാൻ തുടങ്ങും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മസാല കടല റെഡിയായിട്ടുണ്ട്. ഈ മസാല കടല റോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് മലപ്പുറം മേൽമുറിയിൽ നിന്ന് ലീനയാണ്. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. ആദ്യം എണ്ണയും കറിവേപ്പിലയും ഒഴികെയുള്ള ചേരുവകൾ എല്ലാം കൂടി യോജിപ്പിച്ച് കുഴച്ചു വെക്കണം. ഇനി ഒരു പാനിൽ വറുക്കാനുള്ള എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ആ എണ്ണയിലേക്ക് നിലക്കടല തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കുറേശ്ശെ വിതറിയിടണം. 2-3 ആകുമ്പോൾ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ച് മെല്ലെ ഇളക്കിക്കൊടുക്കാം. കടല തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൂത്ത് വരുമ്പോൾ കടല പൊട്ടാൻ തുടങ്ങും. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇപ്പോൾ മസാല കടല റെഡിയായിട്ടുണ്ട്.
1: രസമുകുളം.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും

0: അവലി 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
3: രംഗഗീതം.
2: പ്രായോജകർ.
4: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെയേൽപ്പിക്കുന്ന പകൽ വീട്.
2: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 മാസല്ലേ ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
4: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ട് വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
2: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
5: വിഷറിക്ക് കാറ്റുവേണ്ട എന്ന നാടകത്തിൽ LPR വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനം, രചന വയലാർ.

0: വിശറിക്ക് കാറ്റുവേണ്ട എന്ന നാടകത്തിൽ എൽ പി ആർ വർമ്മ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന വയലാർ.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരും കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും
7: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസിസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
6: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.

0: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിന്റെ ഉത്തരത്തിനുള്ള സമയമാണ് ഇനി.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
1: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
0: ചോദ്യം ഇതായിരുന്നു, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം, വിശ്വനാഥൻ ആനന്ദ്. 2000 വിശ്വനാഥൻ ആനന്ദ് ആദ്യമായി ലോക ചെസ് ചാമ്പ്യനായി മാറുന്നത്. അതിനുശേഷം 5 അദ്ദേഹം ഈ കിരീടം നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയായ അദ്ദേഹത്തെ മദ്രാസ് ടൈഗർ എന്നും വിളിക്കാറുണ്ട്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം, വിശ്വനാഥൻ ആനന്ദ്. 2000 ആണ് വിശ്വനാഥൻ ആനന്ദ് ആദ്യമായി ലോക ചെസ് ചാമ്പ്യനായി മാറുന്നത്. അതിനുശേഷം 5 അദ്ദേഹം ഈ കിരീടം നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയായ അദ്ദേഹത്തെ മദ്രാസ് ടൈഗർ എന്നും വിളിക്കാറുണ്ട്.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: പ്രിയ ശ്രോതാക്കളെ, FM ശുഭദിനത്തിന്റെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സമർപ്പിതരും അഭിനിവേശമുള്ളവരുമാണെങ്കിൽ എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയർന്നു വരാനും വിജയം നേടാനും കഴിയും എന്ന നെൽസൺ മണ്ടേലയുടെ ചിന്താ വിഷയത്തിലെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും വിട പറയുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അസ്കർ, കൂടെ മുഹസിന നൂറുൽ അമീൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
4: FM ശുഭദിനം.

ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം.

0: 是啊哈
1: 曼杰里 FM 1.7
2: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. കേൾക്കാം എന്റെ ഗാനം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
3: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് വന്യജീവി ഛായാഗ്രാഹകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ എ നസീർ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും.

0: إذا
1: നമസ്കാരം. ഞാൻ അത്യാവശ്യം കാട്ടിലേക്ക് പോകുന്ന ഒരാളാണ്. എഴുതും, ഫോട്ടോഗ്രാഫ്സ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് റേഡിയോ നിലയത്തിലാണ്. റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഓർമ്മകൾ, കാട്ടിലിൻ്റെ ഓർമ്മകളാണ് വരുന്നത് ശരിക്കും. പലപ്പോഴും നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത് ചിലപ്പോൾ വല്ല വേഴാമ്പലിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരഞ്ഞു പോയി തിരിച്ച് വന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഫോറസ്റ്റ് ഗാർഡ്മാർ ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവർ റേഡിയോ ഓൺ ചെയ്തിട്ട് പാട്ടുകൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഓർമ്മയാണ്. നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ ഒരു ജനലിൽ കൂടെ ഒരു പാട്ട് വരുന്നതൊക്കെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് റേഡിയോയിൽ. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ നാടകങ്ങൾ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് കേട്ടിട്ടും ഇതൊക്കെയുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, മലയാളം ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. കാരണം ഒരു 25 വർഷമായിട്ട് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പാട്ടിനെ കുറിച്ച് പറയാം ശരിക്കും. അതൊരു ഇംഗ്ലീഷ് പാട്ടാണ്, ഡോൺ വില്യംസ് എന്നും പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐ ആം ജസ്റ്റ് കൺട്രി ബോയ്സ് എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അതെൻ്റെ കൂടെ തന്നെ കേൾക്കാത്ത ദിവസം ഉണ്ടാവില്ല. കാരണം നമ്മൾ പണ്ട് കാട്ടിൽ പോകുമ്പോഴൊക്കെ ഒരു വാക്ക്മാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പാട്ട് ഇടയ്ക്ക് കേൾക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് തന്നെ ഒരു നാടൻ മനുഷ്യനാണ്. പിന്നെ ഒരു അതിൽ പ്രണയത്തിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഡോൺ മെക്ലീൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, പഴയ പാട്ടുകാരാണ്. അദ്ദേഹം വിൻസെന്റ് വാൻ ഗോഗിന്റെ ചിത്രങ്ങൾ വെച്ചിട്ട് വിൻസെന്റ് എന്ന് പറഞ്ഞൊരു സോങ് എന്നെ പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാനത് മാതൃഭൂമി വീക്കിലിയിൽ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അപ്പോൾ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു അതാണ്, കാരണം എല്ലാ ദിവസം കേൾക്കുന്ന ഒരു പാട്ടായിരിക്കില്ല നമ്മൾ ആദ്യം പറയുന്നത് തന്നെ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഡോൺ വില്യംസിന്റെ ഐ ആം ജസ്റ്റ് കൺട്രി ബോയ്സ് എന്ന പാട്ട് കേട്ടിട്ട് ബാക്കി അടുത്ത വിശേഷത്തിലോട്ട് പോകാം.

പിന്നെ ഞാൻ ജനിച്ചത് നെടുമ്പാശ്ശേരി ഭാഗത്താണ്. എൻ്റെ അമ്മയുടെ വീട് നെടുമ്പാശ്ശേരിയാണ്. അപ്പോൾ അവർ മൂന്ന് പെണ്ണുങ്ങളും മൂന്ന് ആണുങ്ങളുമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ മലയാളം പാട്ടേ ഇല്ല, ഹിന്ദി പാട്ടേ ഉള്ളൂ. എൻ്റെ ഫാദറിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഹിന്ദിയും മലയാളവും ഒക്കെ കേൾക്കും. അപ്പോൾ വലിയ തമാശയാണ്, അതായത് ഒരേ പാട്ടുകാരെ ഒരേ ആൾക്കാർ ഇങ്ങനെ ഭാഗിച്ചെടുത്തേക്കാണ്. എൻ്റെ മൂത്ത മാമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം, വലിയ ഫോട്ടോഗ്രാഫറായിരുന്നു, മലപ്പുറത്തിനോട് ഇഷ്ടമുണ്ടായിട്ട് മേൽ

മുറിയിൽ വന്ന് താമസിച്ചായിരുന്നു. അദ്ദേഹം കേട്ടിരുന്ന സൈഗാള്, എഎച്ച് ആത്മ അവരുടെ പാട്ടുകളൊക്കെയാണ് കേട്ടിരുന്നത്. അതിന് താഴെയുള്ള അമ്മാവൻ്റെ മുകേഷിന്റെ ആളാണ്. ഏറ്റവും ഇളയ അമ്മാവൻ തലത്ത് മുഹമ്മദ്, ഹേമന്ത് കുമാർ അവരുടെ ആള്. പിന്നെ എന്റെ അമ്മയും ബാക്കിയെല്ലാവരും കൂടി ഷംസാസ് ബീഗം, നൂർജഹാൻ, ലതാ മങ്കേഷ്കറെയൊക്കെ അവർ വായിച്ചെടുത്ത് അങ്ങനെ. അപ്പോൾ അങ്ങനെ എപ്പോഴും സംഗീതം ഉള്ളൊരു വീടായിരുന്നു. പിന്നെ ഫാദറിന്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവര് മലയാളവും ഹിന്ദിയും എല്ലാം ഉള്ള അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ രണ്ടും നമ്മൾ മിംഗിൾ ചെയ്ത് ഇങ്ങനെ ഒന്നാണ്. നമുക്കൊരു പാട്ടിന് ഏറ്റവും നല്ല പാട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാം ഡിഫറെന്റാണ്. അപ്പോൾ കാട്ടിൽ അങ്ങനെയാണ്, കാട്ടില് ഒന്നും ഒന്നിനെക്കാട്ടും കേമമായിരിക്കില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരേ ധർമ്മങ്ങളുണ്ട്, അങ്ങനെയാണ്. അപ്പൊ കടുവക്കായാലും ഒരു പുഴുവിനായാലും ആ രീതി തന്നെയാണ് ശരിക്കും. നമ്മൾ കടുവനെ വലുതായിട്ട് കാണും, പുഴുവിനെ അങ്ങനെ ഇതായിട്ട് കാണും, പക്ഷെ രണ്ടിനും ഒരേ ധർമ്മമാണുള്ളത്. അപ്പോൾ അതുപോലെ ഓരോ പാട്ടുകളും വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, ടേസ്റ്റ്, തിങ്കിങ് അതൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ വീട്ടിലെപ്പോഴും എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ട് തലത്ത് മുഹമ്മദിൻ്റെ ജലത്തെ ഹെജിസ്കേലി ആ പാട്ട്. അതിലേറ്റവും രസകരമായൊരു അനുഭവമുണ്ട് ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മലക്കപ്പാറയെന്ന് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട്, ഒത്തിരി പ്രായമുള്ളതാണ്, സയൻറ്റിസ്റ്റാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന പക്ഷെ മലയാളി തന്നെ, അദ്ദേഹമായിട്ട് മൂന്നാറിലോട്ട് നടക്കണം, രാജമലയിലോട്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ അരുവിയുടെ അരികിൽ ഇരുന്നിട്ട് കുളിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഈ പാട്ട് മൂളി. കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച്, ആ തലത്ത് മുഹമ്മദിൻ്റെ പാട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സാറെന്ന് പറഞ്ഞു. നസീറിന് അതിൻ്റെ മീനിങ് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടാ മീനിങ് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ അർത്ഥം അറിയാതെ എങ്ങനെയാണ് പാട്ട് പാടണമെന്ന് ചോദിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ചുളക്കാക്കാന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട്, മലബാർ വിസിലിംഗ് ത്രഷ് എന്നുള്ള, കടുത്ത ബ്ലൂ കളറാണ്, മനോഹരമായിട്ട് പാടും, വിസിലടിച്ച് പാടുന്ന. നമ്മൾ ആദ്യമായിട്ട് കാട്ടിപ്പോകുന്ന ഒരാളാണെങ്കിൽ അപ്പുറത്ത് വേറൊരാളിൽ നിന്ന് വിസിലടിച്ച് പാടിയിരുന്നു. ഇതിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സാറേ ആ ഇത് കേട്ടോന്ന് വെച്ചാൽ. അപ്പോൾ എന്നോട് ഞാൻ കേട്ട് അതെന്താണ് അനുസരിച്ചത്, ഞാൻ പറഞ്ഞു അതൊരു പക്ഷിയാണെന്ന് പറഞ്ഞ്. ഓ ഓ, അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയുണ്ടെന്ന് വെച്ച്, വളരെ മനോഹരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഓ അതിൻ്റെ മീനിങ് അറിയുമെന്ന് വെച്ച്. അപ്പോൾ പുള്ളി അത് നിർത്തി. അപ്പോൾ നമുക്ക് ഏതായാലും തലത്ത് മുഹമ്മദിൻ്റെ ആ പാട്ടൊന്ന് കേൾക്കാം.

ഞാൻ മനസ്സിലാക്കിയത് സംഗീതം എന്ന് പറഞ്ഞാല് മീനിങ് അല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ സംഗീതം പഠിച്ച ആളൊന്നുമല്ല. ബിതോവന്റെ സെവൻത് സിംഫണി ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള കാടുകളിലെ മരങ്ങൾക്കിടയിൽ കൂടി ഒരുപാട് നടക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അത് ബിതോവൻ പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്നതിനെക്കാട്ടും ഇഷ്ടം എനിക്ക് മരങ്ങൾക്കിടയിൽ നിൽക്കാനാണെന്ന്. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. യഥാർത്ഥ സംഗീതം നേച്ചറിലാണെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആ യഥാർത്ഥ സംഗീതം ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ 15-ാമത്തെ വയസ്സ് തുടങ്ങി കാട്ടിപ്പോകുന്നതിന് ഒരു ഇലയുടെ മർമ്മരം കേട്ടാലും സംഗീതമായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കാട്ടിപ്പോയ ഒരാളല്ല, കാടിനെ ഇഷ്ടപ്പെട്ടിട്ട് പോയതാണ്. കാടിന്റെ സൗന്ദര്യം കണ്ട്, കാരണം ഒരാർട്ടിസ്റ്റ് എന്ന നിലയിൽ പോയി കാടിനെ രക്ഷപ്പെടുത്തി കളയാമെന്നും പറഞ്ഞ് പോയതല്ല. അപ്പൊ കാടിന് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും അപകടം പറ്റോ, അപ്പൊ അങ്ങനെ തോന്നിയതിന്റെ പേരിൽ അതിനൊരു അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് ആണ് ക്യാമറ എടുത്ത് മറ്റൊരു ആയുധം ഓർന്ന് പെൻ എഴുത്തു. ഞാൻ മനസ്സിലാക്കിയത് ഓരോ പാട്ടുകളും ഒരുപാട് ഓർമ്മകളുണ്ട്, അത് വ്യക്തികള പലപ്പോഴും. അതിനൊരു എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഉദാഹരണം, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ പിന്നെ എൻ്റെ രണ്ട് സഹോദരിമാരുണ്ട്, അമ്മ ടീച്ചറാണ്. അപ്പം അമ്മ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എറ്റയിലെ അനിയത്തിയെ തൊട്ടപ്പുറത്തുള്ള ഒരു ഈനാശു എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അദ്ദേഹമാണ് നോക്കുന്നത് എടുത്തിട്ട് നല്ല ഹൈറ്റൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹം പാടി ഉറക്കുന്നത് മഞ്ജുഭാഷിണി എന്ന് പറഞ്ഞാൽ പാട്ടുപാടിയാണ് അനിയത്തിന് ഉറക്കുന്നത്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വൃക്കക്ക് തയ്യാറായിട്ട് വീൽ ചെയറിലായി അവിടെ നെല്ലിയാമ്പതിയിൽ, അവിടുത്തെ DFO അവിടെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിരിക്കുന്നു രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവിടെ ഒരു പിറ്റേ ദിവസം ഒരു സെമിനാർ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചെന്നാൽ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ പെട്ടെന്ന് ഫോൺ വന്ന് അനിയത്തിയുടെ ഫോൺ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഈനാസ് ചേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് TV ഈ പാട്ട് അത് ഞാൻ പറഞ്ഞ ആ പാട്ടൊക്കെ അവൾ ഭയങ്കര കരച്ചിലായി, അപ്പോൾ തന്നെ ഫോണും കട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് വല്ലാത്തൊരു ഷോക്ക് പോലെ പോയി, പല ആൾക്കാരും നമ്മളുടെ ഇവിടുന്ന് പോയി. അപ്പോൾ ഈ പാട്ടുകൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിഷ്ടപ്പെട്ട ഈ പാട്ടുകൾ ഇവരന്വേഷിച്ച് നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു.

ഞാൻ ജനിച്ചത് നെടുമ്പാശ്ശേരിയിലായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാം ക്ലാസ് വരെയും അമ്മയുടെ കൂടെ ദേശം സ്കൂളിൽ പോയി ഇരുന്ന് അവിടെ നിന്നാണ് ഒന്നാം ക്ലാസ് ചേർന്നത്. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ വീട് ചെറായി മുനമ്പം പള്ളിപ്പുറമാണ്, കടലിൻ്റെ തീരത്താണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി അങ്ങോട്ട് അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ, പിന്നെ ഒരു നാലാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിന് തൊട്ടടുത്ത് പിന്നെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ച്. അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട കുറേ ഗുരുക്കന്മാരുണ്ട് അവിടെ. സി പി പള്ളിപ്പുറം മാഷ് ബാലസാഹിത്യത്തിലെ കുലപതി എന്ന് പറയാം, സി പി സാറിൻ്റെ ക്ലാസ്സിൽ വളർന്നതാണ്. അപ്പോൾ ഞാൻ ശരിക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അത്യാവശ്യം എഴുതാനും വായിക്കാനും എനിക്കറിയാവും. ഞാൻ പറയുന്നത് പത്താം ക്ലാസ്സും ഗുസ്തി എന്നാണ് പറയുന്നത്, അങ്ങനെ പറയുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മാർഷ്യൽ ആർട്സ് ആണ്, ആയോധന കലകൾ, കളരിപ്പയറ്റ്, കരാട്ടെ, തായ്ച്ചി, ആയിക്കോട്ടെ. അത് 45 വർഷമായിട്ട് ആ ഫീൽഡിലുണ്ട്. പിന്നെ നന്നായിട്ട് വായിക്കും, വായനയിലൂടെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാനും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനും അറിയാനൊക്കെ പറ്റിയത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് പക്ഷേ ഊട്ടിയിലാണ്. എൻ്റെ വൈഫ് തമിഴാണ്, ജയന്തി എന്ന പേര്. ഇപ്പോൾ തമിഴ് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ താമസിച്ചിരുന്നത് മൂന്നാർ വട്ടവടാന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെയാണ് അവരെ പരിചയപ്പെടുന്നതൊക്കെ. അവളങ്ങ് നല്ല സെലക്റ്റഡാണ് പാട്ട്, അവൾ പാടില്ല പക്ഷെ നന്നായിട്ട് പാട്ട് സെലക്ട് ചെയ്ത് തരും, ഇന്ന പാട്ട് കേൾക്കണം, ഇന്ന പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ എല്ലാവരും മുളുന്ന മറ്റേ പൂവേ ശംഭൂവേ എന്നുള്ള ആ പാട്ട് എപ്പോഴും കേൾക്കുന്നൊരു പാട്ടായിരുന്നു അവരും. കാരണം ഒരു കുന്നിനെ ചെരുവിലെ അവരുടെ വീട്, അപ്പോൾ ഗ്രാമം കുറച്ച് അകലെയായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ തമിഴ് ഗ്രാമങ്ങളിലൊരു പ്രത്യേകതയാണ് രാവും പകലൊക്കെ പാടും. അപ്പോൾ അകലെ നിന്ന് ഈ പാട്ടിങ്ങനെ ഒഴുകി ഇങ്ങനെ വരും, അത് വല്ലാത്തൊരു സുഖമാണ്. നമ്മൾ ഈ പാട്ടിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ്, കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആ പാട്ട് അതിനൊപ്പം ഇങ്ങനെ വരുന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് പൂവേ ശംഭൂവേ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കുട്ടി ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? കുട്ടി വളരെ മനോഹരമായുള്ളൊരു സ്ഥലം. പിന്നെ ഞാൻ വൈപ്പിങ്കരയിൽ നിന്ന് വന്നതിന്റെ പേരിൽ കൊതുകടി ഉള്ളൂല്ല. വൈപ്പിങ്കരയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ളൊരു സ്ഥലമാണ്. ഊട്ടിയിൽ അങ്ങനെ കൊതുകടിയൊന്നും കൊള്ളാറില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നന്നായിട്ട് ഉറങ്ങിയേക്കുന്ന സ്ഥലങ്ങൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലാണ്. കാരണം രാത്രി വലിയ പ്രശ്നങ്ങളില്ല. ഒരു വൈപ്പിങ്കരക്കാരെ സംബന്ധിച്ച് നേരത്തെ അവിടെ വിവാഹാലോചന വരെ വരില്ലെന്ന് പറയണം കൊതുകിൻ്റെ ഇതുകൊണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു തമാശ, അതിൻ്റെ പേരിൽ ഊട്ടി പോയി താമസിച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഊട്ടി പോയി താമസിക്കാൻ കാരണം കൊതുക് കടി കൊള്ളാൻ വേണ്ടിയല്ല. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വീടുണ്ടായിരുന്നു. വീട് വളരെ പഴയൊരു വീടായിരുന്നു. അപ്പം അത് പൊളിച്ചു പണിയാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ ഈ കാട് തെണ്ടി ഇങ്ങനെ നടക്കുന്നതിൻ്റെ പേരിൽ വേറെ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചു എന്ന് അറിഞ്ഞില്ല. അപ്പം ഞാൻ ആ സ്ഥലം കൊടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഊട്ടിയിൽ കാടിനോട് ചേർന്നൊരു സ്ഥലം വാങ്ങിത്തന്നു. പിന്നെ അവിടെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഊട്ടിയിൽ. പിന്നെ ഭയങ്കര ശാന്തതയാണ്. പിന്നെ കൂടാതെ ഗുരുനിത്യയുടെ ഓർമ്മയുണ്ട്. ഗുരുനിത്യ ജനീതിയുടെ ഒരു 30 വർഷം മുമ്പ് ആശ്രമത്തിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു. ഗുരു ഒരുപാട് കത്തുകളൊക്കെ എഴുതിയിരുന്നു. നമുക്ക് തിരിച്ച് പാട്ടിലോട്ട് വരാം. തമിഴ് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് SPV മലക്കപ്പാറ സൈഡിൽ ഒരു അടിച്ചിൽ തൊട്ടി എന്നൊരു മുതുവാക്കുടിയുണ്ട്. ആദിവാസികളിൽ മുതുവാന്മാരെപ്പോഴും തമിഴ് കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ കുമാരൻ എന്ന് പറഞ്ഞൊരു മുതുവാൻ്റെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ശെലിന്ദൻ, കുറേ പേരുണ്ട്, തൊപ്പക്കയ്യൻ. ഇങ്ങനെ ഇപ്പം നമ്മൾ തേനെടുക്കാൻ ഇവരുടെ കൂടെ പോകുമ്പോൾ രാത്രിയാണ്. അപ്പോൾ ഏതെങ്കിലും മലയുടെ ചരിവിലായിരിക്കുള്ളൂ. അപ്പോൾ രാത്രി വൻ തേനെടുക്കാൻ പോകുന്ന രാത്രിയാണ് എടുക്കാൻ പോകുന്നത്. പകല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തീ എന്തെങ്കിലും എഞ്ഞപ്പോൾ തേനീച്ച വന്ന് നമ്മളെ കുത്തിക്കൊന്നുള്ള. അപ്പോൾ രാത്രി ഒരു ചൂട്ട് കത്തിക്കുന്ന എന്നാണ് പറയുന്നത്. ഈ മുള പൊളിച്ച് അതിങ്ങനെ കെട്ടും. നമ്മുടെ ചൂല് പോലിരിക്കും. എന്നിട്ട് അത് കത്തിച്ചിട്ട് മരത്തിൽ വലിയ ആപ്പ് അടിച്ച് വലിയ മരത്തിലാണ് കയറുന്നത്. പകൽ നമുക്ക് കയറാൻ പറ്റില്ല, അത്രയും ഹൈറ്റുള്ള മരത്തിൽ. ഞാൻ കയറി നോക്കിയിട്ടുണ്ട് എൻ്റെ അപ്പോൾ അവരുടെ കൂടെ. പിന്നെ ചൂരൽ വള്ളിയിൽ പിടിച്ച് പാറയിലുള്ള വരത്തേ എന്ന് പറയാം, പാറേനെ വരാന്നാണ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് തേനെടുക്കാനും. പിന്നെ വളരെ രസകരമാണ്. തേൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും, ഷാരെ നമുക്കിനി തേൻ കുടിക്കാമെന്ന് പറയാണ്. അപ്പോൾ 5-8 പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു വളഞ്ഞിരുന്ന് തേൻ കുടിക്കുകയാണ്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തേൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന്, അപ്പോൾ എനിക്കും ഉണ്ടാവും ഒരു പങ്ക്, എല്ലാവർക്കും പങ്ക്. അതും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് വിൽക്കാൻ കൊണ്ടുപോകുന്നവർ അങ്ങനെയാണ്. അപ്പോൾ ഇത് തേനൊക്കെ കുടിച്ചു കഴിയുമ്പോൾ പാട്ടൊക്കെ പാടും ചില ആൾക്കാർ. അപ്പോൾ അതിലേ ഇവർ കുമാരനൂരൊക്കെ പാടുന്ന ആ സമയത്ത് ഹിറ്റായൊരു പാട്ടുണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്.

ഞാൻ എഴുത്തിലേക്ക് വരാൻ കാരണം എന്താ വെച്ചാല് കത്തുകൾ എഴുതുമായിരുന്നു. ഗുരുനിത്യക്കൊക്കെ ഒരുപാട് കത്ത് എഴുതിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആശാമേനോന് ഇപ്പൊ എവിടെ പോയാലും അന്ന് വെറുതെ പെൻസിൽ ഡ്രോയിങ് ചെയ്യും, പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ അവിടെ ഇരുന്നിട്ടോ വരച്ച് ആ സ്ഥലത്തിനെ കുറിച്ച് എന്തെങ്കിലും വരച്ചിട്ട് കൂട്ടുകാർക്ക് പോസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ എഴുത്തിലോട്ട് വന്ന് പതുക്കെ പതുക്കെ എഴുതി എഴുതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു നേച്ചർ ക്ലബ്ബ് ഉണ്ടാക്കി, ഒരു പി ജെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ചെറായിലൊരു മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ 25 വർഷം മുമ്പാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനം, ചെറായിൽ ആ മരങ്ങൾ നടലില്ല, ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും ഈ ക്ലബിന്റെ പേരിൽ കത്തുകൾ അയക്കാം. നമ്മുടെ പ്രൊഫസർ ജോൺസി ജേക്കബ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേച്ചർ ക്യാമ്പുകളുടെ തുടക്കം അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ എ മോഹൻകുമാർ മാഷ്, അവരൊക്കെ എന്നെ വളരെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ കത്തുകൾ എഴുതും. കത്തെഴുതി കത്തെഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് കാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ചാലക്കുടി പുഴ സംരക്ഷണ സമിതി എന്നും പറഞ്ഞ് ഡോക്ടർ ലത, പിന്നെ എസ് പി രവി, മോഹൻദാസ് മാഷ് ഇവരൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരൊരു ചോലാർ പത്രിക എന്ന് പറഞ്ഞ ചെറിയ മാസിക ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ എന്നോട് ഡോക്ടർ ലത പറഞ്ഞു, നസീറിന്റെ കാട്ടിലെ അനുഭവങ്ങൾ അതിലെഴുതാൻ പറഞ്ഞു. കുറെ ആ കാടുകളുടെ അനുഭവങ്ങൾ എഴുതി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പോയി. അങ്ങനെ പിന്നെ കുറച്ച് എഴുത്ത് കുറച്ചുകൂടി ഇതായി കഴിഞ്ഞപ്പോൾ മാതൃഭൂമി വിക്കിലിയിലോട്ട് അഴിച്ച് ഒരു കാടിന്റെ പ്രണയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു, ചിത്രങ്ങൾ സഹിതം അവർ പ്രസിദ്ധീകരിച്ച്. പിന്നെ ഒന്ന് കടുവയെ കുറിച്ച് പറഞ്ഞു എഴുതി, കാട് ഏത് കടുവയേത് ഞാനേതെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് എടുത്ത കടുവകളുടെ ചിത്രങ്ങൾ വെച്ചിട്ടൊരു. അപ്പൊ പിന്നെ വിളിച്ചത് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു. അത് ഒരു ഇന്റർവ്യൂ മനില സി മോഹൻ ഒരു ഇന്റർവ്യൂ ചെയ്ത്, അന്ന് കമൽറാം സജീവാണ് അതിന്റെ എഡിറ്റർ. അത് നല്ലൊരു ഇന്റർവ്യൂ പറഞ്ഞ് കാട് വിളിച്ചു ഞാൻ

കൂടെ പോയി എന്നും പറഞ്ഞാണ് അതിൻ്റെ ഹെഡിങ് തന്നെ വന്നത്. അതിനുശേഷം പറഞ്ഞു നിങ്ങൾ ഒരു കോളം ചെയ്യുന്നു പറഞ്ഞു മാതൃഭൂമിയിൽ. അങ്ങനെ മലമുഴക്കി എന്ന് പറഞ്ഞൊരു കോളം ഏകദേശം ഒരു 5-6 വർഷം ചെയ്തു മലമുഴക്കി. അത് പുസ്തകമാക്കിയുണ്ട്. കാടിനെ ചെന്ന് വിടുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം, കാട്ടിലൊപ്പം നടന്നവരും പൊഴിഞ്ഞു പോയവരും, കാട് ചെയ്ത് കടുവ ചെയ്ത് ഞാൻ ചെയ്ത് കാടും ക്യാമറയും. ഇതിൽ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന് പറഞ്ഞ പുസ്തകം, അതിൽ നിന്നൊരു സബ്ജക്റ്റ് എടുത്തിട്ട് കാലിക്കറ്റ് സർവകലാശാല അത് പഠിക്കാനായിട്ട് എടുത്ത്. ഇപ്പം നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്, അതിൻ്റെ തെളിവ് നമ്മളെടുത്ത ചിത്രങ്ങൾ കൂടി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് എഴുത്തിൻ്റെ വഴിയിലോട്ട് വന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ സമർപ്പിച്ചാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർക്കും എ അയ്യപ്പനുമാണ്. അവർ രണ്ടുപേരും കവിതയുടെ ലോകത്ത് അലഞ്ഞിരിഞ്ഞ് നടന്നാണ്. നമ്മൾ കാട്ടിലെ എങ്ങനെ പോകുന്ന അതുപോലെ അതിൻ്റെ അപ്പുറമാണ്. പിന്നെ കാട്ടിലോട്ട് വരാനുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരണ്യക് നോവല്, ഡേവിഡ് ഹെൻറി തോറോയുടെ വാൾഡൻ. എന്നാലും നമുക്ക് കവിത, ഞാൻ പറഞ്ഞ കവിതയ്ക്ക് ഇഷ്ടം, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പാട്ട് തന്നെ, പാട്ടിലോട്ട് തന്നെ.

ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പ്രൊഫഷൻ മാർഷ്യൽ ആർട്സ് ആണ്, കരാട്ടെ. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു മാസ്റ്റർ ഉണ്ട്, ശശി കണ്ണൻ എന്നും പറഞ്ഞ്. അദ്ദേഹത്തിൻ്റെ വീട് പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകുമ്പോൾ രാവിലെ ഫസ്റ്റ് ബസ്സിന് പോയി ഇറങ്ങി, അവിടുത്തെ ആൾക്കാർ എന്നെ ആയിരിക്കും ആദ്യം കാണുന്നത്. കിടക്കുന്ന നടന്ന് വരണം, ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു പോകണം, ഞാനൊരു ബാഗായിട്ട് നടന്നു വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീടിനോട് അടുക്കും തോറും ഹാർമോണിയുടെ ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ തബലയുടെ ശബ്ദം. അദ്ദേഹം നന്നായിട്ട് പാടും, ഹാർമോണിയം വായിക്കും, തബല വായിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും പാട്ടുകാരും, വയലിൻ വായിക്കുന്നവരും, 4 ബ്രദേഴ്സ്, അവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒരു തവണ ഞാൻ പ്രാക്ടീസ് ചെയ്ത് മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നു, ആകാശത്ത് നോക്കി ഇങ്ങനെ കിടക്കുന്നു, തളർന്ന് ഇതേ ഞാൻ കണ്ണടച്ചേക്കാണ്. അപ്പോൾ പെട്ടെന്ന് നസി എന്നും പറഞ്ഞൊരാൾ, അപ്പോൾ ഞാൻ കണ്ണുറന്നപ്പോൾ ആകാശം മുട്ടുന്ന പോലെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, നല്ല ഹൈറ്റുള്ള. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഇത്രയും വലുതായോന്ന് ചോദിച്ചു ഹൈറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ എവിടെ നിന്ന് വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ കലാഭവനിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്താ ഗാനമേളക്ക് പോയതാണ്. അപ്പോൾ ഞാൻ വെച്ചു പാട്ട് കേൾക്കാൻ പോയതാണ്. ഇല്ല, പാട്ട് പാടാനേ, അന്നൊരു പാട്ട് പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പെട്ടെന്ന് ആ പാടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയാണ് ഈ പാട്ടുകാരൊക്കെ നമ്മൾ ചോദിച്ചാൽ അപ്പം തന്നെ പാടും. അപ്പോൾ പുള്ളി പാടിയ പാട്ട് യേശുദാസിൻ്റെ ഹൃദയമുരുകിനി കരയില്ലെങ്കിൽ കഥനം നിറയൊരു കഥ പറയുന്നു. അത് എനിക്കും ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ മനോഹരമായിട്ട് പാടി. പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായി. വേറൊരു ദുഃഖകരമായ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞുമോൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ ഒരുപാട് കാട്ടിലൊക്കെ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമോനെ കൂട്ടാൻ കാരണം തന്നെ ഈ പാട്ടുകളാണ്. അപ്പോൾ കുഞ്ഞുമോന് വേണ്ടി ആ ഒരു പാട്ട്.

നമുക്കപ്പോൾ റേഡിയോയിലോട്ട് തന്നെ തിരിച്ചു വരാം. ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ഓർക്കുന്നത്, ഇന്ന് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾക്കൊരു പാട്ട് പഠിക്കാനും വലിയ കഷ്ടമാണ്. പണ്ട് നമ്മൾ പെട്ടെന്ന് പാട്ട് പഠിക്കാറുണ്ട്, പക്ഷേ വല്ലപ്പോഴും റേഡിയോയിൽ വരുള്ളൂ ആ പാട്ട്, എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്ന് നമ്മളത് പഠിക്കും. അപ്പോൾ ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കും. ഇന്ന് അങ്ങനെയില്ല, എന്ത് ബന്ധങ്ങൾ വരെ അങ്ങനെയാണ്, ഇന്നത്തെ കാലം അങ്ങനെയാണ്, പക്ഷെ പഴയ കാലം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഒന്ന് ഏറ്റവും വലിയൊരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മാർക്കറ്റ് ഉണ്ട് അങ്ങാടി, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഒരു വീട്ടിലൊരു റേഡിയോ ഒരു ഏതെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് മുഴുവൻ നമ്മൾ വീട്ടിലെത്തുന്ന വരെ കേൾക്കാൻ പറ്റും. കാരണം ഒരു വീട്ടിൽ നിന്ന് കേട്ട് അതിൻ്റെ ബാക്കി തൊട്ടടുത്ത വീട്ടിൽ തുടരണം, നമ്മുടെ വീട്ടിലൊന്നും അത് അവസാനിക്കും. അങ്ങനെ ഒരു കാലം പറഞ്ഞത്. അപ്പം എല്ലാവരും റേഡിയോയിൽ, പിന്നെ എന്തിനു റേഡിയോ ആശ്രയിച്ചിരുന്ന്, കാരണം ഇലക്ഷനൊക്കെ വരുമ്പോൾ ഫാദറിൻ്റെ അനിയം അവരൊക്കെ കൂടി വന്നപ്പോൾ വീട്ടിൽ നല്ലൊരു റേഡിയോ ഉണ്ടായിരുന്നു. അവർ വീട്ടിലുണ്ടായിരുന്നാലും അവരെല്ലാവരും കൂടി വന്നിട്ട് പേപ്പറും പെൻസിലും, അപ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവം എന്നുള്ളത്, അപ്പോൾ എത്ര വോട്ട് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ ഇങ്ങനെ ലിസ്റ്റ് എടുക്കുന്നത് റേഡിയോയിൽ പറയുമ്പോൾ. അപ്പോൾ അതൊരു വല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റ് ഉണ്ടെന്ന് നോക്കില്ല, ചായ ഉണ്ടെന്ന് നോക്കില്ല, അങ്ങനെയൊക്കെ ഞങ്ങളുടെ പണി അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു. ഇന്നും പക്ഷേ ആ റേഡിയോയുടെ ഓർമ്മകൾ ഇന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഇന്നും റേഡിയോ, എൻ്റെ ചേച്ചി അനിയത്തിയൊക്കെ റേഡിയോ കേൾക്കുന്നുണ്ട്. അവർ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നല്ല പാട്ടുകൾ, ഞാനത് പറയുകയും ചെയ്യും, അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എപ്പോഴും റേഡിയോ ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാവും. ആ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ പേര് സെറീന എന്നാണ്, എൻ്റെ അനിയത്തിയുടെ പേര് നിഗാറ്. അനിയത്തി നന്നായിട്ട് പാടും. നമ്മുടെ അനിയത്തിയുണ്ട് പ്രൊഫസർ റുക്കിയ, അവരാണ് എൻ്റെ ഹിന്ദി പാട്ടുകളുടെ അർത്ഥം പറഞ്ഞിരുന്നത്. ഒരു ഹിന്ദി പ്രൊഫസറായിരുന്നു. അപ്പോൾ എനിക്ക് ഗസലും വലിയൊരു ഭ്രമവും ഭ്രാന്ത് തന്നെയായിരുന്നു. പങ്കജുദാസ് ആയാലും മതിയസൻ ആയാലും ഗുലാമലി ആയാലും ഒക്കെ. പിന്നെ പാട്ടിൻ്റെ ഓർമ്മ വരുന്നത് ചാലക്കുടിപ്പുഴയും ആയിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ചാലക്കുടിപ്പുഴയിൽ ഡാം വരുന്നതിനെതിരായിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഉണ്ടത്, ഒരു ഇപ്പോൾ അത് വലിയൊരു സംഘമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ലതയും എസ് പി രവിയൊക്കെ കൂടിയുള്ള ഒരു ഗ്രൂപ്പ്, ചാലക്കുടി പുഴ സംരക്ഷണ സമിതി, അതിൽ നമ്മളും ഉണ്ടായിരുന്നു. അപ്പം ഏത് പുഴയുടെ ഉത്ഭവം ഒരു കാട്ടിൽ നിന്നാണ്. പെരിയാറിൻ്റെ ഓർമ്മകൾ ശരിക്കും പെരിയാർ കാടുകളിൽ, പെരിയാർ കാടുകളിൽ ഈ ഷോളയാർ കാടിലെ ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ അരഞ്ഞ പോലെ തന്നെ അരഞ്ഞ ഒരു കാടാണ്. ഒരു മൂന്നാല് വർഷം പ്രമോദ് IFS ഓഫീസർ, അതുപോലെ ബഷീർ സാറൻ CH ബഷീർ, പിന്നെ നമ്മളുടെ കൂടെ കാട്ടിൽ വരുന്ന ഗൈഡ് അവിടുത്തെ വാച്ചറുണ്ട് കണ്ണൻ. കണ്ണൻ ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി. കണ്ണനെ കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയേണ്ട ഒരു അപാര പ്രതിഭയാണ്. അപ്പോൾ അവിടെ കണ്ണൻ്റെ കൂടെ താമസിക്കുമ്പോൾ രാത്രി കണ്ണൻ പാടും. കാരണം ചിലപ്പോൾ ചപ്പാത്തി ചൂടനായിരിക്കും. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് ചിലപ്പോൾ ക്യാമറ, അന്ന് ഫിലിം ക്യാമറയും ഇതൊക്കെയാണ്, ഫിലിം എത്ര എണ്ണം തീർന്ന് എണ്ണയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കുള്ളൂ. അപ്പം എനിക്ക് പെട്ടെന്നായിരിക്കും ചട്ടൊക്കെ വിട്ട് വരുന്നത്. കണ്ണൻ മുമ്പിൽ ഒന്നിങ്ങനെ കണ്ണിലിങ്ങനെ നോക്കും, നോക്കിയിട്ട് പുഴയോരഴകുള്ള പെണ്ണ്, ഒറ്റ പാട്ടായിരിക്കുള്ളൂ, വളരെ ഇതായിട്ടുള്ള, അത് കണ്ണിൽ നോക്കി ഇങ്ങനെ പാടും. അതും നമ്മൾക്ക് വല്ലാത്തൊരിതാണ്, നമ്മുടെ ഉള്ളിലോട്ട് നോക്കി പാടുന്ന ആ ഒരു ഫീലിംഗ് ആണത്. അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കണ്ണനെ അത്തരം ആൾക്കാരെ എനിക്ക് ഓർമ്മ വരുന്നത് തന്നെ.

ഞാനിപ്പോ ഇവിടെ നിങ്ങളെ ഇവിടെ വന്ന് നിങ്ങളെ കേൾക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നു. ഇപ്പൊ ശ്രോതാക്കളോട് ഞാൻ പറയുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യനിർമ്മിതമായ ഒന്നും കൊണ്ടല്ല, നമ്മളുടെ ആരാധനാലയങ്ങളോ മറ്റുള്ള ഒന്നും കൊണ്ടല്ല, നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളുടെ പച്ചപ്പ് അതിലെ ഓക്സിജൻ കൊണ്ട് മാത്രമുണ്ട് നമ്മൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചാൽ. പ്രത്യേകിച്ചും ഞാൻ ഇന്നേവരെ കാണാതെ എവിടെയൊക്കെയോ ഇരുന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇതിലെ ഈ ശബ്ദത്തിൽ കൂടെ നിങ്ങളുടെ അടുത്ത് എത്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം, പക്ഷെ പാട്ടിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അതാണ്, പാട്ടിൽ കൂടെ ഒരാളെ ഓർക്കുക. അപ്പം നിങ്ങൾ ഒരുപാട് പേരുണ്ട് എവിടെയൊക്കെയോ ഇരിക്കുന്നത് എന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും എപ്പോഴെങ്കിലും നമ്മൾക്ക് ശബ്ദത്തിൽ കൂടെ വന്ന് നിങ്ങളെ ഞാൻ വന്ന് തൊടാം. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് തന്നതിന് വളരെ നന്ദി. നമസ്കാരം.

0: എന്റെ ഗാനം.
1: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് വന്യജീവി ഛായാഗ്രാഹകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ എ നസീർ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 8547519320. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547519320. നിർവഹണ സഹായം എം ജിഷ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ന് ആരംഭിക്കുന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിന് 952 കോടി രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ്. 650,000 പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്ദേമാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 241 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KIT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൌണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. കേന്ദ്രത്തിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷവും ഇന്നാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. വടകര, കോഴിക്കോട് സൌത്ത്, കൊടുവള്ളി, നാദാപുരം, ബേപ്പൂർ, കുന്ദമംഗലം ഉൾപ്പെടെ ആകെ 76 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും ടാപ്പ് ചെയ്യാത്ത തോട്ടങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കർഷകരെ കൃഷിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനും റബ്ബർ ബോർഡ് നേതൃപരമായ പങ്കുവഹിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം തിരുവനന്തപുരത്ത് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്.
0: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 മാംഗ്ലൂർ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് 10:59, 1606 തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ എറണാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
5: ട്രെയിൻ സമയം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്ത.

0: ദിവസവും രാവിലെ 7-5 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: നാട്ടുവൃത്താന്തം വായിക്കുന്നത് മുഹസ്സന നൂറുലമീൻ. ഊർങ്ങാട്ടിരി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂർക്കനാട് സാംസ്കാരിക നിലയത്തിന് അനുവദിച്ച ടെലിവിഷനും ഫർണിച്ചറും വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം നഹീം പന്തക്കലകത്ത് അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ തൂഫാന് ഊർജം പകരാൻ തൃക്കലങ്ങോട് പഞ്ചായത്തിൽ 240-അംഗ ലഹരിവിരുദ്ധ സേന രൂപീകരിക്കുന്നു. പ്രസിഡന്റ് NP മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പ്രവർത്തനത്തിന് 500,000 രൂപ വകയിരുത്തി. പഞ്ചായത്തിലെ 24 വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. ഒരു വാർഡിൽ 4 പുരുഷന്മാരെയും 6 വനിതകളെയും ഉൾപ്പെടുത്തി 10 അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ലഹരി ഉപയോഗത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം. സേനയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തും. പോലീസ്, എക്സൈസ്, ആരോഗ്യവകുപ്പ്, അയൽക്കൂട്ടം, സന്നദ്ധ സംഘടനാ വോളണ്ടിയർമാർ, ക്ലബ്ബ്, വായനശാല, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തും. അരീക്കോട് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംഘടിപ്പിച്ച യോഗാ ദിനാചരണം വാർഡംഗം നാസർ തൃക്കുളത്ത് ഉദ്ഘാടനം ചെയ്തു. അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാർഷിക ക്ലബിന്റെയും ഹരിതസഭ ഇക്കോസെൻസിന്റെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി തൈകളുടെ നടീൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ നാസർ തൃക്കുളത്ത്, PTA പ്രസിഡന്റ് TP ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റും 50 സെക്കൻഡും.
3: മഴവില്ല്.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മഴവില്ലിലേക്ക്. ഇന്നത്തെ മഴവില്ലിൽ ആദ്യം പൂവച്ചൽ ഖാദർ എഴുതി, MG രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് P മാധുരി ആലപിച്ച ഒരു മനോഹര ഗാനം.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
12: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
13: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: പ്രിയരെ, മഴവില്ലിൽ അടുത്തതായി സുജാത ആലപിച്ച ഒരു ഗാനമാണ്.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്
0: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ
0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30
3: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
5: പിട്ടാപ്പള്ളി ഏജൻസീസ്
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23
3: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ് വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാ

0: ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
5: പ്രിയപ്പെട്ടവരെ, മഴവില്ലിൽ ഇനി ഒരു ഗസലായാലോ ആസ്വദിക്കാം. KS ചിത്ര ആലപിച്ച ഈ ഗസൽ.

0: ചന്ദ്രരേഖാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റേഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
6: എന്നും രാവിലെ 7 മണിക്ക്.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
8: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
10: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: മഴവില് തുടരുന്നു. ചന്ദ്രൻ പുറക്കാടിന്റെ വരികൾക്ക് മുരളി സിതാര സംഗീതം പകർന്ന് പ്രേംരാജ് ആലപിച്ച ഗാനമാണ് മഴവില്ലിൽ ഇനി.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: പ്രിയരെ, മഴവില്ലിലെ അവസാന ഗാനം പാടിയത് കമുകറ പുരുഷാത്തമൻ. അബ്ദുള്ള നന്മണ്ട എഴുതി, ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ സംഗീതം പകർന്ന് ഈ ഗാനം കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് 10:15 ഫുട്ബോൾ ബീറ്റ്സ് ഉണ്ട്. ഈ ലോകകപ്പ് ഫുട്ബോൾ ജ്വരക്കാലത്ത് നിങ്ങളുടെ കളി ആവേശവും ഇഷ്ടതാരങ്ങളോടും ടീമിനോടുമുള്ള ഇഷ്ടവും ആഘോഷവും ചൂടോടെ പങ്കുവയ്ക്കാനായി മഞ്ചേരി എഫ് എം ഒരുക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഫുട്ബോൾ ബീറ്റ്സ് വിളിക്കാനുള്ള നമ്പറുകൾ അറിയാമല്ലോ. 04832950300, രണ്ടാമത്തെ നമ്പർ 04832950800. അപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് കാത്തിരുന്നോളൂ. ഇന്ന് രാവിലെ 10:15 മുതൽ വിളിച്ചു തുടങ്ങിക്കോളൂ ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ഫുട്ബോൾ ബീറ്റ്സ് തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും 50 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംരക്ഷണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏറെ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹി കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൈനയ്ക്കും ഇന്ത്യക്കും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിശ്വാസത്തിനും ആഴത്തിലെ ധാരണയ്ക്കും കാരണമാകുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശങ്കാജനക വിഷയങ്ങളിൽ സംവേദനക്ഷമത സ്ഥിരമായി പ്രകടിപ്പിക്കാതിന്റെ പ്രാധാന്യവും അജിത് ഡോവൽ വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഹോർമിസ് കടലുടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ ഒഴിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സമുദ്ര സംഘടന പദ്ധതി പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടികൾ പരിശോധിച്ചതായും IMO സെക്രട്ടറി ജനറൽ ആർസെനിയോ ഡൊമിംഗസ് അറിയിച്ചു. UN സമാധാന സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ. സമാധാന സേനയ്ക്കോ അവരുടെ കേന്ദ്രങ്ങൾക്കോ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്ന് സഭാപ്രമേയം വ്യക്തമാക്കി. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലായ ശ്യാം ജഗന്നാഥിന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി തീരുമാനം. 1997 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ശ്യാം ജഗന്നാഥൻ. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് പ്രവർത്തിച്ചാലേ നടപടികൾ ഫലപ്രദമാകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡയെ നേരിടും. സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവും നടക്കും.
1: FM പ്രധാന വാർത്തകൾ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1661 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59 1660 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33 1660 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5660 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും. ആകാശവാണി 102.7 മഞ്ച്.

0: ശരി എഫ്എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
1: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പൊ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാൽ നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പൊ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷമായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരുതരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത് ഉള്ള ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പൊ തന്നെ നമുക്കറിയാലോ ചില വൈറലൊക്കെ രോഗങ്ങൾ ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു

രണ്ടാഴ്ച നേരം കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവെ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടല് നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിന്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസ് ഒക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പൊ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു ഏകദേശം 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ള ഒരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പൊ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിന്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറെ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമെ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കണക്കിന് കേസുകൾ നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമെ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. അനേകായിരം JPHന്മാര്, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാര്, HIമാര്, JHIമാര്, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്ത് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമുക്ക് ഇങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിന്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന 2 അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാലും അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ ലോകത്തിൽ എവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അത് എത്താം. അപ്പൊ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു. പക്ഷെ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമെ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു അപ്രോച്ച്

0: ാണ് നമ്മൾ ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിന്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ സമൂഹത്തിന്റെ സംരക്ഷണം, ആ സമൂഹത്തിന്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി ജൂൺ 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിന്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏതുതരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിന്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പൊ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്ക് അവരവരുടെ ഡോക്ടറെ വിളിച്ചു ചോദിക്കാം. അല്ലാതെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, 2 നമ്പർ 0471255056, 3 നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട്, 104. അപ്പൊ ഈ 3 നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പൊ ഇപ്പോ ഇനിയിപ്പോ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ്, ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാ വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിന്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷെ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിന്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം.

0: 45 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. പ്രിയപ്പെട്ടവരെ, ഈ ലോകകപ്പ് ഫുട്ബോൾ ജ്വരക്കാലത്ത് നിങ്ങളുടെ കളി ആവേശവും താരങ്ങളോടും ടീമിനോടുമുള്ള ഇഷ്ടവും ആഘോഷവും ചൂടോടെ പങ്കുവയ്ക്കാനായി മഞ്ചേരി FM ഒരുക്കുന്ന തത്സമയ ഫോണിൻ പരിപാടിയാണ് ഫുട്ബോൾ ബീറ്റ്സ്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറുകൾ 04832950300, രണ്ടാമത്തെ നമ്പർ 04832950800. 11 മണിക്ക് സ്മൃതി ഗീതങ്ങൾ, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളാണ്. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി FM-ൽ ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി 102.7 സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റ് 1 സെക്കൻഡ്. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: എന്താ പത്ത്?
1: വീട്ടിൽ എന്താ?
0: എന്നാ അല്ലെങ്കിൽ സമയം വൈകിട്ടാണ് കേട്ടോ.
1: എന്താണ്
0: പാട്ടും പാടിയിരിക്കാതെ വേഗം കാര്യത്തിലേക്ക് കിടക്ക്.
1: എന്താണ് സംഭവം?
0: അത് ശരി,
1: ഫുട്ബോൾ
0: ബീറ്റ്സിന് വന്നിരുന്നിട്ട് പാട്ട്
1: പാടുന്നത്
0: അതൊന്നും പോരാ.
1: പന്തുരുളണ
0: വിശേഷങ്ങൾ വേഗം പറയാ.
1: പറയണം
0: പറയണം.

0: തുടങ്ങിക്കോളൂ.
1: ഒരൊറ്റ കളിമതിയായിരുന്നു അയാളെ തരം താഴ്ത്താൻ, കാലം കഴിഞ്ഞവനെന്നും പ്രായം കഴിഞ്ഞവനെന്നും അവഹേളിക്കാൻ. പക്ഷേ അയാൾ ആരാണ് എന്നതിലപ്പുറം അയാൾ ആരായിരുന്നു എന്ന് കളി അറിയുന്നവർക്കറിയാം. മഹാരഥന്മാർ മഹത്താക്കിയ 10-ാം നമ്പറിന്റെ മേനി നടിച്ചവനല്ല, 7-ാം നമ്പറിനെ സ്വയം ബ്രാൻഡാക്കിയവനാണ്. പൂർവികരുടെ പാരമ്പര്യത്തിന്റെ അകമ്പടിയിൽ വന്നവനല്ല, ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് മുന്നിൽ നിന്ന് പടനയിച്ച് മുന്നേറിയവനാണ്. അയാൾ അവതരിച്ചാൽ ഏത് ശൂന്യതയിൽ നിന്നും ഗോൾ പിറക്കും.

0: 2018 യുവന്റസിനെതിരെ 2.38 മീറ്റർ ഉയരത്തിൽ ചാടി ബാക്ക്വേർഡ് ബൈസിക്കിൾ കിക്കിൽ ഗോളടിച്ചവൻ, ലോകോത്തര ഗോളി ബഫനെ പോലും അമ്പരപ്പിച്ചവൻ. രണ്ടായിരത്തി 2009 ചാമ്പ്യൻസ് ലീഗിൽ പോർട്ടോക്കെതിരെ 40 യാർഡ് അകലെ നിന്ന് ഇടംകാലുകൊണ്ട് തൊടുത്ത പന്ത് 103 കിലോമീറ്റർ വേഗത്തിൽ പറന്ന് വല കുലുക്കിയിട്ടുണ്ടെങ്കിൽ, ആ കാലുകൾ മൈതാനത്തുണ്ടെങ്കിൽ അവിടെ ആ അവതാരം ലക്ഷ്യം കണ്ടിരിക്കും. അതെ, ആ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ സിംഹത്തിന്റെ പേര് CR7 എന്നാണ്, സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ആരാധകർ കാത്തിരുന്ന ആരവത്തിനായി 6 മിനിറ്റിലും 39 മിനിറ്റിലും ഉസ്ബെക്കിസ്ഥാന്റെ വല കുലുക്കിയ അയാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 6 ലോകകപ്പുകളിൽ ഗോൾ നേടിയ റെക്കോർഡുമായി അയാൾ വന്നിരിക്കുന്നു, ചിലത് കാണാനും ചിലത് കാണിക്കാനും. ഫുട്ബോൾ ബീച്ച് തുടരുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി,
1: കൂടെ സിന്ധു നെച്ചിക്കാട്, സാങ്കേതിക സഹായം EM ഷജീർ, സൈതല VP, സ്റ്റുഡിയോ സഹായം അസ്കർ. പ്രിയപ്പെട്ടവരെ, വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800, അതേ STD കോഡ്.
0: സിന്ധു, ഹാപ്പി ബർത്ത്ഡേ.
1: അയ്യോ, ഇന്ന് എന്റെ ബർത്ത്ഡേ എന്നല്ല, ജയനാകെ തറങ്ങിയിരിക്കുകയാണോ?
0: ഇന്ന് ഫുട്ബോൾ ലോകം ബർത്ത്ഡേ
1: ആഘോഷിക്കുകയാണ്. ഓ, നമ്മുടെ ഫുട്ബോളിന്റെ
0: ഇതിഹാസം. മുത്തിന് 39 വയസ്സ്, അല്ലെ? ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ
1: സമയവും കൂടെ.
0: കേക്ക് മുറിച്ചാലോ?
1: മുറിക്കണം.
0: ഒരു കോളർ ഉണ്ട് തോന്നു, അതിനുശേഷം മുറിക്കാം.
1: തുടങ്ങാം.
0: ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: ആ ആരാണ്, പറയൂ. ഫുട്ബോൾ ആരാധിക?
2: എന്റെ പേര് മൃദുല.
0: മൃദുല, ആദ്യമായിട്ട് തന്നെ ഒരു വനിതാ ശബ്ദം കേട്ട് സന്തോഷം. ഓക്കെ, താങ്കൾ എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാന് ഒരു അധ്യാപികയാണ്, മലപ്പുറം GPS വലിയോറ ഉള്ള അധ്യാപികയാണ്.
0: അധ്യാപികയാണ്, ഓക്കെ. കളിയൊക്കെ കാണാറുണ്ട്?
2: ആ, കാണാറുണ്ട്.
0: ആ, അപ്പൊ ഏത് ടീമിന്റെ ഫാൻസ് ആണ്? ഫാനാണ്?
2: അർജന്റീന.
1: അർജന്റീന.
0: ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ടല്ലോ, സ്വേച്ഛാധിപതിയാണ് മെസ്സി, ആകെ 5 ഗോളാണ് അർജന്റീനക്ക് കിട്ടിയത്, അയാൾ ഒക്കെ ഒറ്റയ്ക്ക് അടിക്കുകയാണ്, ഒറ്റയ്ക്ക് എടുക്കുകയാണ്. അൽവാരസിന് ഒന്ന് കൊടുത്തു, ഒന്ന് മോണ്ടിയലിന് കൊടുത്തൂടെ. ഇയാൾ എന്തൊരു മനുഷ്യനാണെന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്താ ഇപ്പൊ മറുപടി പറയാ? അല്ല, അവര് മറുവശത്ത് പറയാണേ, ആ നെയ്മറിനെ കണ്ട് പഠിക്കൂ, അയാൾ ചെറിയ പരിക്കുകൊണ്ട് അയാൾ മാറി നിൽക്കുകയാണ്, ആ കാരണം എൻട്രിക്കിനൊക്കെ അവസരം കൊടുക്കണ്ടേന്ന് കരുതിയിട്ട്.
2: ഇത് ഇയാള് തന്നെ സ്ഥിരമായിട്ടാണല്ലോ, വേൾഡ് കപ്പ് വരുമ്പോഴും മെയിൻ എക്സാം വരുമ്പോ കുട്ടികൾക്ക് ജലദോഷം വരുന്ന പോലെ നെയ്മർ സ്ഥിരമായിട്ട്.
1: ടീച്ചർക്ക് എപ്പോഴും ഇത് കണക്ട് ചെയ്ത് പറയാൻ പറ്റി.
0: ഇനി അടുത്തത് ബ്രസീലുകാരനായിക്കിട്ട് അങ്ങോട്ട് വരിക, അപ്പൊ കേൾക്കേണ്ടി വരും നമ്മള്. ഓക്കെ, എങ്ങനെയാണ് മുതല ടീച്ചർ, കളി കാണാറുണ്ടോ? എല്ലാ കളി കാണാറുണ്ടോ? അല്ലെ, അർജന്റീന മാത്രമാണോ?
2: കളി കാണാറുണ്ട്, പക്ഷെ പ്രധാനമായിട്ടും അർജന്റീന മെസ്സിയാണ് നമ്മളെ കളി. മെസ്സി അർജന്റീന എന്നുള്ളതാണ് നമ്മുടെ.
0: അപ്പൊ അടുത്ത കൊല്ലം തൊട്ട് കാണൂലേ, അടുത്ത വേൾഡ് കപ്പ് തൊട്ടിട്ട് മെസ്സി അങ്ങ് വിരമിക്കും.
2: അതെ, മെസ്സി വിരമിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമുക്ക് പുതിയ ആളുകളെ കാണണം. പിന്നെ മെസ്സിയുടെ ടീം എന്നുള്ള നിലയിൽ അർജന്റീനയിലെ എല്ലാരും നമ്മുടെ ഇങ്ങോട്ട് ആളുകളായി മാറി.
0: അത് ശരിയാണല്ലോ, അല്ലെ? മാറഡോണ കൈമാറിയ മുത്താണല്ലോ മെസ്സി.
1: പാരമ്പര്യം ഉണ്ടല്ലോ അല്ലേ?
0: അപ്പോ എങ്ങനെയാണ് ഈ വർഷം സ്ത്രീകള് ഫുട്ബോൾ കാണുന്നത്? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കൂടുതൽ സ്ത്രീകൾ?
2: ഈ വർഷം അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചായിട്ട്, കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലൊക്കെ തന്നെ ലേഡീസ് കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ആയി തുടങ്ങി. ഇപ്പൊ നമ്മളുടെ സ്കൂളിലൊക്കെ തന്നെ ബോയ്സിനെക്കാട്ടും കൂടുതലാണ് കുട്ടികൾക്ക് ഗേൾസ് ആ ഒരു ജേഴ്സിട്ട് വരാനും. സ്കൂളിൽ പ്രോഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, പെനാൽറ്റി ഷൂട്ട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവര് ആദ്യം അവർക്ക് എടുക്കണം. പിന്നെ ഇത് നമ്മുടെ പ്ലേ ടൈം ഒക്കെ ഉണ്ടാവുമല്ലോ, PT പീരീഡ് ഒക്കെ, ബോയ്സ് എന്നുള്ള പോലെ തന്നെ അവർക്കും ഫുട്ബോൾ വേണം, അവർക്ക് ഗ്രൗണ്ട് ഒഴിഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വല്ലാതെ ഇതിലേക്ക് വന്നു തുടങ്ങി.
0: അത് പുതിയൊരു സംസ്കാരത്തിന് വഴിവെക്കട്ടെ, കാരണം ഫുട്ബോൾ കളി ഒരു കായിക വിനോദം മാത്രമല്ല.
1: നല്ല പങ്കാളിത്തം, വനിതാ റഫറി വരെ ഇപ്രാവശ്യം ഉണ്ട്.
2: അതെ അതെ അതെ,
0: ഇപ്പൊ നല്ല രസമാണ് കുട്ടികളൊക്കെ സ്റ്റാറ്റസ് ഇരുന്ന് കാണുമ്പേ.
2: അതെ, കുട്ടികൾ മാത്രമല്ല എല്ലാവരും.
0: വഴക്ക് കൂടാറുണ്ടോ, ഞാൻ ബ്രസീലാണ് അർജന്റീനയാണെന്ന് പറഞ്ഞിട്ട്?
2: അതുണ്ട്, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത് നമുക്ക് തന്നെ ഉണ്ടല്ലോ ആ വികാരം. എന്റെ എന്നെ ഏട്ടൻ ബ്രസീലാണ്, ഞാനും ഹസ്ബൻഡ് നമ്മളുടെ മെജോറിറ്റി ഫാമിലി ടീം മുഴുവൻ അർജന്റീനയാണ്. അപ്പൊ കളി കാണുന്നതിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, കഴിഞ്ഞ ദിവസം പെനാൽറ്റി മെസ്സീന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴേക്ക് എത്ര കോളാ വരുന്നത്.
0: അപ്പൊ ഞാൻ പറഞ്ഞു, കാത്തി

0: വരുന്നോ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചിപ്പോ വിളിക്കുന്നു.
1: അതൊരു അർജന്റീന ആരാധകൻ പറഞ്ഞതേ, ഈ ഞങ്ങൾ ഈ മെസ്സി ഒന്നും ഒരു പാവം ഗോൾ കീപ്പർ മാത്രം വെച്ചിട്ട് ഗോൾ അടിച്ചിട്ട് അയ്യയ്യേ, അതൊക്കെ ഒരു മോശമാണ്. ഞങ്ങൾ ഫീൽഡ് ഗോൾ അല്ലാതെ ഒരു പാപം ഗോൾ കീപ്പർ മാത്രം നിൽക്കുമ്പോൾ ഗോൾ അടിക്കുന്ന ഒരു മര്യാദയാണോ? അതൊന്നും ഞങ്ങളുടെ മെസ്സി
0: അല്ലാതെ
1: പിന്നെ ഞങ്ങൾക്ക് അല്ലാതെ തന്നെ ഗോൾ അടിക്കാൻ കഴിയുന്ന ഞങ്ങളില്ലേ എന്നൊക്കെയാണ് പറയുന്നത്.
0: നിങ്ങൾ ഗോൾ നോക്കണ്ട, നിങ്ങൾ ഗോൾ നോക്കണ്ട, മെസ്സിന്റെ കയ്യിൽ ആ ബോൾ കിട്ടി കഴിഞ്ഞ് കുറച്ച് ടൈം ഒന്ന് നോക്കിയാൽ മതി.
1: കവിത രചിക്കല്ലേ അല്ലേ, കവിതയാണ് പിറക്കുന്നത്.
2: ആകാശത്ത് ഗോൾ വിസ്മയങ്ങളായിരിക്കും പിന്നെ വരുന്നത്.
0: എനിക്ക് ശരിക്കും ഫുട്ബോളിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുള്ള ആളല്ലായിരുന്നു ആദ്യം. പിന്നെ അച്ഛൻ ഒരു പ്ലെയർ ആണ്, ഗോളിയായിരുന്നു. അപ്പൊ അച്ഛന്റെ ഇതിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ആ മെസ്സിന്റെ തുടക്കത്തിലുള്ള കളി, ആ ചെറിയ തെക്കനാണ് അവൻ ഗോള് കൊണ്ടുവന്ന കണ്ടോന്ന് അച്ഛൻ അന്ന് പറഞ്ഞപ്പോ നമ്മൾ അന്ന് തൊട്ടിട്ടാണ് ഇത്രയും സ്റ്റൈലായിട്ട് ഗോള് കൊണ്ടുപോകും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചലും അത് വെച്ചുള്ള പോക്കൊക്കെ ഉണ്ടല്ലോ.
1: അവൻ വിസ്മയമാകുമെന്ന് അന്ന് കരുതിയിട്ടുണ്ടല്ലേ. എന്തായാലും സങ്കടമാണ്.
0: ലാസ്റ്റ് ഗോള് നമുക്ക് മൂന്നാലാള് നിൽക്കുമ്പോഴാണ് അടിക്കുന്നത്.
1: അയാൾ ഈ ലോകകപ്പോട് കൂടി വിരമിക്കുന്നു പറയുമ്പോ ഒരു ചെറിയ സങ്കടം. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ 39 ആയുള്ളൂ, 43 മെസ്സി ഇങ്ങനെ ഉണ്ടാവില്ലേ? ക്രിസ്ത്യാനോയ്ക്ക് 41 ആയില്ലേ?
0: ആ
1: അതാ കളിക്കുന്ന. അപ്പൊ ഇവരൊന്നും നമുക്ക് അങ്ങനെ വിലയിരുത്താൻ പറ്റില്ല. എന്തായാലും അടുത്തരും കാണാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഞങ്ങൾ സമയം പരിമിതമായത് കൊണ്ട് നിർത്തുകയാണ്.
2: സന്തോഷം ടീച്ചറെ. ഏതായാലും ഈ സ്കൂൾ തിരക്കിനിടയിലും അല്ലേ ടീച്ചറെ ഈ സ്പിരിറ്റിൽ ഇതിന് പങ്കെടുത്തതിൽ സന്തോഷം.
0: ഓക്കെ,
1: താങ്ക് യു.

0: ജയൻ, നമുക്ക് ഒരു ഒരു പരസ്യവാചകം, പരസ്യവാചകം അല്ല കേട്ടോ, പിടിച്ചോളൂ കേട്ടോളേ. കാലം പല ചാമ്പ്യന്മാരെയും സൃഷ്ടിച്ചു, ചരിത്രം പല ഇതിഹാസങ്ങളെയും ഓർമ്മിച്ചു. പക്ഷേ ഫുട്ബോൾ എന്ന വാക്കിൽ ഏറ്റവും മനോഹരമായ പര്യായം ഒരേ ഒരു ബ്രസീൽ.
1: നമ്മുടെ
0: കോട്ടക്കൽ പുത്തൂർ സ്ഥലത്തുള്ള ഒരു ഫ്ലക്സിലെ വാക്യം.
1: എതിരാളികളുടെ ഞാനൊന്ന് വായിക്കട്ടെ. രാജ്യത്തിന് വേണ്ടി കപ്പുണ്ടോ കപ്പുണ്ടോ ചോദിച്ചവർ ഇവിടെ. ഇന്ന് ഫുട്ബോൾ ലോകത്ത് 48 ട്രോഫിയുള്ള ഒരുത്തനും ഇല്ല ഇയാളല്ലാതെ. ഏതാള്? മെസ്സി. ഓക്കെ, അത് ഗോതമ്പ് റോഡ് വെച്ച ഫ്ലക്സാണ്. ഓക്കെ, അവിടെ തന്നെ ഓപ്പോസിറ്റ് ബ്രസീലുകാർ വെച്ചിരിക്കുന്നു, ചരിത്രം തിരുത്തിക്കുറിക്കാൻ ചിലർ വരുന്നുണ്ടാകും. പക്ഷേ ചരിത്രം എഴുതിയത് ഞങ്ങളാണെന്ന കാര്യം മറക്കണ്ട. സാമ്രാജ്യങ്ങൾ മാറിയാലും സിംഹാസനം ഞങ്ങൾക്ക് തന്നെ. ഇത് ബ്രസീൽ ടീം വെച്ച അവിടെ. ഓക്കെ, അതിന്റെ അടുത്തൊരു കുഞ്ഞൻ ഫ്ലക്സ് എന്താണെന്നറിയോ? ഇത് കുട്ടി പിള്ളേരുടെ കാലമല്ലേ, ഇത് പിള്ളേരുടെ കാലമല്ലേ. കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. 2010 വേൾഡ് കപ്പ് പോലെ ഇതും ഞങ്ങൾക്കുള്ളത്. ആരുടേതെന്നറിയോ? സ്പെയിനിന്റെ. അപ്പൊ ആരാധകരിങ്ങനെ ടീമായി തകർത്താടുന്നു.
0: ഓക്കെ,
1: നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ സ്വീകരിക്കാൻ പോകുന്നു, അതായത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ VP സത്യൻ. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ ഡിഫൻഡറായിരുന്ന VP സത്യന്റെ ജീവിതം, ക്യാപ്റ്റൻ എന്നറിയപ്പെട്ട ആ ക്യാപ്റ്റന്റെ ജീവിതം അഭ്രപാളികളിൽ എത്തിച്ച സംവിധായകൻ പ്രജേഴ്സൺ നമ്മോട് കൂടെ ചേരുന്നു. സ്വാഗതം.

0: പ്രജേഷ് സാർ, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
1: താങ്ക് യു, താങ്ക് യു.
0: പറയൂ താങ്കൾ ഫുട്ബോൾ വിശേഷങ്ങൾ. കളി കാണാറുണ്ടോ?
1: സന്തോഷം.
0: സമയം കിട്ടാറുണ്ടോ?
1: ഇന്നലെ പിന്നെ ഞാനൊരു ക്രിസ്ത്യാനോ ഫാനാണ്, അപ്പൊ അതുകൊണ്ട് ഇന്നലെ
0: ഇന്ന് സുവർണ ദിനാണല്ലേ. മറ്റുള്ളവർ മെസ്സിയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോ നമ്മൾ ക്രിസ്ത്യാനോയുടെ വിജയം ആഘോഷിക്കാം.
1: അല്ല, തീർച്ചയായും മെസ്സി നമുക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ തന്നെയാണ്. പോലും ഞാൻ പേഴ്സണലി ഒരു ക്രിസ്ത്യാനോ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കളി ഇഷ്ടപ്പെട്ടതുകൊണ്ട് നേരിട്ട് കാണാൻ അടുത്തൊന്നും ഭാഗ്യം കിട്ടാത്തതുകൊണ്ടാണ് ഖത്തർ വേൾഡ് കപ്പ് പോയി
0: കണ്ടു
1: വേണ്ടി മാത്രം. അതെ അതെ,
0: അദ്ദേഹത്തിന്റെ വേൾഡ് കപ്പ് ഇനി വരും, പക്ഷേ നമ്മുടെ അടുത്ത് കിട്ടില്ലല്ലോ.
1: അതെ അതെ, അടുത്ത ഇനിയിപ്പം നമ്മൾ ആ സമയത്ത് എത്ര കളിക്കാരുണ്ടാവും അറിയാമല്ലോ. ക്രിസ്ത്യാനോയുടെ ഏജ് 41 ഒക്കെ ആയി.
0: ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം, മറ്റ് ടീമുകളുടെ ഫോട്ടോ വെക്കുമ്പോൾ ക്രിസ്ത്യാനോ ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് വരുമ്പോൾ ആ വ്യക്തിയെ എത്രത്തോളം ഫുട്ബോൾ ആരാധകർ ഇഷ്ടപ്പെടുന്നു എന്നത്.
1: അതെ, ഞാൻ ബേസിക്കലി എന്താ വെച്ചാല് എനിക്ക് അദ്ദേഹത്തിന്റെ കളിയോടൊപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൂടിയാണ് എന്റെ ആരാധന എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം ഒരു അദ്ദേഹത്തിന്റെ ഒരു ഫുട്ബോൾ കളിക്കാരനെ, അല്ലെങ്കിൽ നമ്മളൊരു ഹീറോയെ ആരാധിക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അവർ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൂടി നോക്കി പഠിക്കാൻ ശ്രമിക്കും പലപ്പോഴും. അപ്പോ ലോകവ്യാപകമായി എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിസ്ത്യാനോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ക്യാരക്ടർ വൈസ്.
0: അതെ അതെ, അദ്ദേഹം ഒരിക്കലും മീറ്റിംഗില് പ്രസ് മീറ്റിംഗില് കൊക്കക്കോള കുപ്പി മാറ്റി വെച്ചിട്ട് സംസാരിച്ചതൊക്കെ വലിയൊരു മാതൃക തന്നെയാണ്. ഈ സമയത്തും ഡെഡിക്കേറ്റഡ് ആയിട്ട് ശരീരം കാത്തു സൂക്ഷിക്കുന്ന ഒരു
1: മനുഷ്യൻ. ഈ 41 വയസ്സിലും അദ്ദേഹം 6th വേൾഡ് കപ്പ് കളിച്ചു. ഇന്നലെ അത്യാവശ്യം മാരക ഫോമിലായിരുന്നു.
2: ആദ്യ കളിയിൽ എന്നാലും റോണോ എന്ന് പറഞ്ഞു പോയില്ലേ.
1: അല്ല, ആദ്യത്തെ കളിയിൽ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തോന്നിയത് ഒന്നുകിൽ അവർ ഒരു കോർഡിനേഷന്റെ ഒരു എന്തോ ഒരു പ്രശ്നം വന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നലത്തെ കളിയിലെ ആ ഒരു കിക്ക് എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതൊരു ഒരു നാരോ എസ്കേപ്പിലായിരുന്നു. ബോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം ഓടി ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു, ഇവിടെ നിന്ന് ക്രോസ് പാസ്, അത് ഗോളാക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് ഗംഭീര പ്ലാനിങ് ആണ്. അത് ഒരു ടീം സ്പിരിറ്റ് ഉള്ള ടീമിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് ആദ്യത്തെ കളിയിൽ എനിക്ക് കണ്ടില്ല.
0: ഈ ഇന്നലത്തെ കളിയിൽ വലിയൊരു സംഭവം നടന്നു, ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ബുദ്ധിപൂർവം ക്രിസ്ത്യാനോ, കാരണം ക്രിസ്ത്യാനോ അടിക്കൂ എന്ന് കരുതിയിട്ട് ഡിഫൻഡേഴ്സ് അയാളെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മെൻഡസ് അടിച്ച് ഗോളാക്കിയത്. ക്രിസ്ത്യാനോ അവിടെ കാണിക്കുന്നു, തല കാണിക്കുന്നുണ്ട്, തലച്ചോറ്, ബുദ്ധി കൂടിയാണ് കളി എന്നത്. അപ്പൊ ലെജൻഡ് തന്നെയാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, താങ്കള് പോർച്ചുഗലിന്റെ ആരാധകനൊക്കെയാണ്, പക്ഷെ ഫുട്ബോൾ നിരീക്ഷകൻ എന്ന അവസ്ഥയിൽ ഏത് ടീം ഈ കൊല്ലം കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്?
1: അല്ല, അങ്ങനെയല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന നല്ല ടീം. ഇപ്പൊ മെസ്സി ഒബ്വിയസ്ലി ഗംഭീര കളിക്കാരൻ, ഇന്നിപ്പോ ഉള്ളതിൽ ഏറ്റവും ഗംഭീര ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരനാണ്. അതുപോലെ എംബാപ്പെ നല്ല ഫോമിൽ നിൽക്കുന്നു,
0: ഫ്രാൻസും നല്ല ടീമാണ്. എങ്കിലും സാധ്യത ഈ വർഷം ആർക്ക് പ്രവചിക്കാൻ പറ്റും ഏകദേശം?
1: അല്ല, അങ്ങനെയൊന്നും ഞാൻ
0: പറയൂല, ആ കുടുക്കിൽ വീഴില്ല.
1: അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു പ്രവചനത്തിനപ്പുറം ഞാൻ പറഞ്ഞ എന്റെ ഒരു നിരീക്ഷണം, ഞാൻ ഒരു കളി കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ടീമാണ് ഇവരുടെ. പിന്നെ ഫ്രാൻസ് നല്ലൊരു ടീമാണ്, അതുപോലെ തന്നെ ബ്രസീൽ അത്യുഗ്രൻ ഫോമിലാണ്, അതുപോലെ തന്നെ അർജന്റീന നല്ല ഫോമിലാണ്. ഈ പറയുന്ന നമ്മള് കഴിഞ്ഞ തവണത്തെ ഒരു ഒരു വിലയിരുത്തൽ വെച്ചിട്ടാണ് പോർച്ചുഗലിനെ ഇത്തവണ ആദ്യം കളി വെച്ച് കണ്ടത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് പോർച്ചുഗല് തെളിയിച്ചു. ഇനി അടുത്ത കളിയിൽ അവർക്ക് വലിയ, എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ കയറി വരാൻ പറ്റുന്ന നല്ല ടീം ഇത്തവണ അടുത്ത റൗണ്ടിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് ഒരു നല്ല കിടിലൻ മത്സരങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
0: അതിലൊരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാല് ബ്രസീല്, അർജന്റീന, പോർച്ചുഗല്, ഇംഗ്ലണ്ട് ഇവരൊക്കെ മുന്നോട്ട് കയറുന്നുണ്ട്. കാരണം ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടിയാ മടുപ്പാണ്.
1: അതുകൊണ്ടാണ്
0: ഇനിയിപ്പോ താങ്കളെ കാണുമ്പോ ചോദിക്കാൻ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. ഒരു യൂറോപ്പിലൊരു കോച്ച്, അയാളൊരു ക്ലബിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു, അത് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു, അയാളൊരു അവഹേളനം നേരിട്ട കോച്ചാണ്. അങ്ങനെ ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, എന്റെ 11 കളിക്കാരും ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ വംശജരാണ്. അങ്ങനെ അടുത്ത വേൾഡ് കപ്പിന് ഇന്ത്യ പോകുന്നു ഈ 11 ആൾക്കാരെ കൊണ്ട്. അങ്ങനെ ഇന്ത്യ ലോകകപ്പ് നേടുന്ന ഒരു സിനിമ താങ്കൾക്ക് എന്തുകൊണ്ട് എടുത്തൂടാ? ഓക്കെ, അത് നമുക്കങ്ങനെ സ്വപ്നമെങ്കിലും ഒന്ന് കാണാനൊരു ഒരു ഇത്. കാരണം അന്യരാജ്യങ്ങളുടെ ഫ്ലെക്സ് വെക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു ലോകകപ്പ് നേടുന്ന ഒരു സിനിമ സാങ്കല്പികമായിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ താങ്കൾക്ക് സാധിക്കില്ലേ?
1: എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യ കളിക്കുന്നതിന് വേണ്ടുന്ന പ്രോത്സാഹനത്തിന് പറ്റുന്ന ഒരു സിനിമ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതായത് ഞാൻ ഓൾറെഡി ഇപ്പൊ ഒരു ഫുട്ബോൾ മൂവിയുടെ പിന്നാമ്പുറത്താണ്, ഒരുപക്ഷെ മഞ്ചേരി FM-ലൂടെ

0: ആയിരിക്കും ചിലത്
1: പറയാം. സന്തോഷം.
0: കാരണം മലപ്പുറം ത്തിന്റെ പൾസ് ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ സിനിമയാണ് എന്റെ പ്ലാൻ.
1: ഡാനിഫ്രം നൈജീരിയ ഏറ്റെടുത്ത ജനതയാണ്.
0: അതെ,
1: ഫുട്ബോൾ ഇവിടെ രക്തത്തിലുള്ളതാണ്. അല്ല, താങ്കൾക്ക് സാധിക്കും, കാരണം ഫുട്ബോൾ കളിയല്ല പ്രാണനാണെന്ന് തെളിയിച്ചു ആ ക്യാപ്റ്റൻ സിനിമയിൽ. പ്രാണവായു പന്തിന്റെ ഉള്ളിലേക്ക് ഊതി കയറ്റി സൂക്ഷിച്ച ആ ഒരു സീന് മറക്കുന്നില്ല.
0: നമ്മുടെ കേരളത്തിലെയും ഫുട്ബോൾ കളിക്കാരും ഫാൻസും ഓരോരുത്തരും അങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വേൾഡ് കപ്പിന് വേണ്ടി. ഒരു ഈ ഈ ലോകത്ത് നമ്മൾ ഈ കാണുന്ന ഫ്ലെക്സുകൾ മാറുന്ന ഒരു കാലം വരും. മാറൂല, അത് അളവ് ചെറുതാവുകയും ഇന്ത്യയുടെ ഫ്ലെക്സ് വരികയും ചെയ്യുന്നൊരു കാലം അതി വിദൂരമല്ലാതെ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: അതെ, അത്തരത്തിലൊരു സിനിമ താങ്കളുടെ അടുത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
2: നിർബന്ധമായിരിക്കണം.
1: അപ്പൊ കമന്ററി ഉണ്ടെങ്കിൽ അതില് സിന്ധുവിനൊരു അവസരം കൊടുക്കണം പറയുന്നു.
2: ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അത് വരും വരാതിരിക്കില്ല. കാരണം പണ്ട് വയലാറ് ചന്ദ്രനിൽ എന്റെ നാടിന്റെ ശബ്ദം ചന്ദ്രനിൽ കേൾക്കുന്ന ഒരു കാലം വരും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ കവികളാണ് നമ്മളുടേത്. അതിന്റെ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും ഈ സിനിമയിലും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അപ്പൊ ഇതെന്തായാലും സാക്ഷാത്കരിക്കും.
1: താങ്കളുടെ ആ സിനിമ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. താങ്കൾ കൂടെ ഉണ്ടാകണം. ഒരു ഒരു മാസം പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ നന്ദി.
2: സന്തോഷം.

0: ഇപ്പൊ ജയൻ പന്ത് ഉരുണ്ടോണ്ടേയിരിക്കുകയാണ്, എത്ര ദിവസമായി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അതിനും കൂടെ നമ്മളും കറങ്ങുന്നു. അപ്പൊ ഇതുവരെ നടന്ന കളികളെ കുറിച്ച്
1: ഇന്നലത്തെ അല്ലേ
0: ഒന്ന് തുടങ്ങാം.
1: ഓക്കേ പറയൂ.
0: ഇന്നലെ
1: അത്
0: ഗ്രൂപ്പ് കെ പോർച്ചുഗൽ
1: ഉസ്ബെക്കിസ്ഥാൻ മത്സരം 5-0 നിലം പരിശാക്കി ഉസ്ബെക്കിസ്ഥാനെ.
0: അത് നമ്മള് പോർച്ചുഗലിൽ നമ്മള് ഫസ്റ്റില് നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, റൊണാൾഡോയുടെ കളിയൊക്കെ നമ്മള്
1: ഉസ്ബെക്കിസ്ഥാൻ തോറ്റതല്ല, നമുക്ക് ക്രിസ്റ്റ്യാനോ തന്റെ സാന്നിധ്യം
0: തെളിയിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഗ്രൂപ്പ് എല്ലിൽ വരുന്ന ക്രൊയേഷ്യ പനാമ.
1: അതെ, ഒരു ഗോളിന് വിജയിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അവിടെ ഇംഗ്ലണ്ടും ഖാനും പുലർച്ചെ നല്ലൊരു കളി ഉണ്ടായിരുന്നല്ലോ.
0: കളി ഉണ്ടായി,
1: എന്തായി അവസ്ഥ?
0: അത് രണ്ടും 0
1: കട്ടക്ക് കളിയായിരുന്നു. ഓക്കെ, ഗോൾ അടിച്ചില്ല പക്ഷെ കട്ട ടീമായിരുന്നു.
0: അതൊരു രസമാണ്,
1: രസമാണ്.
0: അല്ല,
1: ഇപ്പൊ നമ്മളൊരു ഒരു ഫുട്ബോൾ ആരാധിക മൃദുല പറഞ്ഞു കേട്ടില്ലേ, മെസ്സി ഗോൾ അടിച്ചോ എന്നുള്ളതല്ല, മെസ്സിയുടെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന കളിയില്ല,
0: അത്
1: ആസ്വദിക്കണം. അതെ, അല്ലാതെ ഗോൾ വല കുലുങ്ങുന്നത് മാത്രല്ലല്ലോ കളി. ഓക്കെ, സമനിലയും വലിയൊരു കളി തന്നെയാണ്. അടുത്തത്
0: പിന്നെ മറ്റൊന്ന് കൊളംബിയ
1: കോങ്കോ 1-0 കൊളംബിയ ഒരു ഗോളിന് വിജയിച്ചിരിക്കുന്നു. അതാണ് നിലവിൽ നടന്ന
0: ലോകകപ്പ് മത്സരങ്ങൾ 4 നടന്നു.
1: അപ്പോ

0: അപ്പൊ വീണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് മെസ്സി.
1: അപ്പൊ നമ്മൾ വന്ന് ആശംസകൾ അറിയിച്ചു,
0: കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടോ. കാരണം ഇതെന്താണോ ഇപ്പൊ ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള എല്ലാ സംസാരവും ഇത് ഓണറിൽ ഇങ്ങനെ പ്രസരിച്ചു,
1: അതിന്
0: ദേശഭേദമൊന്നുമില്ല, കാലം അതവിടെത്തി.
1: പക്ഷേ ആ മെസ്സി ഒന്ന് നിരാശനാക്കി ഞെട്ടിച്ചു. എപ്പോ ഓസ്ട്രേലിയക്കെതിരെ പെനാൽറ്റി അല്ലേ എടുക്കാൻ വരുന്നത്, സാക്ഷാൽ മെസ്സിയാണ്. ആരാധകർക്കൊന്നും പേടിക്കേണ്ട, കാരണം മെസ്സി അവതരിച്ചിരിക്കുന്നു. പക്ഷേ മെസ്സി ഒരു മനുഷ്യനല്ലേ,
0: നമുക്ക് പറഞ്ഞു
1: അല്ല, എന്തായാലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. അയാള് മിശിഹയാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, പക്ഷെ യഥാർത്ഥം മിശിഹ അവതരിച്ചു ആ കളങ്കം തീർക്കാൻ വേണ്ടി രണ്ട് കിടിലൻ ഗോളുകള്. ഓക്കെ, അപ്പൊ നിലവിൽ ഇതുവരെ 5 ഗോളടിച്ചതിൽ 5 ആര് തന്നെയാണ്? മെസ്സി. ആ പെനാൽറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പഴയൊരു പെനാൽറ്റി ഓർത്തു പോവുകയാണ്. 1994 ലോകകപ്പ് ബ്രസീൽ ഇറ്റലി

0: ഫൈനൽ. ഓക്കെ, 90 മിനിറ്റും എക്സ്ട്രാ ടൈമും ഗോൾ പിറന്നില്ല.
1: ഓക്കെ,
0: അതില് ബ്രസീലിന് വേണ്ടി റൊമാരിയോ, ഇറ്റലിക്ക് വേണ്ടി റോബർട്ടോ ബാജിയോ, ഇവർ രണ്ടുപേരും തകർത്താടിയിട്ടാണ് വന്നത്.
1: അവസാനം
0: ആ ടീമുകൾ അല്ലെ, ഏറ്റവും നല്ല സ്ട്രൈക്കർ ആര്, ഏറ്റവും നല്ല കളിക്കാരനാരെ ചോദ്യത്തിന് ബാജിയോയും റൊമാരിയോയും മത്സരിക്കുന്ന അവസാനം അത് ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുന്നു. ബ്രസീൽ 3-2 മുന്നിൽ നിൽക്കുമ്പോൾ അവസാന പെനാൽറ്റി എടുക്കാൻ ഇതുപോലെ ബാജിയോ വരുന്നു. ആളുകൾക്ക് പ്രതീക്ഷയാണ്, ബാജിയോ ആണ്, പിഴക്കില്ല. പക്ഷേ സംഭവിച്ചത്, ആ പന്ത് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു. ഓക്കെ, ബ്രസീൽ താരങ്ങൾ ആർത്തുല്ലസിക്കുമ്പോൾ ഇറ്റാലിയൻ ആരാധകർ സ്തബ്ധരായി. റൊമാരിയോ എന്ന നായകനും ബാജിയോ എന്ന പ്രതിനായകനും ഒരു നിമിഷം, ഒരു പാളിച്ച, അത് ഉണ്ടാക്കിയ ആഘാതം. അപ്പൊ അവിടെ മെസ്സി എന്ത് ചെയ്തു, അതിനെ അതിജീവിച്ചു എന്ന് പറയാം.
1: അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ആരവങ്ങൾക്കിടയിൽ ഒരു സെക്കൻഡ് സമയമുള്ള നിശബ്ദത, ആ ഒരു സൈലൻസ്, ഒരു ഭയങ്കരമായ ഒരു നിശബ്ദത.
0: കാണുന്നവർ പറയും എന്താണെന്നറിയോ, പെനാൽറ്റി തൊട്ടടുത്ത് വല, ഓക്കെ തട്ടിയിട്ടാ പോരെ, പക്ഷെ ആ ഗോൾ പോസ്റ്റിൽ ഗോളി മാത്രല്ല, ഇയാളെ ഉറ്റുനോക്കുന്ന കോടാനുകോടി കണ്ണുകളാണ്, ആ ഭാരം മുഴുവൻ ആ കാലിലുണ്ട്. ഓക്കെ, ഒരു നിമിഷം ആ ഗാലറിയിലേക്കൊന്ന് നോക്കിപ്പോയാൽ പതറി
1: പോകും.
0: അപ്പോ ടിവിയിൽ കാണുന്ന കോടാനുകോടി ആളുകളെ കുറിച്ച് ഓർത്താലോ
1: എന്താണ്,
0: അപ്പൊ അല്ലെ ശരിക്കും ഒരു രാജ്യത്തെ കുറിച്ച് ഓർത്താ, അതും പോരാ, ഒരു ഭൂഖണ്ഡത്തെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ചിന്തിക്കണം. അവിടുന്നാണ് ചെറിയൊരു പഴവ് ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്നത്. അപ്പോ
1: ഈ ചില സമയത്താണ് നമ്മൾക്ക് അത് ഈ ടീമുകളുടെ പ്രോത്സാഹനവും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന, സാരമില്ല ഇനിയും നമുക്ക് അവസരം, അങ്ങനെയുള്ള ചില വാക്കുകളുടെ കൂടി പ്രസക്തി ഇത്തരം സമയങ്ങളിൽ കൂടിയാണ് അല്ലെ.
0: അതൊന്നും വേണ്ടി ഒന്നുമില്ല, അദ്ദേഹം തന്നെ അത് പരിഹരിച്ചു, അതാണ് ലെജൻഡ്, അതാണ്.

0: അപ്പൊ നിലവിൽ എവിടെ കളി എത്തി നിൽക്കുന്നു നോക്കണ്ടേ സിന്ധു?
1: ഓക്കെ,
0: അപ്പൊ നമ്മൾ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ ആണ് മുന്നിൽ, രണ്ട് കളിയിൽ രണ്ട് വിജയം, 6 പോയിന്റ്. ഓക്കെ,
1: പിന്നെ
0: ഗ്രൂപ്പ് ബി ആണ്.
1: ഗ്രൂപ്പ് ബിയിൽ
0: കാനഡ
1: രണ്ട് കളി,
0: ഒരു സമനില, ഒരു വിജയം, അങ്ങനെ 4 പോയിന്റ്. ഓക്കെ, പിന്നെ വരുന്നു ബ്രസീൽ. രണ്ട് കളിയിൽ
1: രണ്ട്,
0: ഒരു സമനില, ഒരു വിജയം. ഓക്കെ, മൊറോക്കോയുടെ സമനില കൊണ്ട് അവർ 4 പോയിന്റിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി യു എസ് എയിലേക്ക് പോകുമ്പോൾ അവർ രണ്ട് കളിയും വിജയിച്ച് നിലവിൽ 6 പോയിന്റ്,
1: 6 പോയിന്റിൽ
0: മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി ഇയിലേക്ക് പോകുമ്പോൾ ആരാണ്?
1: ജർമ്മനി.
0: ജർമ്മനി തുടക്കം തന്നെ കത്തിക്കയറി, എത്ര, രണ്ട് കളിയും വിജയിച്ചു, എത്ര, 6 പോയിന്റ്, അല്ലേ,
1: 6 പോയിന്റുമായിട്ട്.
0: ഇനി എഫിൽ നെതർലാൻഡ്സ് കുതിക്കുന്നുണ്ട്, അവർ ഒരു കളി ഒരു സമനില, അപ്പൊ എത്രയാണ്
1: പോയിന്റ്?
0: 4 പോയിന്റായിട്ട് ഗ്രൂപ്പിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഈജിപ്ത് ആണ് ജി ഗ്രൂപ്പിൽ, രണ്ട് കളിയിൽ ഒരു കളി സമനില, ഒരു വിജയം, 4 പോയിന്റ്. സ്പെയിന്റെ അവസ്ഥ എന്താണ് ഗ്രൂപ്പ് എച്ചിൽ?
1: രണ്ട് കളി,
0: ഒരു വിജയം, ഒരു സമനില, അല്ലേ. ഓക്കെ, അങ്ങനെ 4 പോയിന്റ് അവർക്കും ഉണ്ട്. ഫ്രാൻസ് ഇതാ വരുന്നു ഗ്രൂപ്പ് ഐയില്,
1: രണ്ട് കളിയിൽ
0: രണ്ടും വിജയം, അങ്ങനെ 6 പോയിന്റ്, അല്ലേ. അവരാണ് ഇപ്പൊ ഏകദേശം ഒന്ന് കുതിക്കുന്നു തോന്നുന്നു സാധ്യത ലിസ്റ്റില്. അർജന്റീന എന്ത് പറയുന്നു?
1: അർജന്റീന പറയുന്നു
0: ജെ ഗ്രൂപ്പില് രണ്ട് കളിയിൽ രണ്ടും വിജയിച്ചു, അങ്ങനെ 6 പോയിന്റ്. ഇപ്പൊ ഏകദേശം ആരാധകർ സംതൃപ്തരാണ്. ഇനി നിരാശപ്പെടുത്തിയ പോർച്ചുഗൽ ആയിരുന്നു, പക്ഷേ ഇന്നലെ വന്നത് കൊണ്ട് കെ ഗ്രൂപ്പിൽ 1-ആം സ്ഥാനത്തുണ്ട്. 2 പോയിന്റ്, രണ്ട് കളിയിൽ ഒരു വിജയം,
1: 4 പോയിന്റ്,
0: ഒരു സമനില, 4 പോയിന്റ്. ഇനി ഇംഗ്ലണ്ടിലേക്ക് പോകാം. ഒരു കളി, ഒരു വിജയം,
1: 3 പോയിന്റ്.
0: ഓക്കെ,
1: ഇതാണ്
0: നിലവിൽ ഗ്രൂപ്പിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമുക്കൊരു കോളർ ഉണ്ട്, നോക്കാം. നമസ്കാരം, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ആരാണ്?
2: ഞാൻ ജയപ്രകാശ് ആണ്.
0: ജയപ്രകാശ്, ഓക്കെ. താങ്കൾ എവിടുന്നാ വിളിക്കുന്നത്?
2: കോഴിക്കോട് ജില്ലയിൽ മുക്കത്തുനിന്നാണ് വിളിക്കുന്നത്.
0: മുക്കത്തുനിന്ന്. എന്ത് ചെയ്യുന്നു താങ്കൾ?
2: അധ്യാപകനാണ്.
0: അപ്പൊ ഫുട്ബോൾ കളി കാണാനൊക്കെ സമയം

0: ണ്ടോ
1: ഓ
0: കാളി വിട്ടെന്ത് പരിപാടിയില്ലേ?
1: ഫുട്ബോൾ ഫുട്ബോളാണ് നമ്മളെ ലഹരി.
0: ലഹരി ചിലർക്ക് പ്രാണനാന്നൊക്കെ പറയുന്നുണ്ട്.
2: ഫുട്ബോൾ അങ്ങനെ പലതുമാണല്ലേ.
0: ഏതെങ്കിലും ഒരു ടീമിന്റെ ഫാൻ ആയിരിക്കല്ലോ അങ്ങനെയൊക്കെ ലഹരി ഉണ്ടെങ്കിൽ.
1: തീർച്ചയായും അതിലൊരു സംശയമില്ല.
0: അതാ പിന്നെ അർജന്റീന, അർജന്റീന. ഞങ്ങള് ബ്രസീലുകാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
1: അറിഞ്ഞ കാലം തൊട്ട് അർജന്റീനയാണ്.
0: ആ എന്താ മാറഡോണ ഉണ്ടാക്കിയ കാര്യമാണോ?
1: അത് മാത്രല്ല, ഒരു ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്.
0: കേളി ശൈലി അല്ലേ ടോട്ടൽ ഫുട്ബോളിന്റെ.
1: അതെ, കേളി ശൈലി.
0: ആ അതില് അതാണ് ബ്രസീലും അർജന്റീനയും തോന്നുന്നു.
1: അതെ അതെ അതെ. പിന്നെ അവർക്ക് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ട് അവര് ഫുട്ബോളിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത.
0: അതെ, അത് ജീവശ്വാസമാണ് അവരുടെ.
1: അതെ അതെ അതെ. തിരുവോരങ്ങളിൽ വരെ അവര് ഫുട്ബോൾ കളിച്ചിട്ട് വളരുന്നു എന്നുള്ളതാണ്.
0: അപ്പൊ നിങ്ങളെ നാട്ടില് ഇവരൊന്നുമില്ലേ ബ്രസീൽ ഫാൻസ് ഒന്നുമില്ലേ?
1: ബ്രസീൽ ഫാൻസ് ഉണ്ട് ഞങ്ങളെ നാട്ടില്. ബ്രസീൽ ഫാൻസ് ഉണ്ട്, പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്.
0: തർക്കം ഉണ്ടാവുണ്ടോ കളി കാണുമ്പോ?
1: ഓ കളി കാണുന്നുണ്ട്.
0: കളിയാക്കോ?
1: ഒരുമിച്ചാണ് വലിയ. നമ്മളവിടെ മുത്തേരി അവിടെ വലിയ ഒരു
0: അതിലാരോ ഒന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ അർജന്റീനക്കാര് വൈകിയേ വരുള്ളൂ, ആദ്യം ഗോൾ അടിച്ചതിന് ശേഷം ഒരു കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നേരാണോ?
1: അർജന്റീനക്കാർക്ക് അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അർജന്റീനക്കാർക്ക് വലിയ ആത്മവിശ്വാസമല്ലേ
0: ഇക്കൊല്ലം തലയുയർത്തി നടക്കുന്നത്.
1: കപ്പ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അർജന്റീന കൊണ്ടുപോകും. മെസ്സിയെ ഞങ്ങള് നല്ല രീതിയിൽ
2: പറഞ്ഞു കപ്പ് കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ തന്നെ എടുക്കാന്ന് പറഞ്ഞു പോകും.
0: അതിനപ്പുറത്ത് മറ്റൊരു ടീം പറയുന്നുണ്ട് നെയ്മറിന് പരിക്കൊന്നുമില്ല, അപ്പൊരിങ്ങനെ കളിയൊക്കെ നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഇറങ്ങേണ്ട ആവശ്യമായിട്ടില്ല, വിനീഷ്യസ് നല്ല ഫോമിലായതുകൊണ്ട് വിനീഷ്യസ് ഇപ്പൊ ഏറ്റെടുത്തോളും. ഇനിയിപ്പോ ആ വിനീഷ്യസ് ഉള്ള ടീമിലേക്ക് നെയ്മറും കൂടി വരുമ്പോൾ അവർ കത്തിക്കാളുന്ന പറയുന്നത്
1: അല്ല. അതൊക്കെ ഓരോ ടീമിന്റെ തന്ത്രങ്ങളൊക്കെ നമ്മൾ മാനിക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്ത്രങ്ങള് ആര് മെനഞ്ഞാലും അർജന്റീനയുടെ തന്ത്രങ്ങൾ അത് ഞങ്ങൾ ടോട്ടൽ ഫുട്ബോൾ കളിക്കാം.
0: അർജന്റീന ഫൈനൽ എത്തും തന്നെയാണ് തീരുമാനിക്കുന്നത്.
1: തീർച്ചയായും.
0: അങ്ങനെയാണെങ്കിൽ എതിരാളി എതിരാളി ആരായിരിക്കും?
1: എതിരാളി അടുത്ത റൗണ്ടിൽ നമുക്ക് കണ്ടെത്താം.
0: എന്നാലും ആര് വരണം എന്ന് ആഗ്രഹിക്കുന്നത്?
1: ഞങ്ങള് ഫ്രാൻസ് തന്നെ വരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
0: വീണ്ടും ഫ്രാൻസ് തന്നെ.
1: അതെ അതെ അതെ.
0: എംബാപ്പയ്ക്ക് കളി അടങ്ങിയിട്ടില്ല.
1: മെസ്സി എംബാപ്പയും തമ്മിലാണല്ലോ മത്സരം നടക്കുന്നത്.
0: അതെ.
2: കഴിഞ്ഞ കളിയുടെ ചിത്രം മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ?
0: പക്ഷേ 18 ഗോളല്ല ഇപ്പോ
1: മെസ്സിക്കുള്ളത്.
0: തൊട്ടടുത്ത് ആരുണ്ട്? എംബാപ്പേ ഉണ്ട്.
1: നല്ല കളിക്കാര് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് വിചാരിക്കാത്ത കുറെ ടീമുകൾ കടന്നു വരുന്നു. എല്ലാവരും നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നു.
0: അതിപ്പോ നമ്മളെ കൂടെ വന്ന പ്രജേഷൻ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ട് ഫ്ലെക്സിന്റെ വലിപ്പം മാറും. ചില ഫ്ലെക്സിന്റെ കുറയും, ചിലതിന്റെ വലുതാവും. കാരണം പുതിയ രാജ്യങ്ങൾ, ഏത് 1.5 ലക്ഷം ആൾക്കാരുള്ള രാജ്യങ്ങളൊക്കെ ചെറിയ രാജ്യങ്ങള്, അവർ ചെറിയ മീനുകളല്ല എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഫുട്ബോളിന്റെ ചരിത്രം ചിലപ്പോൾ മാറിയേക്കാം. നമ്മൾ പിന്നെ ആ പെലെ മറഡോണ എന്ന ദ്വയത്തിൽ നിന്നും ഇങ്ങനെ പോന്ന് നിൽക്കുകയാണ്. ഓക്കെ.
1: പിന്നെ ഫുട്ബോളിനെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഫുട്ബോളിന് ഏത് തരം ആളുകൾക്കും ഫുട്ബോളിനെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളതാണ്.
0: ഫുട്ബോളിന് മതമില്ല, ജാതിയില്ല, പ്രായമില്ല, വർണ്ണമില്ല, വർഗമില്ല, ആ വികാരം മാത്രം ലോകത്തിനെ ഒന്നിപ്പിക്കുന്നത്. അതല്ലെങ്കിലും
1: നാട്ടിലൊക്കെ പ്രായമുള്ള ആളുകൾ ഈ ഫുട്ബോളിനെ.
0: അല്ല, നിങ്ങളുടെ നാട്ടിലല്ലേ അർജന്റീനയുടെ ഏറ്റവും വലിയ പതാക കെട്ടിയെന്ന് കേട്ടത്? ഒരു വാർത്ത കണ്ടല്ലോ.
1: മുക്കത്ത്
0: പുഴയ്ക്ക്,
1: ഇരുവഞ്ഞിപ്പുഴയുടെ മുക്കം എന്ന് പറഞ്ഞാൽ നമ്മള് അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ.
0: അതെ. ആ മൊയ്തീന്റെ,
1: കാഞ്ചനമാലയുടെയും.
0: ഓക്കെ. അപ്പൊ അതും അത് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരു രാജ്യത്തിന്റെ പതാക വേറെ രാജ്യത്തെ ഏറ്റവും വലിയ പതാക കെട്ടുക, നാളെ ഭാവിയിൽ ഇന്ത്യയുടെ പതാക മറ്റു രാജ്യങ്ങൾ ഫുട്ബോളിന്റെ പേരിൽ കെട്ടുക, അത് എന്തൊരു വലിയൊരു മഹത്തായ സങ്കല്പം.
1: കേരളത്തിലാണ്.
0: അല്ല, അതാണ് ഞാൻ ആലോചിക്കുക. ഇന്ത്യ ഫുട്ബോളിൽ, സിന്ധു ഇന്ത്യ വേൾഡ് കപ്പ് ഫുട്ബോളിൽ എത്തിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവർ എങ്ങനെ വെക്കോ? ഇന്ത്യക്കെതിരെ വെക്കാൻ പറ്റുമോ?
1: നമ്മളെ രാജ്യത്തോടുള്ള ആ താല്പര്യം ഒന്നും, അർജന്റീനയോടുള്ള താല്പര്യം ഒന്നും മാറാൻ സാധ്യതയില്ല.
0: അല്ല, അപ്പൊ നമുക്ക് പറയാം, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി വെക്കാം.
2: ഇന്ത്യയുടെ പതാക നടുക്ക് വെച്ചിട്ട്
0: ഓക്കെ. അപ്പൊ എന്തായാലും ഈ തിരക്കിന്റെ ഇടയില് ഫുട്ബോൾ ബീറ്റ്സിൽ വന്നതിന് വളരെ നന്ദി ജയപ്രകാശൻ മാസ്റ്റർ.
1: ഓക്കെ,
0: വീണ്ടും വിളിക്കുക. താങ്ക് യു.
2: അപ്പൊ ജയനെ, അദ്ദേഹം പറഞ്ഞു ഒരു പ്രായമായ ആളുകൾ പോലും കളി കാണുന്നു എന്ന്. അപ്പൊ ഞാൻ, എനിക്ക് എന്റെ മനസ്സിൽ വന്നത്, നമ്മുടെ ഖാനയുടെ കോച്ചിന് എത്ര പ്രായമായിട്ടുണ്ടെന്നോ? 73 വയസ്സ്
0: കോച്ചിന് ഓക്കെ 40 വയസ്സ് കഴിഞ്ഞ കളിക്കളത്തിൽ കളിക്കുന്നുണ്ട്.
2: പിന്നെ എന്ത് പ്രായം,
0: ഒരു പ്രായം കൂടുന്നു.

0: കൂടുന്നതാണ്.
1: അതെ
0: കൂടിയാണ്, സംശയം വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന കളികളെ കുറിച്ച് ഒന്ന് നോക്കണം.
1: നമുക്ക് പെട്ടെന്ന് നോക്കണം, കാരണം സമയം 10 മണി കഴിഞ്ഞ്.
0: ഇന്നിപ്പോ ആരൊക്കെയാണ് കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് നമുക്ക് നോക്കണം.

0: ഏറിയ ഇന്ന് നടക്കാൻ പോകുന്ന വാശിയേറിയ കളികളെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് രാവിലെ 7:30 കൊളംബിയ കോംഗോ മത്സരം കഴിഞ്ഞു. ഇനി വരാനുള്ളത് രാത്രി 12:30
1: സ്വിറ്റ്സർലൻഡ്
0: കാനഡ. ഓക്കെ, 12:30 മറ്റൊരു കളി കൂടി ഉണ്ട്,
1: ബോസ്നിയ
0: ഖത്തറിനെ നേരിടും. നമ്മുടെ മലയാളി പയ്യൻ തഹസിൻ ഇറങ്ങായിരിക്കും
1: അല്ലേ?
0: നമുക്കൊരു ആകാംക്ഷയുടെ കാത്തു ഖത്തർ എന്ന് കേൾക്കുമ്പോൾ നമ്മള് ഏറ്റവും വലിയ അധികാരമാണ്. കാരണം ഏത് രാജ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോട്ടെ, അയാളൊരു മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഉദിച്ചിട്ടുണ്ട്, ഇനി അത് കത്തിപ്പടരും. ഓക്കെ, ഇനി നമ്മള് നമ്മുടെ സമയത്ത് നാളെ രാവിലെ പുലർച്ചെയാണ്, വ്യാഴാഴ്ച പുലർച്ചെ 3:30 മൊറോക്കോ ഹെയ്ത്തിയുമായിട്ട് നേരിടുമ്പോൾ പുലർച്ചെ 3:30 മറ്റൊരു മത്സരം വരുന്നു. എന്തേ
1: ബ്രസീൽ
0: സ്കോട്ട്ലൻഡുമായിട്ട് എന്താ പ്രത്യേകത? അയാൾ വരുന്നു, ചിലത് കാണാനും ചിലത് കാണിക്കാനും. ആര്? നെയ്മർ. ഓക്കെ, നെയ്മർ ഇറങ്ങുമെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ നെയ്മർ അപ്പുറത്ത് വിനീഷ്യസുമായി കോംബോ ആയിട്ട് കളിക്കുമ്പോൾ ഇപ്പുറത്ത് കാസിമെറോയുടെ പാസുകൾ എന്തും സംഭവിക്കാം. ഓക്കെ, ആരാധകർ ആനന്ദ നൃത്തം മാറാൻ, സാമ്പാ നൃത്തം മാറാൻ തയ്യാറായിക്കോളൂ. പുലർച്ചെ 3:30 അലാറം വെച്ച് കിടന്നോളൂ. പിന്നെ വ്യാഴാഴ്ച 6:30 രണ്ട് കളികളാണുള്ളത്. ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ നേരിടുമ്പോൾ മെക്സിക്കോ
1: ചെക്ക്
0: റിപ്പബ്ലിക്കുമായിട്ട് നേരിടും. ഫുട്ബോൾ വസന്തം തീർക്കും.
1: പുലർച്ചെ
0: 3:30 ബ്രസീലിന്റെ കളി, നെയ്മർ ഇറങ്ങുന്നു.
1: എല്ലാവരും ഇരുന്ന് കാണുക, നാളെ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിക്കുക.
0: ഓക്കെ, ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇവിടെ സമാപിക്കുകയാണ്,
1: അവസാനിക്കുകയാണ്. ഇതുവരെ പന്തുരുളുന്ന വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ സിന്ധു നെച്ചിക്കാട്,
0: ഞാൻ ജയൻ മുത്തേരി,
1: സാങ്കേതിക സഹായം EM ഷജീർ, P സൈതലവി, സ്റ്റുഡിയോ സഹായം അസ്കർ.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം.
0: FM പ്രധാന വാർത്തകൾ.
8: PM ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. CPI P പ്രസാദാണ് നോട്ടീസ് നൽകിയത്. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് അത് നടപ്പാക്കുമെന്ന് പറയേണ്ടി വരുന്നത് ഗതികേടാണെന്ന് പി പ്രസാദ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കില്ലെന്ന് മുസ്ലിം ലീഗിന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പ്രസാദ് ചോദിച്ചു. LDF ഗവൺമെന്റ് PM ശ്രീ പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കരാർ റദ്ദാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കഴിയൂ എന്നും പി പ്രസാദ്. നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ ശംസുദ്ദീൻ പറഞ്ഞു. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ഉപസമിതി അംഗങ്ങളായ എൻ ശംസുദ്ദീൻ, റോജി എം ജോൺ, PC വിഷ്ണുനാഥ്,

0: എം ലിജു എന്നിവർ പങ്കെടുക്കും. അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പോരാട്ടം ശക്തമാക്കാൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കത്ത്. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഗോത്രബന്ധു പദ്ധതി നിർത്തലാക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ എ തുളസി. പദ്ധതിയുടെ ഭാഗമായി 326 മെന്റർ ടീച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ സഹ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയവത്കരണത്തിന് ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ പക്ഷപാത പെരുമാറ്റത്തിനെതിരെ ഇന്ത്യ പ്രതിഷേധിച്ചു. കാശ്മീർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്ന പാക് ശ്രമത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി പി ഹരീഷ് ആണ് പ്രതിഷേധം അറിയിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ കോംഗോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ വിജയിച്ചു.
1: ട്രെയിൻ സമയം

0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനിലൂടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 11:02. 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ റേനാട് എക്സ്പ്രസ് 11:33. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38. 163-30 മാംഗ്ലൂർ ജംഗ്ഷൻ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 14 മിനിറ്റ് വൈകി 11:03 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ ജനകീയ കൺവെൻഷൻ നടത്തി. മലയോര മേഖലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം എന്നീ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പ്രത്യേക സാഹചര്യത്തിലാണ് ജനകീയ കൺവെൻഷൻ നടത്തിയത്. തിരുവമ്പാടി ഫെറോന ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ആർ അജിത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ഒളിമ്പിക്സ് അസോസിയേഷൻ, കാലിക്കറ്റ് സർവകലാശാല എന്നിവ ചേർന്ന് ഒളിമ്പിക് റാലി നടത്തി. മലപ്പുറം MSP ഹൈസ്കൂൾ മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച റാലി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ അസോസിയേഷൻ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സിവിൽ സർവീസ് കായിക താരങ്ങൾ, വിവിധ കൂട്ടായ്മകളിലെ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം നഗരസഭ

0: उपाध्यक्ष जिदेश जी, अनिल മലപ്പുറം നഗരസഭാ ഉപാധ്യക്ഷൻ ജിദേശ് ജി അനിൽ മുഖ്യാതിഥിയായി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു.
1: വികസന വാർത്തകൾ.
2: റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ സ്ഥിതിണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
6: സിഎച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: സിഎച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
12: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതി ഗീതങ്ങൾ.

പ്രിയപ്പെട്ടവരെ, സ്വാഗതം സ്മൃതിഗീതങ്ങളിലേക്ക്. സ്മൃതിഗീതത്തിൽ നിങ്ങൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെടുന്ന പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓർമ്മയിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ആ അനശ്വര ഗാനങ്ങൾക്കായി നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശം അയയ്ക്കാം. 9495050605 എന്ന നമ്പറിലേക്ക്. ആവർത്തിക്കാം, 9495050600. സ്മൃതിഗീതങ്ങളിലെ ആദ്യഗാനം ഗിരീഷ് ചിറ്റണ്ടയുടേതാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം. പ്രിയസഖി രാധ എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം ആലപിച്ചതാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന ഈ ഗാനം കേൾക്കാം.

സ്മൃതിഗീതങ്ങളിൽ തന്റെ ഇഷ്ടഗാനത്തിനായി സന്ദേശം വായിച്ചിരിക്കുന്നു രാജി മരത്തങ്കോട്. വിത്തുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാനകിയെ ആലപിച്ച ഗാനമാണ് രാജി ആവശ്യപ്പെട്ടത്. പി ഭാസ്കരൻ എഴുതി, ടി കെ പുകഴേന്തി സംഗീതം നൽകിയ ഈ ഗാനം കേൾക്കാം.

0: സ്മൃതി ഗീതങ്ങൾ.
1: പ്രിയപ്പെട്ടവരെ, സ്മൃതിഗീതങ്ങളിൽ ഇനി കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും സത്യൻ, ചൊങ്കൻ, ചെറിയോൻ, അജേഷ് എന്നിവർ ചേർന്ന് ആവശ്യപ്പെട്ട ഗാനമാണ്. സുബൈദ എന്ന ചിത്രത്തിൽ എല്ലാർ അഞ്ജലിയും എല്ലാർ ഈശ്വരിയും മെഹബൂബും ചേർന്ന് പാടിയ പാട്ട്. പി ഭാസ്കറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം.

0: മണവാട്ടി പെണ്ണിന്റെ വർണ്ണന കേൾക്കുമ്പോൾ മരന്റെ കവിളത്ത് മൈലാഞ്ചി.
1: പുള്ളിമാൻ കുട്ടിയെ പാടി പുകഴ്ത്തുമ്പോൾ

സ്മൃതിയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആ സുന്ദര ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു പങ്കജവല്ലി വാലില്ലാപ്പുഴ. ഏതാണ് ആ ഗാനം? അതെ, വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പ് എഴുതി രവി ബോംബെ സംഗീതം പകർന്ന് KS ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം.

സ്നേഹം നിറഞ്ഞ സ്മൃതിഗീതങ്ങളിലേക്ക്. കര കാണാ കടൽ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ കാറ്റു വന്നു കള്ളനെപ്പോലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുന്നംകുളം കരിക്കാട് നിന്നും പി വി ഷൺമുഖനും പേരക്കുട്ടികളായ ശിവഭദ്ര, ശിവരുദ്ര എന്നിവരും. ഈ ഗാനം കേൾക്കാം.

സ്മൃതി ഗീതങ്ങൾ. പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 55 സെക്കൻഡുമാണ്. ഇഷ്ടഗാനങ്ങളുമായി സ്മൃതിഗീതങ്ങൾ തുടരുകയാണ്. കുട്ടിക്കുപ്പായം എന്ന സിനിമയിലെ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും എന്ന ഗാനം സ്മൃതിഗീതത്തിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ നിന്നും ഖമറുനീസ നസീർ. വി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് പീലീലയും ഗോമതിയും ഉത്തമനും ചേർന്ന് ആലപിച്ച ഈ ഗാനം കേൾക്കാം.

0: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
0: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: സ്മൃതി ഗീതങ്ങൾ.
1: സ്മൃതിഗീതങ്ങളിൽ അടുത്തത് സുജാത എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിനായി കത്തയച്ചിട്ടുള്ളത് ഒറോംപുറത്തു നിന്നും സരോജിനി നാരായണനാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, രവീന്ദ്ര ജെയിൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച സരോജിനി നാരായണന്റെ ഈ ഇഷ്ടഗാനം കേൾക്കാം.

സ്മൃതിഗീതങ്ങളിൽ അടുത്തത് പി പി രാജു പന്താവൂരിന്റെ ഇഷ്ടഗാനമാണ്. യൂസഫ് അലി കേച്ചേരി എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

0: സ്മൃതി ഗീതങ്ങൾ.
1: സ്മൃതിഗീതത്തിൽ ഇനി നഫീസ കുഞ്ഞിപ്പ പന്താവൂർ ആവശ്യപ്പെട്ട ഗാനമാണ്. കാട്ടുതുളസി എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം പകർന്ന ഈ ഗാനം കേൾക്കാം.

ഉദയനിൻ്റെ മകൻ എന്ന സിനിമയിലെ കദളി വനങ്ങൾക്കരികിലില്ലല്ലോ എന്ന ഗാനം ആവശ്യപ്പെടുന്നു കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, ദേവനന്ദ, രാഗിഷ എന്നിവർ. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീല ആലപിച്ച ഉദയനിൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം.

അടുത്തത് പി ഭാസ്കറിന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് ചിത്രം ചെകുത്താന്റെ കോട്ട. സ്മൃതിഗീതങ്ങളിലൂടെ ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് പകരയിൽ നിന്നും സി കെ കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഇഷ്ടഗാനം കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്മൃതിഗീതങ്ങളിലെ അവസാനത്തെ ഗാനം ആവശ്യപ്പെട്ടത് ഷെരീഫ് വണ്ടൂരാണ്. യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ONV യുടെ വരികൾക്ക് MB ശ്രീനിവാസന്റെ ഈണം.

പ്രിയപ്പെട്ടവരെ, കത്തുകളും സന്ദേശങ്ങളും ഇനിയും നിരവധിയുണ്ട്. സമയത്തിന്റെ പരിമിതിയാൽ എല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിസ്മൃതിയുടെ ഓളങ്ങളിൽ മുങ്ങിപ്പോവാൻ അനുവദിക്കാത്ത ആ അനശ്വര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്മൃതിഗീതങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.

സമയം 12 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്.

0: പ്രധാന വാർത്തകൾ.
1: പി എം ശ്രീ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പദ്ധതി നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പി പ്രസാദ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പി എം ശ്രീ വിഷയത്തിൽ കരിക്കുലം ഉൾപ്പെടെ കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി ഇന്ന് യോഗം ചെയ്ത് ചർച്ച ചെയ്യും എന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന് ഏറെ പദ്ധതികൾ നടപ്പാക്കിയ കേരളത്തിൽ പി എം ശ്രീ പദ്ധതി 40% സംസ്ഥാന വിഹിതം വകയിരുത്തി നടപ്പിലാക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഭരണഘടനാ വിരുദ്ധം എന്ന് ഹൈക്കോടതി. ബലിദാനികളുടെയും ദേവതകളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ കൌൺസിലർ എസ് ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വിധി. തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൌൺസിലർമാർ ഹൈക്കോടതി വിധി പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് മേയർ ബി വി രാജേഷ്. സംസ്ഥാന ഗവൺമെന്റിന്റെ മദ്യനയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ പ്രതിഷേധം. കൊച്ചിയിലും കോഴിക്കോട്ടും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. ശശി തരൂർ എം പിയുടെ നേതൃത്വത്തിലെ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ലണ്ടനിൽ എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. ഈ മാസം 28 ഇംഗ്ലണ്ടിനെതിരായ രണ്ടാമത്തെ മത്സരത്തോടെ ഇന്ത്യയുടെ പര്യടനം അവസാനിക്കും.
0: FM പ്രധാന വാർത്തകൾ.
2: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ.
6: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
8: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16605 മാംഗ്ലൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12 വൈകി 12:20. 16345 ലോക്മാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2 വൈകി 12:28. 16159 ചെന്നൈ മാംഗ്ലൂർ മെയിൽ എക്സ്പ്രസ് 18 തിരൂർ സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
9: ട്രെയിൻ സമയം.
1: സമയം 12 കഴിഞ്ഞ് 4:42. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
10: This is Akashvani. The news are read by Abhishek Mukhopadhyay. India strongly objected to Pakistan raising the Kashmir issue at the United Nations Forum, accusing Islamabad of politicizing the platform, also slammed it for misusing its position as co-chair instead of being unbiased, as behooves the position. The remarks were made by India's permanent representative to the UN in New York, P. Harish, in response to comments by Pakistan's permanent representative, Asim Iftikhar Ahmed. Responding to Pakistan's intervention, Mr. Harish criticized the conduct of the co-chair and reiterated India's long-standing position on Jammu and Kashmir. He added that Union Territory of Jammu and Kashmir is a matter strictly internal to India. External Affairs Minister Dr. S. Jaishankar today said that the rollout

സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 20 സെക്കൻഡും. മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സേവന വാർത്ത. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന യാനങ്ങൾ ആക്സസ് പാസ് എടുക്കണം. റിയൽ ക്രാഫ്റ്റ് സൈറ്റിൽ ഉടമകളുടെ ലോഗിൻ വഴി മറ്റന്നാൾ വരെ അപേക്ഷ സമർപ്പിക്കാം. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാം. ഫോൺ നമ്പറുണ്ട്, 0495241474. നമ്പർ ആവർത്തിക്കാം, 0495241474. സേവന വാർത്ത കഴിഞ്ഞു. പ്രസവശേഷം

0: ഉള്ള ഒന്നരമാസകാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
3: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ഇശലാണ് കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം.

0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
1: രാവിലെ 8:23.
0: പ്രായോജകർ,
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
5: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: ഈശൽ തുടരുന്നു. ഗായകൻ ഡോക്ടർ MK മുനീർ.

0: സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 40 സെക്കൻഡും. ഇനി കേൾക്കാം ജാലകം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കളിൽ 2025-26 അധ്യയന വർഷത്തിൽ 10-ാം തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡിന് നാളെ വരെ അപേക്ഷിക്കാം. അർഹരായ അംഗങ്ങൾ വിദ്യാർത്ഥിയുടെ SSLC സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, മറ്റ് അനുബന്ധ രേഖകൾ സഹിതം https://services.unorganized.wsb.org/index.php/home വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0483-27-30400. നമ്പർ ആവർത്തിക്കാം, 0483-27-30400. SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30-ന് മുമ്പായി പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ, കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൻ്റേത് 0491-29-10-36. കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൻ്റേത് 0492-23-29-115. ചിറ്റൂർ 0492-23-29-115. പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറുടെ നമ്പർ 0491-25-05-383. വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ ബി ഗ്രേഡ് ഉള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകർ അടുത്ത മാസം 15-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ഇതുവരെ കേട്ടത് ജാലകം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ

0: ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎംശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎംശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകും മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മേയർ VB രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ്വ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ

0: ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽ മഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനു ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു.
4: പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിചരണവും കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ് അഥവാ ജെറിയാട്രിക് മെഡിസിൻ. വാർദ്ധക്യത്തോടൊപ്പം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക വൈകാരിക തകർച്ച, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രോഗം തടയുന്നതിലും ആരോഗ്യ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിലും തുടങ്ങി ഒന്നിലധികം കാര്യങ്ങൾ വയോജന പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഫലപ്രദമായ വയോജന പരിചരണം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസികവും സാമൂഹികവുമായ പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. പ്രായമായവരുടെ ആരോഗ്യത്തിലെ ചില വ്യതിയാനങ്ങൾ ജനിതകമാണെങ്കിലും

മിക്കതും ആളുകളുടെ ശാരീരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ, ജീവിതശൈലി, സാഹചര്യങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യ അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നതിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിലെ വൃദ്ധരുടെ എണ്ണത്തിലും അനുപാതത്തിലും വളർച്ച അനുഭവപ്പെടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ 6 പേരിൽ ഒരാൾക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദീർഘായുസ് പ്രായമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല സമൂഹത്തിനും മൊത്തത്തിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഈ സന്തോഷത്തിന്റെ വ്യാപ്തി ആരോഗ്യമെന്ന ഒരു ഘടകത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. നിരവധി സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാർദ്ധക്യത്തിന്റെ നാളുകൾ കടന്നുപോവുക. ഈ അധിക വർഷങ്ങളിൽ ശാരീരികവും മാനസികവുമായ ശേഷി കുറയുകയാണെങ്കിൽ പ്രായമായവർക്കും സമൂഹത്തിനും അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. വാർദ്ധക്യകാലത്ത് വിവിധ അവയവ വ്യവസ്ഥകളുടെ തകർച്ച പ്രകടമാകുന്നു. കേൾവിക്കുറവ്, തിമിരം, പുറം കഴുത്തുവേദന, ടൈപ്പ് 2 പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അൽസൈമേഴ്സ് രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, ദഹനനാളത്തിന്റെ ചലനശേഷി കുറയുന്ന കാരണത്താൽ വിശപ്പില്ലായ്മ, ഗാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, മോണോരോഗങ്ങൾ, ഡീജനറേറ്റീവ് സന്ധി രോഗങ്ങളായ ആർത്രൈറ്റിസ്, ഓർമ്മക്കുറവും ഡിമെൻഷ്യയും, ഉറക്കക്കുറവ്, മറ്റു അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ, തൈറോയ്ഡ് തകരാറുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, വൃക്കസംബന്ധമായ തകരാറുകൾ, മൂത്രശങ്ക, മൂത്രാശയ അണുബാധ, രാത്രിസമയം അമിതമായ അളവിൽ മൂത്രം പോവുക, മൂത്ര തടസ്സം, കൂടാതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം വർദ്ധിക്കുക എന്നത്. ഇതിനെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH എന്ന് പറയുന്നു. 40 വയസ്സാകുമ്പോഴേക്കും 10% പുരുഷന്മാരിൽ BPHന്റെ ലക്ഷണങ്ങൾ കാണുകയും 60 വയസ്സാകുമ്പോഴേക്കും ഈ ശതമാനം 5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് BPH ഉണ്ടാകാനുള്ള സാധ്യത 90% കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വർദ്ധിച്ച് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. വലുതാകുന്ന പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിയിൽ അപൂർണമായോ പൂർണമായോ തടസ്സം സൃഷ്ടിക്കുകയും പുരുഷന്മാർക്ക് ശരിയായി മൂത്രമൊഴിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി, മൂത്രത്തിന്റെ ഒഴുക്ക് കുറയുക, മൂത്രമൊഴിക്കാൻ മടി, മൂത്രസഞ്ചി അപൂർണമായി ശൂന്യമാക്കൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ ശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ പ്രായമായവരിൽ എല്ലാത്തരം അണുബാധകൾക്കും മാരകമായ മുഴകൾക്കും സാധ്യത കൂടുതലാണ്. പ്രായമേറുന്നതിനനുസരിച്ച് ഒരേ സമയം നിരവധി രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ഏകദേശം 55 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് പേശികളുടെ ശക്തി കുറയുന്നതിനും ബീജങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും ലൈംഗിക അഭിലാഷം കുറയുന്നതിനും കാരണമാകുന്നു. സ്ത്രീകളിൽ ഏകദേശം 40 വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം മൂലം ശരീരഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, അമിതമായ വിയർപ്പ്, തലവേദന, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടുതൽ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദുർബലരായ രോഗികൾക്ക് പോലും സുരക്ഷിതമായതും സൌമ്യവും വിഷരഹിതവുമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമഗ്രമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഹോമിയോപതിയുടെ ലക്ഷ്യം. ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കേസ് ടേക്കിംഗിനെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. ഈ മരുന്നുകൾ രോഗശമനവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിഗത ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഹോമിയോപതി വ്യക്തിഗത ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനം. വയോജന ചികിത്സയിൽ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സാമ്യമായ സമീപനമാണ് സ്വീകരിക്കുക. ഹോമിയോപതിയുടെ സമഗ്ര തത്വചിന്ത രോഗിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ വശങ്ങൾ പരിഗണിക്കുന്നു. പ്രായമായ രോഗികളിൽ ഹോമിയോപതി മരുന്നുകൾ കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിരവധി ക്ലിനിക്കൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു. രോഗത്തെ അറിഞ്ഞ് ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സുരക്ഷിതവും വിഷരഹിത മരുന്നുകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വയോജന ചികിത്സാ രംഗത്ത് ഹോമിയോപതി വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മറ്റു മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഹോമിയോപതി ചികിത്സാ സമ്പ്രദായം അലോപ്പതി, ആയുർവേദ ചികിത്സാരീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹോമിയോ മരുന്ന് നൽകുന്നത് രോഗപേരിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രോഗിയിൽ കാണുന്ന ലക്ഷണചിത്രത്തിന്റെ പൂർണ്ണ രൂപത്തിന് സമാനമായ ഔഷധ ചിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന ഡോക്ടറുടെ വിജയമാണ് ഹോമിയോപതിയെ ഒരു ജനകീയ ചികിത്സാ സമ്പ്രദായമാക്കി തീർക്കുന്നത്. ഒരേ പേരിലുള്ള രോഗം തന്നെ പലർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അവരിലെല്ലാം തന്നെ വ്യത്യസ്ത രോഗലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുക. അതിനാൽ ഒരു രോഗത്തിന് ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ രോഗമുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. അസുഖമുള്ള വ്യക്തിയുടെ അതാത് സമയത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേ അസുഖമുള്ള മറ്റൊരു വ്യക്തിക്കോ ആ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇതേ അസുഖം വന്നാലോ പ്രസ്തുത മരുന്ന് ഗുണം ചെയ്യണമെന്നില്ല. കഴിയുന്നതും രോഗി നേരിട്ട് ഡോക്ടറെ സമീപിച്ച് ഔഷധ നിർണയം നടത്തണം. രോഗി കുട്ടിയോ സ്വന്തമായി ആശയവിനിമയം നടത്താൻ

0: ഇല്ലാത്ത ആളോ ആണെങ്കിൽ രോഗിയുമായി ഏറ്റവും അധികം ഇടപഴകുന്ന വ്യക്തി രോഗിയോടൊപ്പം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൂർവ്വകാല ശരിയായ വിവരം നൽകാൻ കഴിയുന്ന ആൾ തന്നെയാവണം രോഗിയുടെ കൂടെ വരാൻ. രോഗവിവരം അറിയിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ അസുഖത്തെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതയെക്കുറിച്ച് സത്യസന്ധമായി വിവരിക്കേണ്ടതാണ്. തനിക്ക് അപ്രധാനമാണെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി നിരന്തരം അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങളെ അങ്ങനെ തന്നെ ഏതൊരുവിധ ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഡോക്ടറെ ധരിപ്പിക്കണം. നാണക്കേടോ സാരമില്ലെന്ന് സ്വയം കരുതിയോ ഒന്നും പറയാതിരിക്കരുത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ സവിശേഷതകളെയും വൈകല്യങ്ങളെയും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുക. ആയതിനാൽ ലക്ഷണങ്ങൾ ഭാഗികമായി മാത്രം വെളിപ്പെടുത്തുന്നത് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായേക്കാം. ഹോമിയോ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. എന്നാൽ പഴകിയ രോഗം ഭേദമാകുന്നതിന് മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ചില രോഗലക്ഷണങ്ങൾ രോഗിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതലോ മരുന്നിന്റെ പാർശ്വഫലമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ രോഗിക്കുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളും രോഗത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ എന്നിവ വ്യക്തമായി ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. രോഗം വർദ്ധിക്കാൻ ഇടവരുത്തുന്ന ഭക്ഷണപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് രോഗി പൂർണ്ണമായി അനുസരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, മറ്റ് കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. പഴകിയ രോഗം ഭേദമാകുന്നതിന് കുറെ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്ന് കഴിക്കാവൂ. കാരണം രോഗിക്ക് കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ ശരിയായ വിവരങ്ങൾ, പൊട്ടൻസി മുതലായവ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. രോഗി ഇത് മനസ്സിലാക്കാതെ സ്വന്തമായി ഹോമിയോ മരുന്ന് കഴിച്ചാലും മരുന്നിന്റെ ആവർത്തനത്തിലുള്ള വ്യത്യാസം മുതലായവ കൊണ്ടും ആഗ്രഹിച്ച രോഗശാന്തി ലഭിക്കില്ല എന്നറിയുക. രോഗത്തിന് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല ആ മരുന്നിന്റെ ആവർത്തനം, അത് കഴിക്കേണ്ട സമയം, ആ മരുന്നിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും, മറ്റു മരുന്നുകളുടെ ക്രമം, ആഹാര രീതികൾ ഇവയൊക്കെ വ്യക്തമായി ഹോമിയോ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കും. ഇവയൊക്കെ വ്യക്തമായി രോഗിക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞു തന്ന വിവരങ്ങൾ രോഗി ശരിയായി പാലിക്കുകയും വേണം. മരുന്ന് കഴിക്കേണ്ട ദിവസവും സമയവും തെറ്റാതിരിക്കുക. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ കഴിക്കാതിരിക്കുക. പ്രതിവിധികൾ ക്രമീകരിക്കുന്നതിന് പതിവ് ഫോളോ അപ്പുകൾ അത്യാവശ്യമാണ്. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണം മോശം ഭക്ഷണക്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും തിരിച്ചറിയുക. പ്രായമായ രോഗികൾ അമിതമായ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചൂടും ഈർപ്പവും നൽകുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. പതിവായി കുളിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, നന്നായി വിശ്രമിക്കുക, തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക എന്നിവയും അഭികാമ്യം. ജീവിതശൈലി ക്രമീകരിക്കുക, നല്ല ചിന്തകൾ, സാമൂഹിക ഇടപെടൽ, മാനസിക ഉത്തേജനം നൽകുന്ന കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഗുണം ചെയ്യും. ഹോമിയോ ഡോക്ടർ നിങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നു. നിങ്ങളുടെ ശാരീരിക, വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അവർ വിലയിരുത്തുന്നു. ചികിത്സകളും ശുപാർശകളും നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വാർദ്ധക്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏത് വിഭാഗത്തിലുള്ള മരുന്നാണെങ്കിലും ശ്രദ്ധ വേണം. കഴിയുന്നതും സ്വയം ചികിത്സ നിശ്ചയിക്കാതിരിക്കുക. വയോധികർ അനാവശ്യമായി ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. മരുന്നുകളിലും ഡോക്ടറിലും വിശ്വാസം വേണം. വയോധികർക്ക് മരുന്നുകൾ നൽകുമ്പോൾ ഏത് അസുഖത്തിന് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ എപ്പോൾ കഴിക്കണം എന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ തന്നെ അവരുടെ കുറെ സംശയങ്ങൾ മാറും. മരുന്നുകൾ കഴിക്കാതിരുന്നാൽ ശരീരത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലർ മരുന്നുകൾ ഉപയോഗിക്കില്ല. അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ തയ്യാറാകില്ല. ഇത്തരം അവസ്ഥകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക.
1: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി. സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു.

വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6

0: ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ ജൂലൈ 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14th പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പിഎംശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പിഎംശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎംശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതികവിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് UN വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് എംഎസ്സി ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തത്.

0: ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ രണ്ട് സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76 മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാന്റിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

ഇനി കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന് ഇനം, നാടൻ, മറുനാടൻ, മൊത്തവില, ചില്ലറവില എന്ന ക്രമത്തിൽ.

ചീര പച്ച 20-30, 20-30, ചീര ചുവപ്പ് 20-30, 20-30, കുമ്പളങ്ങ 12-20, 12-20, ഏത്തയ്ക്ക 40-50, 40-50, പാളയം തോടൻ 22-30, 24-30, റോബസ്റ്റ 24-30, 27-40, പാവയ്ക്ക 40-50, 38-45, ചുരയ്ക്ക 15-25, 15-25, പയർ 55-70, 40-50, വെള്ളരി 17-25, 17-25, ചേന 25-35, 25-35, കോവയ്ക്ക 40-50, 40-50, മത്തൻ 15-20, 15-20, പടവലം 30-40, 30-40. നാടൻ ഇനങ്ങളിൽ ഇഞ്ചി 130-150, മരച്ചീനി 18-24. മറുനാടൻ ഇനങ്ങൾ മൊത്തവില ചില്ലറ വില ക്രമത്തിൽ ഞാലിപ്പൂവൻ 50-60, പൂവൻ 45-55, ബീട്രൂട്ട് 35-45, വെണ്ടയ്ക്ക 35-45, വഴുതന 35-45, കത്തിരി ഉരുണ്ടത് 30-40, കാബേജ് 25-35, ക്യാരറ്റ് 65-70, കോളിഫ്ലവർ 40-50, കൊത്തമര 35-45, ചേമ്പ് വലുത് 60-70, ചേമ്പ് ചെറുത് 40-50, മുരിങ്ങക്കായ 100-120, ബീൻസ് 90-100, പച്ചമുളക് 40-50, കറിനാരങ്ങ 70-80, ചെറുനാരങ്ങ എണ്ണത്തിന് 3-4, മാങ്ങ പച്ച 30-40, സവാള 22-26, ചെറിയ ഉള്ളി 60-70, ഉരുളക്കിഴങ്ങ് 24-30, തക്കാളി 34-38. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 55, മൊത്തവില 56, പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 60, മൊത്തവില 61. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം പ്രസിദ്ധീകരിച്ച മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

സമയം 1 മണി കഴിഞ്ഞ് 5 മിനിറ്റും 2 സെക്കൻഡും. കേൾക്കാം ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. ആയിരത്തി 1991 മുതൽ 2001 വരെയുള്ള വർഷങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരങ്ങൾ നേടിയ വിവിധ ഗാനങ്ങൾ ആണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ കേൾക്കുന്നത്.

ആദ്യ ഗാനം കേൾക്കാം. ഭരതം ആണ് ചിത്രം. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ, പാടിയത് യേശുദാസ്. 1991 ൽ ഈ ചിത്രത്തിലെ ഗാനത്തിന് അംഗീകാരം നേടിയത്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ

0: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
0: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സമയം 1 മണി കഴിഞ്ഞ് 22:30 ഗാനാമൃതമാണ് കേൾക്കുന്നത്. ഇതിൽ 1991 മുതൽ 2001 വരെയുള്ള വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ നേടിയ വിവിധ ചലച്ചിത്ര ഗാനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1993 ചിത്രയ്ക്ക് അംഗീകാരം ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് സോപാനം. ഇതിൽ കൈതപ്രം എഴുതി SP വെങ്കിടേഷ് ഈണം നൽകിയ ഒരു ഗാനം കേൾക്കാം.

പരിണയം. 1995 യേശുദാസിനെ പുരസ്കാരാർഹനാക്കിയ ഗാനങ്ങളിലൊന്ന് ഈ ചിത്രത്തിലേതായിരുന്നു. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ആണ് സംഗീതം നൽകിയത്. പരിണയത്തിലെ ഗാനമാണ് ഇനി.

1995 തന്നെ അഗ്നിദേവനിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കാവ്യാത്മക ശൈലി അംഗീകാരം നേടി. എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലാണ് ആ ഗാനം നമ്മൾ കേട്ടത്. സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണനും. കേൾക്കാം

വിദ്യാസാഗറിന് സംഗീത സംവിധാനവും കൈതപ്രത്തിന് രചനാ മികവും നൽകിയതാണ് 1996 അഴകിയ രാവണൻ എന്ന ചിത്രം. ചിത്രയും സുജാതയും ഈ ചിത്രങ്ങളിലെ ആലാപനത്തിലൂടെ ജനശ്രദ്ധ നേടി. സുജാത പാടിയ പ്രണയമഴയാവട്ടെ അടുത്ത ഗാനം.

സമയം 1 മണി കഴിഞ്ഞ് 43 മിനിറ്റും 13 സെക്കൻഡും. ഗാനാമൃതം തുടരുന്നു. കാരുണ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ്. 1997 ഈ ചിത്രത്തിലെ ഗാനരചന കൈതപ്രത്തെ പുരസ്കാരത്തിന് അർഹനാക്കി. ഇതിൽ യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചനയും സംഗീതവും കൈതപ്രം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: 1998 യേശുദാസിനെ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ആലാപനം മികച്ച ഗായകനാക്കി. നിദ്രയെപ്പോലും സംഗീതാത്മകമാക്കുന്ന ആ ഗാനം കേൾക്കാം.

1999-ൽ ഗിരീഷ് പുത്തഞ്ചേരി കവിത വീണ്ടും ശ്രദ്ധ നേടി. കേൾക്കാം വേണുഗോപാലിൻ്റെ സ്വരത്തിൽ അതിലെ ഒരു ഗാനം, ചിത്രം പുനരധിവാസം.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഗാനാമൃതം സമാപിച്ചു. ഇതിൽ 1991 മുതൽ 2001 വരെയുള്ള ചില സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ നേടിയ ചില ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. സമയം 1:55:54. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. ഭാവി കൂടി മുന്നിൽ കണ്ട് ഇരുമ്പുരുക്ക് വ്യവസായ മേഖല ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി സ്വീകരിക്കണം എന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാനും ചെലവ് കുറയ്ക്കാനും സാധിക്കും എന്ന് ന്യൂഡൽഹിയിൽ ചിന്തൻ ശവീർ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് പരിശോധിച്ചു വരുന്നതായി മന്ത്രി മോൻസ് ജോസഫ്. മദ്യനയത്തിൽ CMP എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്ന് മന്ത്രി CP ജോൺ. ഖത്തറിലെ സ്ഫോടനത്തിൽ മരിച്ച വടകര തൂണേരി വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരത്ത് SFI സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം.

0: സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനയ്ക്കെതിരെ നടത്തിയ മാർച്ചിലാണ് സംഘർഷം. പാലക്കാട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കി. പഞ്ചായത്ത് മെമ്പർ സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലൻഡ് കാനഡ മത്സരം. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 16324 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി മാംഗ്ലൂർ പരശുറാം എക്സ്പ്രസ് 255, 22609 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 259 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
2: രണ്ട് പ്രതിനായകർ കഥയിൽ അവസാനമായി കണ്ടുമുട്ടുകയാണിന്ന്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന സ്വിറ്റ്സർലൻഡ് ലോകം, നൈതിക ധർമ്മസങ്കടങ്ങൾ തീർക്കാൻ പലിശക്കാരി വൃദ്ധയെ കൊന്ന റസ്കോൾനിക്കോവ്. നിക്കോവ് ഏതാണ്ട് പിടിക്കപ്പെടാറായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് ലോക് തന്റെ സുഖഭോഗതൃഷ്ണയിലെ 18-ാം അടവ് പയറ്റാനിറങ്ങുന്നു. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയെ സ്വന്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡ് ലോകിന്റെ ഒടുക്കത്തെ ആഗ്രഹം. ഡോണിയയെ ഇരയിട്ടു പിടിക്കാനയച്ചൊരു കത്ത് എന്ന ചൂണ്ടയിലുടക്കി സ്വിറ്റ്സർലൻഡ് ലോകിന്റെ മുറിയിൽ അകപ്പെടുന്നു ഡോണിയ. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ.
3: റസ്കോൾനിക്കോവ്, ഞാൻ നിങ്ങളെ

0: അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
1: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
0: വളരെ യാദൃശ്ചികം. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും.
1: എന്നെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്കറിയാമോ?
0: ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നെ പിന്തുടരുന്നതോ?
1: കൊള്ളാം. നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. സോണിയയുടെ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?
0: അതിന് എനിക്ക് പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്.
1: അതുപോലെ എനിക്കും എന്റേതായ കാരണങ്ങളുണ്ട്.
0: എന്നെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ശുഡ്രി ഗൈലോ എന്ന് ഉടനെ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കിത്തരാം.
1: നിങ്ങളോടൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ താമസ സ്ഥലത്ത് വരാൻ ഞാനിപ്പോൾ തിരക്ക് പിടിച്ചത്. എന്റെ സഹോദരിയുടെ നേരെ നിങ്ങൾ പഴയതുപോലെയുള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഈയിടെ എനിക്കെതിരായി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് അവളെ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും.
0: ഞാനെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവരാണ്. നിങ്ങൾക്കറിയാമോ, ധോണിയ നിങ്ങളുടെ സഹോദരി, അവൾ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം പരിശുദ്ധയാണ്. ബുദ്ധിമതി.
1: അവളെ നിങ്ങൾ വിടുന്ന ലക്ഷണമില്ലല്ലോ.
0: എങ്ങനെ വിടാനാവും? നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഇവിടെ ഒരു കടക്കണിയിൽ അകപ്പെട്ടു പോയിരുന്നു. അതും വലിയ ഒരു തുക. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആ കടക്കണിയിൽ നിന്നും ധോണിയെയാണ് എന്നെ രക്ഷിച്ചത്.
1: നിങ്ങൾ ഓരോ കഥകളും മെനയുക. വീണ്ടും നിങ്ങൾ അവളോടൊപ്പം കൂടാനാണ് ഭാവം.
0: ഒരു സ്ത്രീക്ക് എത്ര ഉന്മാദത്തോടെയാണ് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നിങ്ങളുടെ സഹോദരിയെ എനിക്ക് മറക്കാനാവില്ല.
1: അപ്പോ വീണ്ടും വിടാനല്ല ഭാവം അല്ലേ?
0: റെസ്കോൾനിക്കോവ്, ഞാൻ ഒടുവിലത്തെ ചവിട്ടുകല്ലിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീണ്ടും മുഖം ചുളിക്കുന്നു. എന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 30,000 രൂബിൾ. അവൾ എന്നോടൊപ്പം പീറ്റേഴ്സ്ബർഗിലേക്ക് ഓടിപ്പോരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അനശ്വരപ്രണയവും ആനന്ദകരമായ ജീവിതവും അവൾ പറയുന്നത് എന്തുമനുസരിക്കാം. എന്ത് വില കൊടുത്തും അവളെ ഞാൻ നേടും.

0: ഡൊണിയ, നിന്നെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
1: ഞാൻ അധിക നേരം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കാം. ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ തെരുവിൽ നിന്നുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. രണ്ടാമതായി സോണിയ പറയുന്നതും നിങ്ങൾ കേൾക്കണം. മൂന്നാമതായി ചില കടലാസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്.
1: അതിന് ഞാനെന്ത് വേണം?
0: നിങ്ങൾ എന്നോടൊപ്പം വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഉടനെ തന്നെ തിരിച്ചു പോകും. നിന്റെ സഹോദരന്റെ ഒരു രഹസ്യം, അതിന്റെ രേഖ എന്റെ പക്കലുണ്ട്.
1: രേഖയോ?
0: നീ എന്താണ് ഭയപ്പെടുന്നത്?
1: നിങ്ങൾ അന്തസ്സുള്ള മനുഷ്യനല്ലെന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനൊട്ടും ഭയപ്പെടുന്നില്ല. നടക്കൂ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക്

0: ഇവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. ഈ കെട്ടിടത്തിൽ തന്നെയാണ് സോണിയായി. അവളുടെ മുറി അടഞ്ഞുകിടന്നിരുന്നു. കണ്ടോളൂ, വിശാലമായ മുറി. ഞാൻ കഥകിൻ്റെ കുറ്റിയിടട്ടെ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട.
1: നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടം.
0: ഇങ്ങോട്ട് നോക്ക്, ഈ രണ്ടാമത്തെ വലിയ മുറി. ആ വാതിലിന് മുന്നിൽ ഒരു കസേര കിടക്കുന്ന കണ്ടോ? സൗകര്യത്തോടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എന്റെ മുറിയിൽ നിന്ന് ഞാൻ അതെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പുറത്തെ മുറിയാണ് സോണിയായുടേത്. ഒരു ചുവരിനപ്പുറം. ഓരോ ദിവസവും 2 മണിക്കൂർ വീതം അവരുടെ സംഭാഷണം ഞാൻ കേൾക്കും.
1: അപ്പോ നിങ്ങൾ അവിടെ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ?
0: തീർച്ചയായും. ഞാൻ കാതോർത്തിരുന്നു അവര് പറയുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് തിരിച്ചു വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
1: നിങ്ങളുടെ എഴുത്ത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്റെ സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? എന്നാ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പേ ഞാനിത് കേട്ടതാണ്. സത്യമാണോ?
0: സത്യമല്ലെങ്കിൽ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്റെ മുറിയിലേക്ക് വന്നത് എന്തിന്? അപകട സാധ്യത ഒട്ടും കണക്കിലെടുക്കാതെ നീ എന്തിനു വന്നു ഇവിടെ എന്റെ മുറിയിൽ?
1: നിങ്ങൾ എന്നെ ഇനിയും കബളിപ്പിക്കുന്നു.
0: നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ധൈര്യശാലി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നീ തനിച്ചിങ്ങോട്ട് വരില്ല എന്നാണ്. രസ്മിഹിനോട് കൂടെ വരാൻ പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ നിന്നോടൊപ്പം ഇല്ല, ഈ പരിസരത്തെങ്ങുമില്ല.
1: നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? സമ്മർദ്ദത്തിലകപ്പെടുത്തുകയാണോ?
0: നിനക്ക് നിക്കോവിനെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ? ഡോണിയ, നീ ഒരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്തു തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്.
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2:27 മിനിറ്റും 36 സെക്കൻഡും.

ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം കേൾക്കാം അകലെ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് പി ജയചന്ദ്രൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് ചിത്ര പാടിയത്. ചിത്രം തീർത്ഥാടനം.

എം ജയചന്ദ്രന്റെ സ്വരമാണ് കേട്ടത്. ചിത്രം ഡെസ്ക് ടോപ്പ്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. ചലച്ചിത്ര ഗാനങ്ങൾ 3 മണിക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

സമയം 2:12 ഇപ്പോൾ പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:04. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേള സ്പോൺസേഡ് പരിപാടി, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെണ്ടുമല്ലി കൃഷിക്കായി എങ്ങനെ തയ്യാറെടുക്കാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറും ആയ ഡോക്ടർ ഷുബിൻ സംസാരിക്കുന്നു. പതിനഞ്ചിന് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച്.

അഞ്ചുമരം മലയാള പരിഭാഷ വി എം ഗിരിജ അവതരണം ബോബി 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ 7:35 എം ES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന വെൽനെസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നു 7:45 സ്പൈൻ ക്ലിനിക് KBC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര ടാഗോറിന്റെ ഇന്ന് സ്വാതന്ത്ര്യഗാഥ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം രതീഷ് കുമാർ 7:50 സുംന ബാം മൾട്ടിറെപ് കായിക ലോകം തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ 8:00 FM പ്രധാന വാർത്തകൾ ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം തുടർന്ന് CH സെന്റർ നിയർ

0: വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം, തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിലെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ആയ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, തുടർന്ന് രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. 8:55 സസ്നേഹം, MS ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ MS സാബിറ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയം ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേള സ്പോൺസേഡ് പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ കളി തീരുന്നതുവരെ ഭൂതല പ്രക്ഷേപണത്തിലൂടെ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റ് പരിപാടികളും. നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
8: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
7: എന്നും രാവിലെ 7:00.
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.

0: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
3: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: സമയം 2:58:33. ഇത് ആകാശവാണി 102.7 മഞ്ചേരി FM.
5: FM പ്രധാന വാർത്തകൾ.
4: കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് വെള്ളൂർ സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിംഗയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന്. തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. ഐക്യരാഷ്ട്രസഭ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി.
5: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 2213 ലോകമാന്യ തിലക് തിരുവനന്തപുരം ലോകമാന്യ തിലക് എക്സ്പ്രസ് 3:34 1:06:34 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 1:06:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1:06:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സൈക്കിൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ശ്രീനിവാസും പാടിയത്, അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മേജോ ജോസഫിന്റെ ഈണം.

അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ജയചന്ദ്രനും മൃദുല വാര്യരും ശബ്ദം നൽകിയത്. ചിത്രം ഗോഡ് ഫോർ സെയിൽ

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗദ്ദാമ്മയാണ് ചിത്രം, പാടിയത് ശ്രേയ ഘോഷാലും ഹരിഹരനും. റഫീഖ് അഹമ്മദിൻ്റെ വരികളും ബെന്നറ്റ് വീട്ടുരാഗിൻ്റെ സംഗീതവും.

സമയം 3 മണി കഴിഞ്ഞ് 23 മിനിറ്റും 29 സെക്കൻഡും. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. എം ജി ശ്രീകുമാറും ശ്വേത മോഹനും പാടിയത്. ചിത്രം ഗീതാഞ്ജലി. ONB യുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ ഈണം.

ഇനി കേൾക്കാം ചിത്രയും ജയചന്ദ്രനും പാടിയത്. ചിത്രം ഗൗരിശങ്കരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഗായത്രി പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഗ്രീറ്റിംഗ്സ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും രവീന്ദ്രൻ്റെ സംഗീതവും. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: FM പ്രധാന വാർത്തകൾ.
1: മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ നിലവിലെ അലൈൻമെന്റ് മാറ്റി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കും എന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന്. തിരുവനന്തപുരം ജില്ലയിൽ 2139 ബൂത്തുകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18-നും 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20-നും തിരൂർ സ്റ്റേഷനിൽ

0: എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം,
1: എന്നും രാവിലെ 7:00.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
6: പ്രായോജകർ,
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ,
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
7: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
7: 4,000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
8: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
10: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
11: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്, വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
12: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
13: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
14: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
15: ആ പറയൂ.
14: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
15: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
14: എങ്ങനെ ചെയ്യേണ്ടത്?
15: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
14: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
15: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
14: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
15: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
14: RBI പറയുന്നു,
15: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ഒരു വിടവാങ്ങലും തിരിച്ചുവരവും ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക് കടക്കുന്നത്. ഏഴ് വിംബിൾഡൺ ഉൾപ്പെടെ 23 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയ സെറീന 2022 US ഓപ്പണിൽ വെച്ച് ടെന്നീസിനോട് വിടവാങ്ങൽ പ്രഖ്യാപിച്ചു. ഇതാ എക്കാലത്തെയും മികച്ച വനിതാ ടെന്നീസ് താരമായ സെറീന വില്യംസ് മത്സര കോർട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ മാസം 29 ആരംഭിക്കുന്ന വിംബിൾഡൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസിലൂടെ ഈ 44-കാരി വീണ്ടും

കളിക്കളത്തിലിറങ്ങുന്നു. കളിയെ നിർണയിക്കുന്നത് വിജയമോ പരാജയമോ അല്ല, തളരാത്ത പോരാട്ട വീര്യം തന്നെ എന്ന് തെളിയിച്ചുകൊണ്ട് സെറീന വില്യംസിൻ്റെ ഈ തിരിച്ചുവരവിനെ എന്നും വാഴ്ത്തട്ടെ. സ്ഥിരോത്സാഹത്തോടെ ജീവിതത്തെ കാണാൻ എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ.

0: ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങിച്ചിറങ്ങാം അല്ലേ? അതുപോലെ നമ്മുടെ മൊത്തം കാര്യങ്ങളും നൽകുന്ന ഒരു മൊബൈൽ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് ഒറ്റ ആപ്പുണ്ടെങ്കിലോ? അങ്ങനെ ഒരു ആപ്പുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാം, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം, എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, ട്രാവൽ, ടൂറിസം, ഹെൽത്ത്, ഇങ്ങനെ അനേകം അനേകം സേവനങ്ങൾ ഒരു കുടക്കീഴിൽ. ഈ ആപ്പിന്റെ പേരാണ് യൂണിഫൈഡ് മൊബൈൽ ആപ്പ് ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. പേര് കേട്ട് ഞെട്ടുകയൊന്നും വേണ്ട, ഇതിനൊരു ചുരുക്കപ്പേരുണ്ട്. ഈ വലിയ പേരിലെ വാക്കുകളിലെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി, അപ്പോൾ ഉമാങ് ആകും. യൂണിഫൈഡ് മൊബൈൽ ആപ്പ് ഫോർ ന്യൂ ഏജ് ഗവേണൻസ്. ഉമാങ് ആപ്പ് സർക്കാരിന്റെ തന്നെ ആപ്പാണ്, അതുകൊണ്ട് ധൈര്യത്തോടെ ഇൻസ്റ്റാൾ ചെയ്യാം, എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പ്രയോജനപ്പെടുത്താം.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
10: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
12: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
12: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
15: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
14: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
0: ലോകം പന്തിനു പിന്നാലെ ഉരുളുന്ന സമയത്ത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ വിജയഗാഥയുമായിട്ടാണ് ഇന്നത്തെ ജീവിതപാഠം.
16: '1950 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് ഫൈനൽ വേദി. ബ്രസീലും ഉറൂഗ്വേയും തമ്മിലുള്ള ഫൈനൽ മത്സരം വീക്ഷിക്കാനായി 10,000-ക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ബ്രസീലിലെ മറാക്കാന സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. ബ്രസീലുകാർ എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു. കാരണം അന്നത്തെ മത്സര ഫോർമാറ്റ് അനുസരിച്ച് ഫൈനൽ ടൈ ആയാൽ പോലും ബ്രസീൽ കിരീടം ചൂടുമെന്ന് ഉറപ്പായിരുന്നു. മഹാവിജയം ഉറപ്പിച്ച പത്രങ്ങൾ.

ആ രൂപത്തിൽ മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വാർത്തകൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. ആഘോഷഗാനങ്ങളും വാദ്യമേളങ്ങളുമൊക്കെ എപ്പോഴേ തയ്യാർ. ഫൈനൽ മത്സരത്തിന് വിസിൽ മുഴങ്ങിയപ്പോൾ ഗാലറി ഒന്നാകെ ആർത്തു വിളിച്ചു. ആവേശമുയർത്തിയ ഫൈനലിൽ 2-1 ബ്രസീലിനെ പരാജയപ്പെടുത്തി ഉറൂഗ്വേ കപ്പുയർത്തി. മറാക്കാന സ്റ്റേഡിയം ബ്രസീലുകാരുടെ കണ്ണീരിനാൽ നനഞ്ഞു. ഈ സംഭവം ബ്രസീൽ ടീമിനെ എന്നല്ല മുഴുവൻ ബ്രസീലുകാരെയും വലിയ വിഷാദത്തിലേക്കാണ് തള്ളിവിട്ടത്. പ്രതീക്ഷയും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട വർഷങ്ങളോളം നീണ്ടുനിന്ന ആ അവസ്ഥയെ മറാക്കാന സോ എഫക്ട് എന്നാണ് ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതേ സമയത്ത് ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടി നടന്ന ഒരു ബാലനുണ്ടായിരുന്നു, പെലെ. 1954 ബൌറുവിലെ ഒരു ചെറു ടൂർണമെന്റിൽ കളിക്കുന്ന പെലെയുടെ കാലുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആ കളി കാണാനിടയായ ഫുട്ബോൾ കോച്ച് വാൾഡിമർ ഡി ബ്രിട്ടോ ആയിരുന്നു. അദ്ദേഹം പെലെയുടെ ക്ലബ് ഡയറക്ടറോട് അന്നേ പറഞ്ഞു, ഈ ബാലൻ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരമാകും, ഉറപ്പ്. പ്രതിസന്ധികളുടെ കടൽ നീന്തി കയറിയ പെലെ 1958 ലോകകപ്പിനുള്ള ദേശീയ ടീമിൽ ഇടം നേടി. എന്നാൽ 17-കാരനായ പെലെ വൈകാരിക പക്വത ഇല്ലാത്ത കൌമാരക്കാരനാണെന്നും വേൾഡ് കപ്പ് കളിപ്പിക്കരുതെന്നും ടീം സൈക്കോളജിസ്റ്റ് നിലപാടെടുത്തു. മാത്രമല്ല കാൽമുട്ടിന് പരിക്കേറ്റ നിലയിലുമായിരുന്നു പെലെ. എന്നാൽ ബ്രസീൽ കോച്ച് വിസെന്റ് ഫിയോള ടീം സൈക്കോളജിസ്റ്റിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ താങ്കൾക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാൽമുട്ടിന്റെ പരിക്ക് ഭേദമായാൽ പെലെ കളിക്കും. പിന്നീടങ്ങോട്ട് കണ്ടത് ബ്രസീലിന്റെ തേരോട്ടമായിരുന്നു. ഫൈനലിൽ സ്വീഡനെ പരാജയപ്പെടുത്തി ബ്രസീൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ഉയർത്തി. പെലെ ഫൈനലിൽ 2 ഗോളുകൾ അടിച്ചു. 8 വർഷമായി ബ്രസീലുകാരെ ഒന്നാകെ വേട്ടയാടിയിരുന്ന മറാക്കാന സോ എഫക്റ്റിൽ നിന്ന് അങ്ങനെ അവർ വീരോചിതമായി മോചിതരായി. തുടർന്നങ്ങോട്ട് 1962 70 94 2002 കപ്പുയർത്തി ഏറ്റവും കൂടുതൽ ഫിഫ കിരീടം ചൂടിയ രാജ്യം എന്ന റെക്കോർഡ് നേടി. പ്രിയരെ, 2 കോച്ചുമാരുടെ നിശ്ചയദാർഢ്യമല്ലേ പെലെയെയും അതിലൂടെ ബ്രസീലിനെയും നക്ഷത്രങ്ങളാക്കി മാറ്റിയത്? മികച്ച ഒരു കോച്ചിന് വലിയ മാറ്റം സൃഷ്ടിക്കാനാകും. ഉറക്കത്തിൽ നിന്ന് നമ്മെ തട്ടിയുണർത്താനാകും. പ്രതീക്ഷ നൽകി കരുത്തുറ്റവരാക്കാനും ജീവിതത്തിൽ നമുക്കും വേണം അത്തരത്തിലുള്ള ഊർജ്ജസ്രോതസ്സുകൾ. ഒരു യുദ്ധവും ആരും ഒറ്റയ്ക്ക് ജയിച്ച ചരിത്രമില്ലല്ലോ. വിനയപൂർവവും പ്രതീക്ഷാപൂർവവും നമുക്ക് മുന്നോട്ട് നീങ്ങാം. നിങ്ങളുടെ മേഖല എന്തുമാകട്ടെ, അതിൽ മുമ്പ് മധുരവും കയ്പും രുചിച്ച് വിജയം വരിച്ചവരുണ്ടാകും. അവരോടൊന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ ഒരു പുസ്തകത്തിനും തരാനാകാത്ത തിരിച്ചറിവ് കിട്ടും. ചിലരുടെ വാക്കുകൾ നിങ്ങളുടെ വിഷമങ്ങൾ മറന്ന് തെറ്റുകൾ തിരുത്തി സധൈര്യം മുന്നോട്ട് കുതിക്കുവാൻ ശക്തി പകരും. കണ്ടെത്താം നമുക്കും അത്തരം ഊർജ്ജസ്രോതസ്സുകളെ.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
8: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിലിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ECI ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
8: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
9: പിട്ടാപ്പിലിൽ ഏജൻസീസ്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: നിപ പ്രതിരോധത്തിനായി എടുക്കുന്ന മുൻകരുതലുകളെക്കുറിച്ച് ഡോക്ടർ സി ഷുബിൻ പറയുന്നു.
11: ഇപ്പം നമ്മുടെ ജില്ലയിൽ നമ്മളിപ്പോൾ ഈ ഒരു വർഷം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ വവ്വാലുകളുടെ റൂസ്റ്റുകളും താവളങ്ങളും, അതായത് വവ്വാലുകൾ കൂട്ടത്തോടെ തൂങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം അത് ജിയോസ്പേഷ്യൽ മാപ്പിംഗ് ചെയ്യുകയും ആ ഒരു ഇതിൻ്റെ ഒരു 500 മീറ്റർ ചുറ്റളവിൽ

0: ുള്ള എല്ലാ വീടുകളിലും നമ്മളതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുടുംബശ്രീയുടെ സഹായം തേടിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 500 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രേറ്റ് എടുത്തതാണ്. ഫീസിബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് റിസ്ക് കൂടുതലായതുകൊണ്ട് നമ്മളങ്ങനെ എടുത്തത്. ആ ഒരു അവയർനെസ് ആക്ടിവിറ്റി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് രീതികളിലൂടെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുള്ള എല്ലാ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജില്ലയിൽ നിപ്പ ആണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം, അതിൻ്റെ ട്രൂനാറ്റ് പരിശോധനയും PCR പരിശോധനയും നമ്മുടെ ജില്ലയിൽ തന്നെ ലഭ്യമാണ്. അതിലെന്തെങ്കിലും പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ NIV പൂനെയിലേക്ക് സാമ്പിൾ അയക്കാനുള്ള സംവിധാനവും ലഭ്യമാണ്. കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമുക്ക് ഐസൊലേഷൻ റൂംസ് ഉണ്ട്. സംശയിക്കുന്ന ആൾക്കാരെ കടത്താൻ റൂംസ് ഉണ്ട്. അതുപോലെ രോഗമുള്ളവരെ കടത്താനായിട്ട് വാർഡും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ല നിപ്പയെ നേരിടാൻ പൂർണ്ണ രീതിയിൽ സജ്ജമാണ്. അപ്പോൾ ആൾക്കാർ എനിക്ക് നന്നായിട്ട് ജാഗ്രത പുലർത്തി കഴിച്ചാൽ നമുക്ക് ഒരു നിപ്പ ഫ്രീ ആയിട്ടുള്ള ഒരു വർഷം കടന്നു പോകും തന്നെയാണ് കരുതുന്നത്. കൃത്യമായിട്ട് നിപ്പ വൈറസിനെതിരെയുള്ള ഒരു ആൻറ്റി വൈറൽ മെഡിസിൻ ശരിക്ക് ലഭ്യമല്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ആൻറ്റിബോഡീസ്, നിപ്പ വൈറസിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനുള്ള ആൻറ്റിബോഡീസ് ഇപ്പോൾ ലഭ്യമാണ്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ലഭ്യമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് നിപ്പ ഡയഗ്നോസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് നൽകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധിയെ വരെ പേഷ്യൻറ്റിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് ആൻറ്റി വൈറൽ, അതായത് ഈ വൈറസ് നശിപ്പിക്കുന്ന കെമിക്കൽ ഇതല്ല, അതിൻ്റെ ഒരു ആൻറ്റിബോഡി ആണ്. അപ്പോൾ അത് നൽകിക്കഴിഞ്ഞാൽ രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് ആൻറ്റി വൈറൽസ് എല്ലാം നൽകുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് നൽകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സപ്പോർട്ടീവായിട്ടുള്ള തെറാപ്പിയാണ്. കാരണം വേറെ ഏതൊരു വൈറൽ ഡിസീസും നമുക്കറിയാം, ജലദോഷ പനിയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരാഴ്ചയ്ക്കകത്ത് നമ്മൾ വേറൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് തന്നെ മാറുന്നൊരു അസുഖമാണ്. സാധാരണ നമ്മൾ സീസണിൽ വരുന്നത് അതുപോലെ തന്നെ നിപ്പയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അനുസരിച്ചിട്ട് അത് പ്രവർത്തിച്ച് നിപ്പ വൈറസിനെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് നേരിട്ട് വൈറസ് പല രീതിയിൽ ഇതിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്. അത് നേരിട്ട് വൈറസ് കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വഴി ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതിന് ചികിത്സ ഇല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും, അതുമാത്രമല്ല ഇതിൻ്റെ ഒരു മരണനിരക്ക് വളരെ കൂടുതലാണ്.
1: സമയം 4 മണി കഴിഞ്ഞ് 26 മിനിറ്റും 7 സെക്കൻഡും.

0: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിത്തുകളെ പോഷകമൂല്യമുള്ളതാക്കി മാറ്റുന്നതിനുള്ള ചില സൂത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കാർഷിക വൃത്താന്തം.
11: നമുക്ക് പോഷകമൂലകങ്ങൾ പുരട്ടിയും വിത്ത് പരിചരിക്കാം. അതിനുള്ള ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നമാണ് ഇഫ്കോ എന്ന ഗവൺമെന്റ് ഓൺഡ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് കമ്പനി ഇറക്കിയിട്ടുള്ള നാനോ DAP വളം. നാനോ രൂപത്തിലുള്ള, ദ്രാവക രൂപത്തിലുള്ള വളമാണ് നാനോ DAP. ഈ നാനോ DAP 2 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 30 മിനിറ്റ് വിത്തുകൾ മുക്കി വെച്ചതിനു ശേഷം

0: നേടാൻ ഉപയോഗിക്കാം. ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ഉള്ളതിനാൽ തൈകളുടെ വളർച്ച ദുരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് നാനോ ഡി എ പിയിൽ ഉള്ള ഫോസ്ഫറസ് വേരുകളുടെ വളർച്ചയെ ദുരിതപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. തക്കാളി, പച്ചമുളക്, വഴുതന പോലെയുള്ള പറിച്ചു നടുന്ന തൈകളുടെ വേരുകൾ മുക്കി നടുവാൻ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് നാനോ ഡി എ പി. 2-4 മില്ലി നാനോ ഡി എ പി 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ തൈകളുടെ വേരുകൾ മുക്കി അരമണിക്കൂർ വെച്ചതിനു ശേഷം നമുക്ക് നടാൻ ഉപയോഗിക്കാം. നേന്ത്രവാഴ കർഷകർ ഇപ്പോൾ അവരുടെ വാഴക്കന്നുകൾ പരിചരിക്കാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നാനോ ഡി എ പി എന്ന് പറയുന്ന ലിക്വിഡ് രൂപത്തിലുള്ള നാനോ ടെക്നോളജി ഉപയോഗിച്ചുള്ള വളമാണ്. ഇവ വേരുകളുടെ വളർച്ചയെ സഹായിക്കുന്നതുകൊണ്ട് വാഴകൾ കരുത്തോടെ വളരുവാൻ സഹായിക്കുന്നു. വാഴക്കന്നുകൾ മുക്കുവാൻ 5 മില്ലി നാനോ ഡി എ പി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെത്തിയ വാഴക്കന്നുകൾ അതിൽ അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടാൻ ഉപയോഗിക്കാം. ഇതുകൂടാതെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു പരിചരണ രീതിയും നിലവിലുണ്ട്. പക്ഷേ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു പരിചരണ രീതിയാണ് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ്. ഇവ വൈറസ് മുക്തമാക്കാൻ, വിത്തിന്റെ ഉള്ളിൽ സീഡ് ബോൺ വൈറസുകൾ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും വിത്തിനെ മുക്തമാക്കാൻ സഹായിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. അതിനുശേഷമേ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള വിത്ത് ചികിത്സകൾ നടത്താൻ പാടുള്ളൂ. ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. 50 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളമാണ് ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റിനായി ശുപാർശ ചെയ്യപ്പെടുന്നത്. 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമ്മുടെ കൈവിരൽ മുക്കാൻ പാകത്തിനുള്ള ചൂടാണ്. അല്ലെങ്കിൽ ഒരു പാത്രം തളച്ച വെള്ളത്തിലേക്ക് അതേ അളവുള്ള പാത്രത്തിലെ തണുത്ത വെള്ളം മിക്സ് ചെയ്തു കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആവും. ഇപ്പം ഇതിലേക്ക് കിഴികെട്ടിയ വിത്തുകൾ 2 മിനിറ്റ് മുക്കിപ്പിടിക്കാം. അങ്ങനെയാണെങ്കിൽ വൈറസ് 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ നശിച്ചു പോകുവാൻ സാധ്യതയുള്ളതിനാൽ ഈ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് കൊണ്ട് സീഡ് ബോൺ വൈറസുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: അനുകരണീയമായ ജീവിത രീതിയാണ് യോഗ. ഇത് ചെയ്ത് ശീലമാകുമ്പോൾ പാലിക്കേണ്ട വ്യത്യസ്ത രീതികളെക്കുറിച്ചാണ് ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നത്.
1: മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം, യോഗയും അതുതന്നെയാണ്. അത് പഠിക്കേണ്ട ഒരു വിഷയം മാത്രമല്ല, ജീവിക്കേണ്ട ഒരു ജീവിത രീതിയാണ്. ഒരു ചെറിയ കഥ നോക്കാം. ഒരു വിദ്യാർത്ഥി ഗുരുവിനോട് ചോദിച്ചു, ഞാൻ ധ്യാനം ചെയ്യുമ്പോൾ സമാധാനം ലഭിക്കുന്നു, പക്ഷെ പിന്നീട് അത് നഷ്ടമാകുന്നു. ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കുളിച്ച ശേഷം വീണ്ടും കുളിക്കേണ്ടി വരുമോ? വിദ്യാർത്ഥി പറഞ്ഞു, അതെ. ഗുരു പറഞ്ഞു, അതുപോലെ തന്നെയാണ് ധ്യാനവും. പലതരത്തിലുള്ള ധ്യാനരീതികൾ യോഗയിൽ തന്നെയുണ്ട്. ഇതിനു പുറമെ പല ഗുരുക്കന്മാരും ടീച്ചേഴ്സിൻ്റെയും പല രീതികളുമുണ്ട്. മുൻപേ പറഞ്ഞ പോലെ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഏത് രീതിയും സ്വീകരിക്കാം. ലക്ഷ്യം ഒന്നാണ്. മന്ത്രധ്യാനം, യന്ത്രധ്യാനം, പ്രണവധ്യാനം, ഷഡ്ചക്രധ്യാനം, ആത്മവിചാരധ്യാനം, ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ അഥവാ ട്രാൻസ്ഡെൻഡൽ ധ്യാനം, സെൻ മെഡിറ്റേഷൻ മുതലായവ. അഷ്ടാംഗയോഗത്തിലെ മൂന്നാമത്തെ അംഗമായ ആസനയിലേക്ക് നോക്കാം. ശരീരത്തെ സ്ഥിരവും സുഖകരവുമാക്കുന്ന അഭ്യാസങ്ങളാണ് യോഗാസനങ്ങൾ. നമുക്കത് ഫിസിക്കൽ സ്റ്റെബിലിറ്റിയും ന്യൂറോമസ്കുലർ കോർഡിനേഷനും ഫോക്കസും എല്ലാം പ്രദാനം ചെയ്യുന്നു. പ്രാണായാമ ശ്വാസത്തെ നിയന്ത്രിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന രീതികളാണ് പ്രാണായാമയിൽ. യോഗയിൽ ശ്വാസത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ശ്വാസം ശരീരത്തിൻ്റെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. ദേഷ്യം വരുമ്പോൾ ശ്വാസം മാറുന്നത് ശ്രദ്ധിച്ചില്ലേ? ഭയം വരുമ്പോഴും ശ്വാസം മാറും.

പോലെ ശാന്തത വരുമ്പോഴും ശ്വാസം മാറും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇമോഷൻസും ശ്വാസവും തമ്മിലുള്ള ബന്ധം. ശ്വാസത്തെ മാറ്റിയാൽ മനസ്സിനെയും സ്വാധീനിക്കാൻ കഴിയും. പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്നിവ മനസ്സിന്റെ കൂടുതൽ ആഴത്തിലുള്ള പരിശീലനങ്ങളാണ്. ഇവയുടെ ലക്ഷ്യം ഏകാഗ്രതയും ആത്മബോധവും വളർത്തുക എന്നതാണ്. നമുക്ക് വീണ്ടും ഒരു ചെറിയ ഏകാഗ്രത പരിശീലനത്തിന് പോകാം. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, സുഖകരമായിരിക്കുക. ഒരു ശ്വാസമെടുക്കുക. നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അല്ലെങ്കിൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മനസ്സ് എവിടെയെങ്കിലും പോയാൽ വീണ്ടും ശ്രദ്ധ തിരികെ കൊണ്ടുവരിക മൂക്കിന്റെ അറ്റത്തേക്ക്, അല്ലെങ്കിൽ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇതാണ് ധ്യാനത്തിന്റെ ആദ്യ പാഠം. ശ്രീ അരവിന്ദ പറഞ്ഞിരുന്നു, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രൂ ടീച്ചിങ് ഈസ് ദാറ്റ് നത്തിങ് ക്യാൻ ബി ടോട്ട്. അറിവ് പുറത്തുനിന്ന് നൽകാനാവില്ല, അത് ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. യോഗ ആ ഉണർവിന്റെ പാതയാണ്. യോഗ വെറും വ്യായാമമല്ല, അതൊരു ജീവിതശൈലിയാണ്, ഒരു മൂല്യവ്യവസ്ഥയാണ്, ഒരു ആത്മാന്വേഷണമാണ്.

0: സ്വജീവിതം അന്യനുതകി സുഖം നേടുന്ന ചില ജന്മങ്ങളുണ്ട്. നമുക്കുള്ളിലെ നന്മയാണ് ലോകത്തെ പ്രകാശപൂരിതമാക്കുന്നത് എന്ന് ബോധ്യമായാൽ വിശ്വം എന്നും വെളിച്ചമുള്ളതാകും. സുഭാഷിതവുമായി സിന്ധു സുധീർ.
1: പരസുഖമേ സുഖമെനിക്ക് നിയതം, പരദുഃഖം ദുഃഖം, പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലോ. മഹാകവിയുള്ളൂരിന്റെ പ്രശസ്തമായ വരികളാണിവ. പങ്കുവയ്ക്കലിന്റെയും സഹാനുഭൂതിയുടെയും പ്രാധാന്യമാണിവിടെ ഊന്നിപ്പറയുന്നത്. അതായത്, മറ്റുള്ളവരുടെ സുഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവനും ദുഃഖത്തിൽ ദുഃഖിക്കുന്നവനുമാണ് യഥാർത്ഥ മനുഷ്യനെന്നാണിവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് മനസ്സിൽ ആന്തരികമായ വെളിച്ചമാണ് വേണ്ടത്. നല്ല ചിന്തകളുടെയും സ്നേഹം, ദയ തുടങ്ങിയ ഗുണങ്ങളിൽ നിന്നുമാണ് മനസ്സിൽ വെളിച്ചമുണ്ടാകുന്നത്. ഉള്ളു നന്മയാൽ നിറയുമ്പോഴാണ് പുറംലോകത്തെയും പ്രകൃതിയെയും കൂടുതൽ ശോഭയോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മനസ്സാണ് എല്ലാ ചിന്തകളുടെയും കർമ്മത്തിന്റെയും കർമ്മഫലത്തിന്റെയും ആധാരം. പ്രേമസംഗീതം എന്ന കവിതയിൽ മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്, വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേലമൃതമയം എന്ന്. അതായത്, നല്ല മനസ്സും ശുഭാപ്തി വിശ്വാസവുമുള്ള ആളുകൾക്ക് ലോകം മുഴുവൻ പ്രകാശപൂർണമായി അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. മനസ്സിൽ വെണ്മയുണ്ടെങ്കിൽ പുരോഗതിയും വിജയവും കൈവരുമെന്ന് സാരം. വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല. മനസ്സിനുള്ളിലെ തമസ്സിനെ തുടച്ചു നീക്കാൻ നാം ഉള്ളിൽ പ്രകാശം നിറയ്ക്കണം. ഇവിടെയൊക്കെ നമ്മുടെ മനോഭാവങ്ങളാണ് കാഴ്ചകൾക്ക് അടിസ്ഥാനമെന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ശുഭചിന്തകളാൽ മനസ്സിനെ ശുദ്ധമാക്കി സ്നേഹവും പ്രത്യാശയും നിറഞ്ഞവരാകാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഓരോ കർമ്മത്തിനും അതിന്റേതായ ഫലമുണ്ട്. സത്കർമ്മത്തിന് സത്കർമ്മഫലവും ദുഷ്കർമ്മത്തിന് ദുഷ്കർമ്മഫലവും. അതിനാൽ തന്നെ ദുഷ്ചിന്തകളെ വെടിഞ്ഞ് സച്ചിന്തകളുടെ ചില്ലകളിലേക്കു ചേക്കേറാനാകണം നാം ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്നതിലല്ല കാര്യം, നിങ്ങൾ എത്ര വയസ്സുകാരനെപ്പോലെ ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണ് ഓഷോ പറഞ്ഞത്. മനസ്സിൽ നാം തന്നെ നട്ടുവളർത്തുന്ന ചിന്തകളാണ് നമ്മെ വളർത്തുന്നതും തളർത്തുന്നതും. ചിന്തനം ച മനഃശുദ്ധി ശുദ്ധിർഭവതി ജീവനം എന്നാണ് പറയപ്പെടുന്നത്. അതായത്, ശുദ്ധമായ ചിന്ത മനസ്സിനെ ശുദ്ധമാക്കുകയും ശുദ്ധമായ മനസ്സ് ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അതിനാൽ തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് കഴിയണം. ദോഷചിന്തകൾ ജീവിതത്തിൽ പലതരം തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തോളം ധന്യമായ ജീവിതം നയിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ടു പോകാനും നമുക്ക് കഴിയണം. ഉപയോഗശൂന്യമായി ഒന്നും തന്നെ ഭൂമിയിലില്ല. എല്ലാത്തിനുമുണ്ട് അതിന്റേതായ ഗുണവും മൂല്യവും. ആ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിനെ പാകമാക്കി പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഏവർക്കും അതിന് സാധിക്കട്ടെ.

ഒരായിരം സുന്ദര നിമിഷങ്ങളുള്ളപ്പോൾ എന്തിനാണല്ലേ നമ്മൾ ഒരു ദുർബല നിമിഷത്തെ ഇങ്ങനെ പെരുപ്പിച്ചു കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ജീവിതത്തിൽ നല്ലവരായിരിക്കും.

ശേഷമൊക്കെ തനിയെ സംഭവിച്ചുകൊള്ളും എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ കൂടി ഈ സുഭാഷിതത്തിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. സമയം 4 മണി കഴിഞ്ഞ് 48 മിനിറ്റും 49 സെക്കൻഡും. കേൾക്കുന്നത് 4 മണിപ്പൂക്കൾ.

0: FM പ്രധാന വാർത്തകൾ.
1: കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ നിലവിലെ അലൈൻമെന്റ് മാറ്റി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കും എന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. പൾസ് പോളിയോ വിതരണം ഈ മാസം 28-ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ സാധുവാക്കി ഹൈക്കോടതി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് തീരുമാനം പിൻവലിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് DYFI കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി.
0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ നമ്പർ 56-608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6-നും 56-611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6-34-നും 56-613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9-4-നും 56-613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7-4-നും 66-32-6 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9-6-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 16-608 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6-14-നും 12-602 മംഗലാപുരം ചെന്നൈ മെയിൽ 6-28-നും തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണവും ശക്തിപ്പെടുത്തുന്നതിനായി ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ IHK രക്ഷ മൺസൂൺ ആരോഗ്യ സംരക്ഷണ പദ്ധതി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. മഴക്കാലത്ത് സാധാരണയായി വർദ്ധിച്ചു വരുന്ന വൈറൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, രോഗപ്രതിരോധ നിർദ്ദേശങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി

0: നടത്തും. നാട്ടുവൃത്താന്തം കഴിഞ്ഞു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.

0: കൈവരി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നദിയിലോട്ട് എടുത്ത് ചാടി. കുറച്ച് നേരം ഇങ്ങനെ നീന്തിയപ്പോഴേക്കും അവന് ആളെ കിട്ടി, ആളെ കിട്ടി അല്ലേ, നമ്മുടെ നട്ട്കട്ടിനെ പിടികിട്ടി. നട്ട്കട്ടിനെ പിടിച്ചുകൊണ്ട് കരയിൽ കയറ്റിയപ്പോഴേക്കും അവന് സമാധാനമായി. പക്ഷെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നട്ട്കട്ടിനടുത്ത്. കാരണം എത്ര പറഞ്ഞാലും കേക്കില്ല, ഇങ്ങനത്തെ കുസൃതികൾ കാണിക്കുന്നോണ്ടല്ലേ ഇപ്പൊ വെള്ളത്തിൽ വീണത്. അതുകൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നി. അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് പാവൻ നട്ട്കട്ട് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും അവന് കുഞ്ഞനിയനോട് എന്ത് തോന്നി?
1: സ്നേഹം
0: തോന്നി. പിന്നെ അവന്റെ കൈയും പിടിച്ച് അവന്റെ ആ ബാഗും എടുത്ത് നേരെ മേളിലോട്ട് പാലത്തിന്റെ അങ്ങോട്ട് കയറി.
1: എന്തെങ്കിലും
0: സംശയം ഉണ്ടോ? ഇല്ല. തോ നട്ട്കട്ട് കി ജാൻ കിസ്നെ ബച്ചായി, ഉസ്കെ ബഡേ ഭായിനെ ബച്ചായി. ക്യാ ഝട്ട്പട്ട് നെ നട്ട്കട്ട് കോ ഝാപ്പട്ട് മാറാ?
1: നഹി നഹി.
0: ക്യൂ നഹി മാറാ?
1: നട്ട്കട്ട് ഇത്ന ഡറാ ഓർ ഖബറായ ഹുആ താ കി ഉസെ ഛോട്ടേ ഭായ് പർ പ്യാർ ആ ഗയാ.
0: ബഹുത് അച്ഛേ. ഉസെ ഇത്ന ഡറാ ഹുആ ഓർ ഖബറായ ഹുആ താ കി ഉസ് ബഡേ ഭായ് കോ ഛോട്ടേ ഭായ് പർ പ്യാർ ആ ഗയാ. തോ ആപ്കോ ക്യാ ഇസ് ഭാഗ് പർ കുഛ് ശങ്ക ഹൈ?
1: നഹി ജി.
0: അഗെ ഭാഗ് കി ഓർ ചലേ?
1: ഹാ.
0: പുൽ പർ പഹുഞ്ചാ ഹി താ കി നട്ട്കട്ട് അച്ചാനക് ഗലാ ഫാഡ് കർ റോനേ ലഗ. ഝട്ട്പട്ട് നെ കഹാ, അബ് തോ തും ബഹ ജാനേ സേ ബച്ച് ഗേ ഹോ, ഫിർ ക്യൂ റോ രഹേ ഹോ? നട്ട്കട്ട് നെ രോതേ രോതേ കഹാ, തും ഘർ ജാകർ മാ സേ മേരി ശിക്കായത് കരോഗേ. ജനതാ സരാ പഠിയേ.
1: പുൽ പർ പഹുഞ്ചാ ഹി താ കി നട്ട്കട്ട് അച്ചാനക് ഗലാ ഫാഡ് കർ റോനേ ലഗ. ഝട്ട്പട്ട് നെ കഹാ, അബ് തോ തും ബഹ ജാനേ സേ ബച്ച് ഗേ ഹോ, ഫിർ ക്യോം രോ രഹേ ഹോ? നട്ട്കട്ട് നെ രോതേ രോതേ കഹാ, തും ഘർ ജാകർ മാം സേ മേരി ശിക്കായത് കരോഗേ.
0: നട്ട്കട്ട് ജോ ഹൈ ജൈസേ ഹി പുൽ കി ഊപ്പർ പഹുഞ്ച് ജാതാ ഹൈ തോ ക്യാ കർനേ ലഗ്താ ഹൈ, അച്ചാനക് പെട്ടെന്ന് ഗലാ ഫാഡ് കർ റോനേ ലഗ്താ ഹൈ. പെട്ടെന്ന് എന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? തൊണ്ട കീറി കിടന്ന് കരയാൻ തുടങ്ങും. ഗലാ ഫാഡ് കർ മീൻസ് നല്ല ഒച്ചത്തിൽ കരയാൻ തുടങ്ങും. തോ ഉസ് സമയം ജോ ഹൈ ഝട്ട്പട്ട് നട്ട്കട്ട് സേ പൂച്ചതാ ഹൈ കി അബ് തോ തും ബച്ച് ഗേ ഹോ, ബഹനേ സേ ബച്ച് ഗേ ഹോ, ഫിർ ക്യൂ റോ രഹേ ഹോ? തോ നട്ട്കട്ട് റോത്തേ റോത്തേ കഹതാ ഹൈ കി തും ഘർ മേ ജാകർ മേരി ശിക്കായത് കരോഗേ. എന്ന് വെച്ചാൽ എന്താണ്, നീ ഇപ്പോ ഒഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ നീ എന്തിനാ കിടന്ന് കരയുന്നേ എന്ന് ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുമ്പോ നട്ട്കട്ട് കരഞ്ഞു കരഞ്ഞു പറയുകയാണ്. എന്താണ് പറയുന്നത്?
1: നീ
0: പോയി, ഇനി അമ്മയോട് എന്റെ പരാതി പറയത്തില്ലേ, എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കത്തില്ലേ, എന്നെ അമ്മ തല്ലില്ലേ, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. നട്ട്കട്ടിനെ ആരാ രക്ഷിച്ചത്? നട്ട്കട്ട് വെള്ളത്തിൽ വീണു പോയപ്പോ ഝട്ട്പട്ടാണ് രക്ഷിച്ചത് അല്ലേ. രക്ഷിച്ച് അവന് നല്ല ദേഷ്യമൊക്കെ തോന്നി, തല്ലു കൊടുക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല. പേടിച്ചരണ്ടിരിക്കുന്ന നട്ട്കട്ടിനെ കണ്ടപ്പോ അവന് പാവം തോന്നി, സ്നേഹം തോന്നി, അടിച്ചില്ല. പാലത്തിന്റെ മേളിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോഴും നട്ട്കട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? തൊണ്ട കീറി കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഝട്ട്പട്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ കിടന്ന് കരയുന്ന, നിന്നെ രക്ഷിച്ചല്ലോ. അപ്പൊ പറയാണ്, നീ വീട്ടിൽ പോയി എന്റെ കുറ്റമൊക്കെ പറഞ്ഞ് എനിക്ക് തല്ലു മേടിച്ചു, അതുകൊണ്ടാണ് ഞാന് കരയുന്നതെന്ന്. അടുത്തത് നോക്കിയേ. തോ ജോ കഹോ നട്ട്കട്ട് കാ റോണാ ബന്ദ് ഹോ ഗയാ, മുജെ കാഗസ് കി നാവ് ബനാനാ നഹി ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, നട്ട്കട്ട് ഖുശ് ഹോകർ ബോലാ, പർ മുജെ തേർനാ നഹി ആതാ, തും സിഖാ ദോഗേ? ഹാ ഉസ്മേ ക്യാ ഹൈ, ഝട്ട്പട്ട് നെ മുസ്കുരാതേ ഹുയേ നട്ട്കട്ട് കെ ശബ്ദോ കി നക്കൽ കി. ഓർ ദോനോ ഭായ് ഹസ് പടേ, ലേക്കിൻ ഝട്ട്പട്ട് നെ നട്ട്കട്ട് കാ ബസ്താ ഉസേ പക്ഡാ കർ പുൽ കെ മുണ്ടേർ പർ സേ അപ്നാ ബസ്താ ഉഠായാ തോ ഏക്ദം ചിന്തിത് ഹോകർ ബോലാ, അരേ ഛോട്ടേ ഹം ദോനോ കെ കപ്ഡേ ഭീഗ് ഗേ ഹൈ, ഹമേ ഭീഗേ കപ്ഡോ മേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേംഗേ? ഹാ ബഡേ. അബ് നട്ട്കട്ട് നെ ഏക് പൽ സോച്ചാ ഓർ ബോലാ, ആവ് ദോഡ് ലഗാതേ ഹൈ, കപ്ഡേ അപ്നേ ആപ് സൂഖ് ജായേംഗേ. ഹാ യേ ഠീക് ഹൈ, ഝട്ട്പട്ട് നെ അപ്നാ ബസ്താ പീഠ് പർ ടാങ്തേ ഹുയേ കഹാ. तो बच्चों देखो कि पहले हमने पढ़ा था कि नट्ट्कट जो है रो रहा है, उसे क्या डर था कि कहीं झट्पट जाकर घर में उसकी शिकायत ना कर दे. अभी झट्पट ने पूछा कि क्यों रो रहे हो, तो नट्ट्कट ने कहा कि तुम जाकर घर में शिकायत करोगे इसलिए मैं रो रहा हूँ. तो नट्ट्कट ने कहा ना करूँ तो इस पर जो है उसका रोना बंद हो गया. पेंदाण ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? നീ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ എന്തു പറയുന്നു? നീ വീട്ടിൽ പോയി പരാതി പറയും. ഝട്ട്പട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലെങ്കിലോ എന്ന്. ഇത് കേട്ടിട്ട് നട്ട്കട്ടിന്റെ കരച്ചിലൊക്കെ എന്ത് ചെയ്തു?
1: നിന്നു.
0: ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയാലോ, അത് എനിക്കൂടെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോ അതിന് നട്ട്കട്ട് തിരിച്ചു പറയാണ്, ഹാ ഉസ്മേ ക്യാ ഹെ, ആ അതിനെന്താ പറഞ്ഞുതരാലോ എന്ന്. തിരിച്ച് നട്ട്കട്ട് ചോദിക്കുകയാണ്, നട്ട്കട്ട് കുശ് ഹോക്കർ ബോല, പർ മുജേ തേർന്ന നഹി ആതാ, അതിനെന്താ അത് പഠിപ്പിച്ചു തരാലോ എന്ന് വളരെ സന്തോഷം.

0: സന്തോഷത്തോടെ നട്കട്ട് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു പറയാണ്, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, എന്നെയും പഠിപ്പിച്ചു തരുമോ നീന്താൻ. നട്കട്ട് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അതേ സൗണ്ടിൽ കളിയാക്കിക്കൊണ്ട് അവനെ കോപ്പി അടിച്ചതുപോലെ ഝട്ട്പട്ട് പറയാണ്, ഹാ അതിനെന്താ എന്ന്. അപ്പൊ ഇവിടെ നക്കൽ കർണ എന്ന് പറഞ്ഞ എന്തോന്നാണ്, നമ്മൾ ഒരാള് പറയുന്നതിനെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നക്കൽ കർണ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഝട്ട്പട്ട് ഇങ്ങനെ അതിനെന്താ എന്ന് പറയുന്ന രീതി കേട്ടിട്ട് രണ്ടുപേരും ഒരേപോലെ ചിരിക്കാൻ തുടങ്ങുന്നു. ലേക്കിൻ ഝട്ട്പട്ടിനെ നട്കട്ട് കാ ബസ്താ ഉസേ പക്കടാക്കർ പുൽക്കി മുണ്ടേർ പർസേ അപ്നാ ബസ്താ ഉഠായ. തോ ഉസ്നെ ക്യാ കിയാ, നട്കട്ട് കാ ബസ്താ ഉസേ പക്കടാ ദിയ ഓർ അപ്നാ ബസ്താ ഖുദ് പേൻ ലിയ. അവൻ എന്ത് ചെയ്തു, ആ നട്കട്ടിന്റെ ബാഗ് നട്കട്ടിന് കൊടുത്തിട്ട് അവന്റെ ബാഗ് എടുത്ത് സ്വന്തമായി പുറകെ ഇട്ടിട്ട് എന്തോ ഒരു ചിന്തയിലാണ് ആള്. ഏകദം ചിന്തി തോക്കർ പോല, എന്തോ കാര്യം ഇങ്ങനെ ആലോചനയിൽ ഇരുന്നിട്ട് പറഞ്ഞു, അരേ ചൂട്ടേ ഹം ദോനോക്കെ കപ്പടേ ഭീഗ് ഗേ ഹമേ ഭീഗേ കപ്പടോമേ ദേക് മാ പൂച്ചേഗി തു ക്യാ കഹേംഗേ. നോക്കൂ ചൂട്ടേ, കുഞ്ഞാ നോക്കൂ, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സുകൾ എന്താണ്, തുണികൾ എന്ത് ചെയ്തു, ആകെ നനഞ്ഞിരിക്കുകയാണ്, ഭീകര നനഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ പോകുമ്പോ അമ്മ ഇത് കാണത്തില്ലേ, അപ്പൊ അമ്മ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും. നട്കട്ടിനെ ഏക് പൽ സോച്ചാ ഓർ ബോലാ ആ ദോഡ് ലഗാത്തേ ഹെ തോ ക്യാ കഹേംഗേ. അപ്പോ ഇതിങ്ങനെ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചപ്പോ നട്കട്ടും പറയും, ആ അത് ശരിയാണല്ലോ ചേട്ടാ. എന്നിട്ട് നട്കട്ട് ഏക് പൽ സോച്ചാ, നട്കട്ടിനെ ഏക് പൽ സോച്ചാ ഓർ ഝട്ട് സേ ബോലാ ആ ദോഡ് ലഗാത്തേ ഹെ കപ്പടേ അപ്നേ ആപ് സൂഖ് ജായേംഗേ ഹാ യേ ഠീക് ഹെ. ഝട്ട്പട്ടിനെ അപ്നാ ബസ്താ പീഠ് പേ ടാങ്തേ ഹുവേ കഹാ. एक उपाय जो है नटकट को सूझा, क्या था वो उपाय, हम दोनों दौड़ लगाते हैं, दौड़ने की वजह से हमारे कपड़े जो हैं सूख जाएंगे. അങ്ങനെ നട്കട്ടിന് ഒരു ഐഡിയ കിട്ടും. എന്താണ് നട്കട്ട് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം, ഓടാം. ഓടുമ്പോഴേക്കും കാറ്റടിച്ച് ഈ തുണിയൊക്കെ ഉണങ്ങിക്കോളും. നട്കട്ട് നെ ഭി അപ്നാ ബസ്താ പീഠ് പേ ടാങ് ലിയ ഓർ ഝട്ട്പട്ട് കേ ബരാബർ ഖഡേ ഹോകർ ദൌഡ് ശുരൂ കർനേകേ അന്ദാസ് മേ ബോലാ. एक दो तीन दोनों दौड़ पड़े आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. तो क्या हुआ, तो दोनों ने अपने अपने बस्ते पीछे पीठ पर टांग दिए और दोनों बराबर खड़े हुए और दोनों दौड़ने लग रहे हैं. तो दौड़ शुरू करने के अंदाज में जो है नटकट बोलने लगा एक दो तीन. अपो എന്താ ചെയ്തത്, നട്കട്ടും ഝട്ട്പട്ട് രണ്ടുപേരും ബാഗ് എടുത്തൊക്കെ തൂക്കി രണ്ടുപേരും ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ നിന്ന സമയത്ത് നട്കട്ട് ഇങ്ങനെ ഓട്ടമത്സരത്തിൽ പറയത്തില്ലേ, നമ്മൾ വൺ ടു ത്രീ റെഡി സ്റ്റഡി ഗോ എന്നൊക്കെ പറയത്തില്ലേ, ആ മാതിരി പറയാൻ തുടങ്ങി ഏക് ദോ തീൻ അങ്ങനെ പറഞ്ഞു. ഇപ്രാവശ്യം രണ്ടുപേരും മുന്നിലോ പിന്നിലോ ആയിട്ടല്ല, അവർ രണ്ടുപേരും എങ്ങനെയാ ഓടുന്നത്, ദോനോ ആകെ പീച്ചേ നഹി ഏക് ദൂസരേക്കാ ഹാത്ത് പക്കടേ സാത് സാത്. അവർ രണ്ടുപേരും അവരവരുടെ കൈകൾ പിടിച്ച് ഒത്ത് ഒരുമിച്ചാണ് ഓടുന്നത്, അല്ല മുമ്പിലും പുറകിലോട്ടും അല്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരേക്കും? ക്യാ മേ കുച്ച് പ്രശ്ന പൂച്ച് സക്തി ഹൂ?
1: ഹാ
0: തോ ദേഖിയേ തോ ബച്ചോം ബതാവോ, ഝട്ട്പട്ട് നേ നട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
1: കാഗസ് കേ നാവ് ബനാനേ സിഖായേ.
0: ഹാ കാഗസ് കേ നാവ് ബനാനേ കേ ലിയേ കഹാ. ഓർ വാപസ് നട്കട്ട് നേ ഝട്ട്പട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
1: നട്കട്ട് കോ തേർനാ സിഖായേ.
0: നട്കട്ട് കോ തേർനാ സിഖായേ. അച്ഛാ തോ ദോനോ കേ കപ്ഡേ ഭീഗ് ഗയേ ഥേ, തോ अगर भीगे कपड़े में जाएंगे तो घर में पता चलेगा, तो इसलिए क्या उपाय सूझा, दोनों
1: दौड़ लगाते हैं
0: है ना, दोनों दौड़ेंगे तो कपड़ों का क्या होगा, कपड़े सूख जाएंगे. तो आज की कक्षा जो है यहाँ पर समाप्त होती है. अगली कक्षा में आने से पहले अच्छे से वाचन करके आना. अभी आपको कोई शंका है?
1: नहीं जी.

നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ

0: ബാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും.

പാട്ടുകളത്തിൽ തോറ്റമ്പാട്ട് അവതരിപ്പിച്ചത് പാങ്ങപ്പാറ ജയപ്രസാദും സംഘവും. പങ്കെടുത്തവർ സന്തോഷ്, പ്രദീപ് കുമാർ.

ഒരറിയിപ്പ്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495 96 43

21, മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം June 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
1: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ ജൂൺ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.
3: നമസ്കാരം മാഡം. ഖേത് ബചാവോ അഭിയാൻ എന്നുള്ള പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
4: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം ജൂൺ 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബചാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
3: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
4: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവ വസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബചാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബചാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
3: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
4: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവ വസ്തുക്കളുടെ അളവ് കുറഞ്ഞു വരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്. അതിനാൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരം

0: കാരണം പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
1: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
0: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബചാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബചാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
0: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: ഖേത് ബച്ചാവോ അഭിയാൻ കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ RS.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോ

കൂടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോതു കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്

കാർഷികവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 1 11 മണി മുതൽ അഗ്രി മെഷീനറി .NIC.IN എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനിപ്പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-23-06-748, 0477-22-66-084, 0495-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Doubles pair of Teresa Jolly and Gayatri Gopichand advanced to the second round of the US Open Badminton Tournament. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട് കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഫ് ഹണ്ട് പദ്ധതി ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലഹരിക്കെതിരായ 1 മില്യൺ ഗോൾ ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരായ ദീപശിഖ ചടങ്ങിൽ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLAക്ക് കൈമാറി. കുന്ദമംഗലം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭമായിരുന്നു 3000-ലധികം പേർ പങ്കെടുത്ത എജു കാർണിവൽ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പുതിയ ദിശാബോധം പകരാൻ വേണ്ടി വിവിധ മേഖല കഴിവ് തെളിയിച്ച 2000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. അക്കാദമി രംഗത്തും LSS, USS, SSC പ്ലസ് ടു പരീക്ഷകളിലും മികച്ച വിജയം നേടിയ മണ്ഡലത്തിലെ 50 വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഡോക്ടർ ആതിര സുഗതൻ KAയും ചടങ്ങിൽ ആദരിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തീയണക്കൽ മാത്രം ചുമതലയുണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ നിതിൻ അഗർവാൾ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ലയും വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിനിൽ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും ക്ലോറിനേഷൻ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഷിഗല്ല പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിലും അംഗൻവാടികളിലും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ് അധ്യക്ഷനായി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ പ്രതിജ്ഞ ചൊല്ലി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് ലുക്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ C ഗിരീഷ് കുമാർ, പ്രധാന അധ്യാപിക C ഷീന, ടെക്നിക്കൽ അസിസ്റ്റന്റ് N സുരേന്ദ്രൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ L ബവില തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും.
3: കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 3,479 കിണറുകൾ ക്ലോറിനേഷനും 930 കുടിവെള്ള സോസുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 172 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 55 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി 164 അംഗൻവാടികളും 100 സ്കൂളുകളും പ്രത്യേക സന്ദർശനം നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 13,033 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 885 പേർക്ക് നൽകി. വയറിളക്ക രോഗപ്രതിരോധത്തിനായി 779 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി 9 പഞ്ചായത്തല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗങ്ങൾ, 204 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ, 2,166 ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. 86 വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധന നിയമലംഘനം കണ്ടെത്തിയ 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321. 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.
1: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
2: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. ഭാരതേന സംയുക്തരാഷ്ട്രസംഘസ്യ ഏകസ്മിൻ മഞ്ചേ പാകിസ്ഥാനദേശേന കൃത കാശ്മീരവിഷയക ചർച്ചയാം ദൃഢതയാ ആക്ഷേപഃ പ്രകടിതഃ. ഇസ്ലാമാബാദഃ അസ്യ മഞ്ചസ്യ രാജനീതികരണം അകരോത് ഇതി ആക്ഷേപോപി കൃതഃ. ഇറാൻദേശസ്യ പരിഷ്കൃത സുരക്ഷാസ്ഥിതിം വീക്ഷ്യ തെഹ്റാൻസ്ഥിത ഭാരതീയ ദൂതാവാസ പക്ഷതഃ ഭാരതീയ നാഗരികാണാം കൃതെ ഏകഃ സംശോധിത സുരക്ഷാ പരാമർശഃ നിർഗതഃ, യത്ര ഹി അഗ്രിമസൂചനാ പര്യന്തം അനാവശ്യക യാത്രാം വർജയിതും ഉപാദിഷ്ടം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ വർത്തമാന വൈശ്വിക സമാഹ്വാനാനാം മധ്യേ ഭാരത ദക്ഷിണ കൊറിയ ദേശയോഃ സംബന്ധസ്യ സുദൃഢീകരണസ്യ മഹത്വം പ്രതിപാദിതവാൻ. ഹോക്കി ഇന്ത്യ സംസ്ഥ അദ്യ ആഗാമി യുണൈറ്റഡ് കിംഗ്ഡം പ്രവാസാർത്ഥം ചതുർവിംശതി സദസ്യാനാം കനിഷ്ഠ മഹിളാ ഹോക്കി ദലസ്യ ഉദ്ഘോഷണം അകരോത്. അപി ച ഫിഫ വിശ്വകപ്പ് ക്രീഡായാം കൊളംബിയ ദേശ അദ്യ മെക്സിക്കോ ദേശസ്യ ഗ്വാഡൽഹാര നഗരെ ഗ്രൂപ്പ് കെ ക്രീഡായാം ഡി ആർ കാംഗോ ദേശം ഏകം ശൂന്യം ഇത്യനേന അങ്കേന പരാജിത്യ റൌണ്ട് ഓഫ് ഇത്യസ്മിൻ പ്രവിഷ്ടഃ. ഭാരതേന സംയുക്തരാഷ്ട്രസംഘസ്യ ഏകസ്മിൻ മഞ്ചേ പാകിസ്ഥാനദേശേന കൃത കാശ്മീര വിഷയക ചർച്ചയാം ദൃഢതയാ ആക്ഷേപഃ പ്രകടിതഃ. ഇസ്ലാമാബാദഃ അസ്യ മഞ്ചസ്യ രാജനീതികരണം അകരോത് ഇതി ആക്ഷേപോപി കൃതഃ. അപി ച സഹ അധ്യക്ഷത്വേന സ്വസ്ഥാനസ്യ ദുരുപയോഗായ അപി ഭാരതേന കട്വാലോചിതഃ. ന്യൂയോർക്ക് നഗരെ സംയുക്തരാഷ്ട്രസംഘസ്യ ഭാരതസ്യ സ്ഥായി പ്രതിനിധിനാ പി ഹരീഷേന പാകിസ്ഥാനസ്യ സ്ഥായി പ്രതിനിധിദ്വാരാ അസീം ഇഫ്തിഖാർ അഹമ്മദ് ഇത്യസ്യ വക്തവ്യസ്യ പ്രതിക്രിയാരൂപേണ ഏഷാ ടിപ്പണി കൃതാ.
2: I also refer to the unwarranted.
3: मैं पाकिस्तानी पक्ष की टिप्पणियों का उल्लेख करता हूँ. यह हैरान कर देने वाला है कि ऐसे मंच पर जहाँ राजनीतिक मुद्दों पर संतुलित और निष्पक्ष चर्चा की उम्मीद की जाती है ऐसी बातें कही गयी. मैं दोहराना चाहता हूँ कि जम्मू कश्मीर पूर्ण रूप से भारत का घरेलू मामला है.
2: It has always been, is and will remain so.
1: पाकिस्तानात हस्तक्षेपस्य प्रतिक्रिया रूपेण श्री हरीशः सह अध्यक्षस्य आचरणस्य निन्दाम अकरोत्. ജമ്മുകശ്മീര വിഷയ ഭാരതസ്യ ദീർഘകാലസ്യ സ്ഥിതിം പുനരുദ്ഘാടയച്ച ഭാരതീയ രാജദൂതഃ സംയുക്തരാഷ്ട്രസംഘസ്യ അശീതി സംരചനായാഃ അന്തർഗതസ്യ സംയുക്തരാഷ്ട്രസംഘസ്യ ആദേശാനാം വർത്തമാന സമീക്ഷയാഃ വിഷയെ അപി അവദത്, യസ്യോദ്ദേശ്യം സമ്പൂർണ സംസ്ഥായാം കാര്യക്ഷമതാം വർദ്ധയിതുമസ്തി. ഇറാൻദേശസ്യ പരിഷ്കൃത സുരക്ഷാസ്ഥിതിം വീക്ഷ്യ തെഹ്റാൻസ്ഥിത ഭാരതീയ ദൂതാവാസ പക്ഷതഃ ഭാരതീയ നാഗരികാണാം കൃതെ ഏകഃ സംശോധിതഃ സുരക്ഷാ പരാമർശഃ നിർഗതഃ. ദേശസ്യ സകാരാത്മക പരിവർത്തനാനി സാമാന്യസ്ഥിതിം ച അവലോക്യ ദൂതാവാസേന നാഗരികാഃ ഇറാൻ പ്രവാസ വിഷയേ വിചാരം കർത്തും സൂചിതാഃ. കിന്തു സാകമേവ അഗ്രിമസൂചനാ പര്യന്തം അനാവശ്യക യാത്രാം വർജയിതും അപി ഉപാദിഷ്ടം. പരാമർശാനുസാരം യേ ഭാരതീയാഃ സമ്പ്രതി ഇറാന് നിവസന്തി അഥവാ കേനാപി അനിവാര്യ കാരണേന തത്ര ഗച്ഛന്തഃ സന്തി തേഭ്യഃ ഉച്ചസ്തരീയ അവധാനതായാഃ വർത്തിതും സതർക്കം ഭവിതും തഥാ ച പരിസ്ഥിതി അനുകൂല ജാഗരൂകതാം ധാരയിതും നിർദ്ദേശഃ പ്രദത്തഃ. ദൂതാവാസേന സർവേ ഭാരതീയ നാഗരികാഃ ശീഘ്രാതിശീഘ്രം ദൂതാവാസേ സ്വവിവരണം പഞ്ജീകർത്തും അപി നിർദ്ദിഷ്ടാഃ. ആപത്കാലേ സഹായാർത്ഥം ദൂതാവാസേന ഏതാഹ ദൂരഭാഷ സംഖ്യാഹ നിർഗതാഹ. സംഖ്യ അസ്തി 9891210115 9891210119. നാഗരികാഹ കോൺസ് ഡോട്ട് തെഹ്റാൻ അറ്റ് mea.gov.in ഇതി ഇമെയിൽ സങ്കേതെ സമ്പർക്കം കർത്തും ശക്നുവന്തി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ വർത്തമാന വൈശ്വിക സമാഹ്വാനാനാം മധ്യേ ഭാരത ദക്ഷിണ കൊറിയ ദേശയോഃ സംബന്ധസ്യ

0: इतः पूर्वं संयुक्त राज्य अमेरिका देशस्य ह्यूस्टन नगरे ग्रुप के इत्यत्र पुर्तगाल देशः उज्बेकिस्तान देशं 5-0 पराजयत इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം യുഡിഎഫിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് ബിജെപി എംഎൽഎ ബി ബി ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നതെന്ന് സിപിഎം എംഎൽഎ കെ എൻ ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ 2ാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എം ആർ എല്ലിന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
3: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ 2ാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്.
2: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എംഎൽഎ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എംഎസ്സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എംഎസ്സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്ത്

0: ത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഴ്സ്കിന്റെ സാൻഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ 1 സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ 2 നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
1: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 കുടുംബത്തിനും 5 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 ഉയർന്ന് 76,991, നിഫ്റ്റി 198 നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 താഴ്ന്ന് 1,05,840 ഗ്രാമിന് 13,230 ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര

0: ശാസ്ത്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രണ്ട് സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി VD സതീശൻ കാര്യോപദേശക സമിതിയുടെ രണ്ടാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI അംഗം P പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. UDF സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏതു തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് P പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണിത്ര വ്യഗ്രത? PM ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. PM ശ്രീ ഫണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണെന്നും ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ CPI ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി N ഷംസുദ്ദീൻ ആവർത്തിച്ചു. LDF കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും UDF നടത്തുന്നില്ല. നിലവിൽ LDF വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് UDF നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. LDF സർക്കാർ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. PM ശ്രീ BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി 1 മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ CPI അംഗം കെ രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ

ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണപ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സിപിഐ അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ KMRLഉം ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ KMRL ആവശ്യപ്പെട്ട 7.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പി പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസിക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ ഉറപ്പ് നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു AD തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. CPIM അംഗം KN ബാലഗോപാലന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണമെന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു-ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്. സതേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSEB ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചുപോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും VD സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ UDF സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? You have no right എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് CM ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത പൂതിയാണെന്നും തന്നെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം KN ബാലഗോപാലന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാസമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.

0: ആകാശവാണി.
1: വയനും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിജയം എന്നത് മറ്റുള്ളവരുമായി മത്സരിച്ചോ അവരെക്കാൾ മുന്നിലെത്തിയോ നേടുന്നതല്ല, മറിച്ച് ഇന്നലെയേക്കാൾ മികച്ചവനായി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥ വിജയം. താരതമ്യമല്ല, പരിണാമമാണ് പ്രധാനം. കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളെക്കാൾ അല്പം കൂടി അറിവുള്ളവനായി, അല്പം കൂടി പക്വതയുള്ളവനായി നിങ്ങൾ മാറിയോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രൊഡക്റ്റീവ് അലയൻസസ് എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം അറിയായിരിക്കും എല്ലാവർക്കും. എന്നാലും ഈ പരിപാടിയുടെ അവസാനം ഉത്തരം പറയാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി കർഷകരുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ഉദ്ദേശിച്ച വിലയോ ലാഭമോ കിട്ടാതെ വലഞ്ഞാലോ? കൃഷിയെ തന്നെ വെറുത്തുപോകുന്ന കർഷകൻ ഇതൊന്നും വേണ്ട എന്ന് വെച്ചു പോകും. പക്ഷേ കർഷകനെയും വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മൂന്ന് കൂട്ടരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കർഷകന് വേണ്ടത്ര ലാഭവും കിട്ടും. അതിനുവേണ്ടി പ്രൊഡക്റ്റീവ് അലയൻസസ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരികയാണ് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആന്റ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്.
1: പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറയുന്നത് ലോകബാങ്കും അതുപോലെ തന്നെ ഭക്ഷ്യ കാർഷിക സംഘടനയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയാൻ കഴിയും. അവര് കഴിഞ്ഞ 15-20 വർഷത്തോളമായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡലാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. ഇനി എന്താണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് ചോദിച്ചാൽ അതിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, ചെറുകിട കർഷകര്. രണ്ട്, ഈ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ബയേഴ്സ് അല്ലെങ്കിൽ എന്റർപ്രണേഴ്സ്. മൂന്നാമതായിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരെയും, ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ ഈ അഗ്രി എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പബ്ലിക് സംവിധാനം എന്നുള്ള രീതിയിൽ കേരയാണ് ഇവിടത്തെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് വരുന്നത്. ഇത്തരത്തില് ഒരു 150 പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് കേരളത്തിലുടനീളം 2025 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ കേര പദ്ധതി വഴി നടപ്പിലാക്കാനായിട്ട് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷിവകുപ്പിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇൻഡസ്ട്രീസ് വകുപ്പ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ചെറുകിട കർഷകരുടെ ഏകോപനമായിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് ടൈപ്പാകുന്ന അഗ്രി ബിസിനസ് എന്റർപ്രണേഴ്സ്, അവർ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ഒരു സംയോജനം ഈ ഒരു പദ്ധതിയിൽ വളരെയധികം ആവശ്യമാണ്. സോ കൃഷിവകുപ്പും ഇൻഡസ്ട്രീസ് വകുപ്പും കൂടെ ഏറ്റവും നന്നായിട്ട് സംയോജിച്ചു പോകുന്ന ഒരു പദ്ധതിയായിരിക്കും ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസസ്. ഈ പ്രൊഡക്റ്റീവ് അലയൻസസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അതുപോലെ തന്നെ വെല്ലുവിളികളും സാധ്യതകളും നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. കാര്യം കേരളത്തിൽ വെറും 25 ലക്ഷം ഹെക്ടറാണ് കാർഷിക

ഏരിയ ഉള്ളത് അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലേർപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. അതേസമയം മറ്റു വലിയ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പോലെയുള്ളിടത്ത് ഇതിന്റെ ഒരു 3 മടങ്ങെങ്കിലും അധികമാണ് നമുക്കുള്ളത്. എന്നിരുന്നാൽ പോലും വേൾഡ് ബാങ്കിന്റെ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളൊരു പദ്ധതി ആദ്യമായിട്ട് കേരളത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ 150 പ്രൊഡക്റ്റീവ് അലയൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒറ്റയടിക്കല്ല ഉദ്ദേശിക്കുന്നത്, 3 ഘട്ടങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വടക്കൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉള്ള അപേക്ഷകൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ്. കേരയുടെ പ്രൊഡക്റ്റീവ് അലയൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടലുണ്ട്, PA.KERA.KERALA.GOV.IN എന്നതാണ് പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ

ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതിന് കുറച്ച് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് മിനിമം 200 ഷെയർ ഹോൾഡർ കർഷകരുണ്ടായിരിക്കണം. അവരെ 2 വർഷത്തിൽ കൂടുതൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായിരിക്കണം. അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിലവിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതില്ല. ഇവർക്ക് 5 ലക്ഷം രൂപയെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവരുടെ വാർഷിക ടേൺ ഓവർ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടുണ്ടാവണം. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ജില്ലകളിൽ ഉള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ അവസരം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ റീജിയണൽ ആണെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് അങ്ങനെ റീജിയണൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ലോകത്തെവിടെയുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും ഈ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എൻറ്റൈറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ 1% കമ്പനി ആകാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകാം, ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ആകാം, പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാകാം. പിന്നെ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. എഫ് പി സികൾ നമ്മൾ 10 ലക്ഷം പറഞ്ഞപ്പോൾ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്നത് 10 കോടിക്ക് മുകളിലാണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കേരളത്തിലുള്ള ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ട് ഒരു ബാന്ധവം അല്ലെങ്കിൽ ഒരു ടൈപ്പിലേക്ക് വരാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് അലയൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ എഫ് പി സികളെ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരും അവരുടെ ബിസിനസ് പ്രപ്പോസൽ, അവരുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്താണെന്നുള്ളതാണ് അവരുടെ ആപ്ലിക്കേഷനിൽ അവരത് പറയുന്നുണ്ട്. എഫ് പി സികളും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും 2 കൂട്ടരും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് കേരയുടെ റോള് വരുന്നത്. കേര ചെയ്യുന്നത് ഈ ഫാമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബിസിനസ് പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുപൂരകമായിട്ടുള്ള, യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനെ അപേക്ഷകരിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നിലവിൽ നമ്മൾ ഒരു 10 or 12 പ്രൊഡക്റ്റീവ് അലയൻസസ് നോർത്തേൺ റീജിയനിൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന്റെ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ്, ഈ എഫ് പി സി, അഗ്രി ബിസിനസ് പാർട്ട്ണർ, കേര എന്നീ 3 ആളുകളും കൂടെ ചേർന്ന് ഒപ്പിടുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ലെവൽ വരെ നമ്മൾക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറത്തുള്ള ഒരു മിർസ്റ്റിക്ക എന്നുള്ള ഒരു കമ്പനിയും അതുപോലെ തന്നെ എറണാകുളത്തുള്ള കക്കാവ് ബീൻ എന്നുള്ള കമ്പനിയും തമ്മിലാണ്. കൊക്കോ ബീൻസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊക്കോ കുരുവിന്റെ ഫെർമെന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റിനും വേണ്ടിയിട്ടാണ് ഈ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺസ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് വന്നാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ 2 കൂട്ടരുടെയും, എഫ് പി സിയുടെയും അഗ്രി ബിസിനസ് പാർട്ട്ണറുടെയും, 2 കൂട്ടരുടെയും ബിസിനസ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബാങ്കിൽ ഒരു ലോൺ കിട്ടാൻ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിലേക്ക് അതിനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 കൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് നമ്മൾ തുല്യമായിട്ട് ആണ് സാധ്യതകൾ വയ്ക്കുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും 2 കൂട്ടരുടെയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പ്ലാനിന് പരമാവധി 2 കോടി രൂപ വരെ, അതായത് ആ പ്രോജക്ടിന്റെ 60% പരമാവധി 2 കോടി രൂപ വരെയാണ് നമ്മൾ കേര വഴി ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നത്. 3 ലക്ഷത്തിൽ പരം രൂപയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ 2 കോടി വരെ നമുക്ക് അതിനകത്ത് ഗ്രാന്റ് കിട്ടും. ഗ്രാന്റ് എന്നുള്ളത് 60%, അത് തിരിച്ചടയ്ക്കേണ്ട പണമല്ല. എന്നിരുന്നാൽ പോലും ഈ ഗ്രാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിച്ചമുള്ള 40% ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അതുപോലെ തന്നെ ഇവരുമായിട്ട് ചേരുന്ന അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ബിസിനസ് പ്ലാനിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രോസസ്സിംഗ് ആസ്പെക്ട്, ഇപ്പം ചെറിയ പാക്കിംഗ് ഗ്രേഡിംഗ് യൂണിറ്റ്സ് ഒക്കെ എഫ് പി സികൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പുതിയ ടെക്നോളജി എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ടെക്നോളജി വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള മേഖലകൾ, ആ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഫണ്ട് അതിനകത്ത് വിനിയോഗിക്കാൻ കഴിയും. അപ്പം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ പാർട്ണറിംഗ് ആയിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനിയും അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെയാണ്. 2 കൂട്ടരും കൂടി ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്പരം അനുപൂരകമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കേരയുടെ സഹായത്തോടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ ആ രീതിയിൽ തയ്യാറായി വരുന്ന ഒരു ബിസിനസ് പ്ലാനിന് നമ്മൾ അപ്രൂവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർ പാനൽ ടീമുണ്ട്. അവരായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പിന്നീട് ബിസിനസ് പ്ലാനിലേക്ക് വരുമ്പോഴും എല്ലാം അസസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാന്റ് എഗ്രിമെന്റ് ചെയ്യും. ഗ്രാന്റ് എഗ്രിമെന്റ് കഴിഞ്ഞാൽ 3 ട്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഈ 2 കോടി രൂപ നൽകുന്നത്.
40 40 20 എന്നുള്ള രീതിയിലാണ്. ഇപ്പം 2 കോടി രൂപയാണ് ഗ്രാന്റ് അനുവദിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 40% എന്ന് പറയുമ്പോൾ 80 ലക്ഷം രൂപയാണ്. ആ 80 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ചിട്ട് ഫാമ പ്രൊഡ്യൂസർ

0: കമ്പനിക്കും അതുപോലെ അഗ്രി ബിസിനസ് പാർട്ട്ണറിനും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് കിട്ടും. അത് അഡ്വാൻസ് ഫണ്ടായിട്ടാണ് കൊടുക്കുക. ആ 80 ലക്ഷം അല്ലെങ്കിൽ ആദ്യത്തെ 40% എമൗണ്ടിന്റെ 70% യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 40% അപേക്ഷിക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 20% ആ രീതിയിലാണ് നമ്മൾ ഫണ്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജസിനും മുന്നോട്ടുള്ള എക്സ്പോർട്ട് കംപ്ലയൻസിനും ഒക്കെയുള്ള സപ്പോർട്ട് കേര വഴി കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഒരുപക്ഷെ അവരുടെ HR ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട്സിലൊക്കെ കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് നമുക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ആ പദ്ധതി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്കേജ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർഷം കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഷോക്കേസ് ചെയ്യണം, എന്തെങ്കിലും എക്സ്പോകളിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഈ എക്സ്പോകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്ത് കൂടുതൽ നെറ്റ്വർക്കിംഗ് കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തിക സഹായം 80% നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെയുള്ള നല്ല സക്സസ്ഫുൾ മോഡൽസ് ആയിട്ടുള്ള യൂണിറ്റുകൾ, ഈ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള പേരില്ല എന്നുണ്ടെങ്കിൽ പോലും പല FPSCകളും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ വിജയ മാതൃകകൾ നമുക്ക് പോയി കാണുന്നതിനും നമ്മളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും അവിടെ നിന്നും ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മളുടെ സ്വന്തം യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള എക്സ്പോഷർ വിസിറ്റ് സപ്പോർട്ടും കേര ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നോർത്തേൺ കേരളത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒരു ജനുവരി വരെ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തതിൽ നിന്നും 72 ഫാമ പ്രൊഡ്യൂസർ കമ്പനികളും അതുപോലെ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സുമാണ് ആപ്ലിക്കേഷൻ വച്ചിരിക്കുന്നത് പോർട്ടൽ വഴി. ഇതിൽ ഈ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിൽ ഏകദേശം ഒരു 15 പേര് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുണ്ട്, നമുക്ക് ചക്കയോ അല്ലെങ്കിൽ നാളികേരമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള FPSCകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു പക്ഷേ നമുക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ണറെ പുറത്തു നിന്ന് തന്നെ കണ്ടെത്തി തരാൻ സാധിക്കും. നമുക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ ചിലര് US നിന്നുള്ളവരുണ്ട്, അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ആണ് താല്പര്യം, അങ്ങനെയുള്ള ആളുകളുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് പ്രധാനമായിട്ടും സ്പൈസസിലാണ് താല്പര്യം. നമ്മളുടെ നാട്ടിൽ കാണുന്ന ജാതിക്ക, അതുപോലെ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവാപ്പട്ട, ഇത്തരം വിളകൾക്ക് വളരെയധികം താല്പര്യം പുറത്തു നിന്നുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 10 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഫോർവേഡ് മാർക്കറ്റിംഗ് ലിങ്കേജസ് എല്ലാം വളരെ ക്ലിയർ കട്ടാണ്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതിലൂടെ നമ്മളുടെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികളിലെ ചെറുകിട കർഷകർക്ക് ഏതാണ്ട് 0.18 ഹെക്ടറോളം മാത്രം ലാൻഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ട കൃഷിഭൂമിയുള്ള നമ്മളുടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില പേശാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു ഉൽപ്പാദന സഖ്യം എന്നുള്ള പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര മാർക്കറ്റ് വരെ എത്തിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിലേക്ക് ടൈപ്പാക്കി തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വില പേശി തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രീമിയം പ്രൈസ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നീ പദ്ധതിയിലൂടെ കേര വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ റീജ്യൻ കഴിഞ്ഞു, ഇനി സെൻട്രൽ ആൻഡ് സദേൺ റീജ്യൻ ആണ്. ബാക്കിയുള്ള 9 ജില്ലകളുണ്ട്. ആ 9 ജില്ലകളിലെ കർഷകർക്ക് ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതിനനുസരിച്ച് ഫാമ പ്രൊഡ്യൂസർ കമ്പനിയോ അഗ്രി ബിസിനസ് പാർട്ട്ണറോ ആയിട്ട് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസിറ്റൈസേഷൻ ബോധവൽക്കരണ പരിപാടികളൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടന്നു വരുന്നു. അതിലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഭാഗഭാക്കാകാം. അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
1: പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആന്റ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്. പ്രൊഡക്റ്റീവ് അലയൻസസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9033707660. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കസ്തൂരി മഞ്ഞൾ നൂറ്റാണ്ടുകളായി പരമ്പരാഗത ആയുർവേദ സൗന്ദര്യ സംരക്ഷണത്തിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ കസ്തൂരി മഞ്ഞൾ അടിപൊളിയാണ്. ശരീരശുദ്ധി വർദ്ധിപ്പിക്കാനും ചർമ്മരോഗങ്ങളെ തടഞ്ഞു നിർത്താനും കസ്തൂരി മഞ്ഞളിന് കഴിയും. ചർമ്മരോഗങ്ങൾ മാറാനും ശരീരത്തിന് തിളക്കം ലഭിക്കാനും മുഖക്കുരു വന്നുപോയ കലകൾ മായ്ക്കാനും അനാവശ്യ രോമങ്ങളെ കൊഴിച്ചു കളയിക്കാനും ഇത് ഗുണം ചെയ്യും. വരണ്ട ചർമ്മത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്പം തൈരിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. നവജാത ശിശുക്കളെ കസ്തൂരി മഞ്ഞൾ തേച്ചു കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രോഗാണുക്കളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും സഹായിക്കുന്നു. തേനീച്ച, കടന്നൽ തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് നല്ലതാണ്.
0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്താണെന്ന് നോക്കാം.
3: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത

0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഒന്നുകൂടി പറയട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനയാണ് ഇത്.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695-014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവനന്തപുരം ജില്ല അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടക്കുന്ന 125 ഏക്കർ പള്ളിപ്പുറം പാടശേഖരം കൃഷിയോഗ്യമാക്കി നെൽകൃഷി ഇറക്കുന്നു. ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത പ്രയത്നഫലമായി പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവനം തരിശു നെൽകൃഷി വിതയുത്സവത്തിന്റെ ഉദ്ഘാടനം എംഎൽഎ അഡ്വക്കേറ്റ് ജി ആർ അനിലിന്റെ

അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നാളെ രാവിലെ 9 മണിക്ക് നിർവഹിക്കുന്നു. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സ പി ശ്രീനിവാസൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383 4703 49 എന്ന നമ്പരിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻ ആന്റ് ടെക്നോളജി ട്രാൻസ്ഫർ വെള്ളയണിയുടെ ആഭിമുഖ്യത്തിൽ വാണിജ്യ പ്രാധാന്യമുള്ള പുഷ്പങ്ങളുടെ കൃഷിയെക്കുറിച്ച് ജൂൺ 27 രാവിലെ 9:30 മുതൽ 4 മണി വരെ പരിശീലന പരിപാടി നടത്തുന്നു. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പരിൽ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 35 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക cait.vellayani@kau.in. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ജൂലൈ 15 മുൻപായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും സ്വാഭാവിക മരണം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയുടെയും അപകടമരണം സംഭവിച്ചാൽ 5 ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപേക്ഷാ ഫോറം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481-2301-31 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, പാലാ 23,900, എറണാകുളം 22,000, കൊച്ചി റെഡി 22,200, ആലുവ 23,300. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,200, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ കായംകുളം എന്നിവിടങ്ങളിൽ 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 24,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 2,900, കട്ടപ്പന 2,850. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമ്പങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,300, കൊച്ചി ഗാർബിൾഡ് 71,300. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ

0: പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
0: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
2: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യുഎസ് വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിംസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി

0: സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
1: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
0: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDFിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി.
3: തൊഴിലാളി മണ്ഡലം.

0: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
1: നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് മനസ്സിലുദിക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ക്ലയൻസ് ഐഡിയിൽ നിന്നും എല്ലാം പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക് എടുത്ത് അങ്ങനെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിലെ ഒരു വർക്ക് പ്രഷർ എങ്ങനെയാണ്?
2: വർക്ക് പ്രഷർ ആക്ച്വലി ഈ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷർ ഉള്ളത് സെയിൽസിലും ബിസിനസ്സിലും. എന്റെ കമ്പനിയിലെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ചാലഞ്ച്. അപ്പോൾ ഞങ്ങളുടെ ഹോൾ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് മാർക്കറ്റിംഗ് സെയിൽസ് ടീമിനുമാണ്. കാരണം ഇങ്ങനൊരു സാധനം ഭയങ്കരമായ പരസ്യമൊന്നുമില്ലാതെ ഇത് വേണ്ട ഓഡിയൻസിനെ കണ്ടുപിടിച്ച് അവരിലെത്തിച്ച് ഈ പ്രോഡക്റ്റ് വിറ്റ് ഇത് വർക്കൗട്ട് ആവുമെന്ന് തെളിയിച്ച് കൊടുക്കണം ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെല്ലാം. എന്നാലേ ആസ് എ കമ്പനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രഷറുള്ളത് അവർക്കാണ്. അവർ ഒരു ക്ലയൻസിനെ കണ്ടുപിടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ ക്ലയന്റിന് പിന്നെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ക്ലയന്റിനെ കൊണ്ട് നമുക്ക് തന്നു നമ്മളാ ക്ലയന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അവരെ ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ ഒരു 3 മാസത്തെ പരിപാടിയാണെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത് അവർ റിന്യൂ ചെയ്യണം, വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അത് ഈ ടീമിന്റെയിലാണ്. അതാണ് ഈ ടീമിന്റെ വർക്ക് പ്രഷർ. എല്ലാം കൂടെ ഒറ്റ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, പലർക്കും പല പല രീതിയിലുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനാണെങ്കിൽ ഒരു ബഗ് വന്നെന്ന് വിചാരിച്ചു, ഈ പറഞ്ഞ കുറച്ച് സമയത്തിനകത്ത് ഇവരിത് കണ്ടുപിടിക്കണം ഈ സംഭവം എന്താണ്. ഒന്നെങ്കിൽ ഒരു ക്വിക് ഫിക്സ് പോലെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് അടുത്തൊരു അപ്ഡേറ്റ് വിട്ട് ഇത് ഈ പ്ലേസ് സ്റ്റോറുകളിലൊക്കെ വന്ന് ക്ലയന്റിന് എത്തുമ്പോഴത്തേക്ക് ഒരു സമയം, ഇതാണ് അവരുടെ പ്രഷർ.
1: സോൾവ്
2: ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു കമ്പനി ആണെങ്കിലും പലരുടെയും വർക്ക് പ്രഷർ പലതാണ്.
1: പിന്നെ ഇപ്പോ പറഞ്ഞു ഒരു 2-3 വിങ് നോക്കുന്ന ആളാണ്. അപ്പൊ അത്തരത്തിൽ പേഴ്സണലി എന്താണ് തോന്നാറ്? വർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രഷർ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ
2: ഓക്കെ, പ്രഷർ തോന്നാറുണ്ടെന്ന് ചോദിച്ചാൽ പൊതുവെ ചില ക്ലയൻസിനെ ഭയങ്കരമായിട്ട് ഇത് അഫക്ട് ചെയ്യും. ഇതിന് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ഇതൊരു ഹെൽത്ത് റിലേറ്റഡ് കമ്പനി ആയതുകൊണ്ട് ഇത് ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിരിക്കും ഇതിൽ, ഈ ഒരു പ്രോഡക്റ്റിൽ. അവർക്ക് ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടൊക്കെ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ശരിയാക്കണം. ആ പോയിന്റിൽ ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പോയി നമ്മളിത് കണ്ടുപിടിച്ച് ശരിയാക്കി വന്നേ പറ്റും. ആ സമയത്ത് ഇത് ഹാൻഡിൽ ചെയ്യാന്നുള്ളത് അപ്പം ഈ പല ഡിപ്പാർട്ട്മെന്റിലുള്ള അപ്ഡേറ്റ്സ് ഉള്ളത് എനിക്ക് സഹായിക്കും. അപ്പൊ ഞാൻ നേരിട്ട് അവരോട് പോയി പറയും, സർ ഇതാണ് കാര്യം, ഞങ്ങൾ ഇതുവരെ ഈ പ്രശ്നം നേരിട്ടിട്ടില്ല, ഞങ്ങളുടെ കമ്പനി മുഴുവൻ 24 hours ഇതിന്റെ പുറകിലാണ്, ഇത്ര ദിവസത്തിനകത്ത് സോൾവ് ചെയ്ത് തരും. അപ്പൊ അതുവരെ സാറിന് നമുക്ക് ചിലപ്പോൾ അവരുടെ വാലിഡിറ്റി നീട്ടി കൊടുക്കാം, എന്തെങ്കിലും ഒരു രീതിയിൽ അവരെ കൺസോൾ ചെയ്ത് നിർത്തണം എന്നുള്ളതാണ്. അതാണ് ആക്ച്വലി എന്റെ ഏറ്റവും വലിയൊരു
1: വെല്ലുവിളി.
2: അതാണ് അത് ആദ്യമൊക്കെ ചെയ്തപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ വരുന്ന ക്ലയൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വെച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ സ്ഥിരം സംസാരിച്ച് പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാലഞ്ചസും പരിപാടികളൊക്കെ
1: നടത്തും,
2: അതിന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു നല്ലൊരു റാപ്പ് വരും ക്ലയൻസുമായിട്ട്, അപ്പം ഇത്ര പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
1: ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് ആണല്ലോ ഇത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നത് കൂടി പറയാമോ?
2: ഞങ്ങളുടെ കമ്പനി 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഹാർട്ടിൽ ഇഷ്യൂസ് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇഷ്യൂസ് വരുന്ന ഹാർട്ട് അറ്റാക്കോ ഫെയിലിയേഴ്സും അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ വരുന്നവർക്ക്, സർജറി കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉള്ളവർക്ക്, അവർക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യാനും അവരുടെ ഹെൽത്ത് നോക്കാനുമുള്ള ഒരു സിസ്റ്റമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനൊരു സെൻസർ ഉണ്ട്, സെൻസർ നെഞ്ചിൻ്റെ അവിടെ ഒരു ബെൽറ്റാണ്, അത് ധരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ആപ്പുണ്ട്. അപ്പോൾ ഈ സെൻസർ ഈ ആപ്പുമായിട്ട് വർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഹാർട്ട് റേറ്റ് എത്രയാണ് നോക്കിയിട്ട് അയാളുടെ ബോഡി എത്രത്തോളം ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് ഇത്ര ഹാർട്ട് റേറ്റ് എത്താന്ന് മനസ്സിലാക്കി, സേഫായിട്ടാണോ അവർ വർക്കൗട്ട് ചെയ്യുന്നത്, അതായത് ഇവർ ഇവരുടെ ഹാർട്ടിന്റെ ത്രെഷോൾഡ് ഉണ്ട്, അപ്പം സർജറി കഴിഞ്ഞവർക്ക് നല്ല കുറവായിരിക്കും. അപ്പം ആദ്യം അത് നല്ല കുറച്ച് വെച്ച് അവർക്ക് വേണ്ടിയ സേഫായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കി, ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്തത് മനസ്സിലാക്കി, ആ ഒരു റേറ്റിൽ വർക്കൗട്ട് ചെയ്യുന്ന പ്ലാൻസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. കോച്ചും ഫിസിയോളജിസ്റ്റ് എല്ലാം ഉണ്ട്, അവർ ട്രെയിനിങ് പ്ലാൻ കൊടുക്കും, ഇതനുസരിച്ച് അവർ വർക്കൗട്ട് ചെയ്യും. ഈ ഡാറ്റ നമുക്കറിയാം, ECG മൂവ്മെന്റും എല്ലാം അറിയാം. പതുക്കെ പതുക്കെ പതുക്കെ ഈ ഹാർട്ട് റേറ്റ് കൂട്ടി പഴയ ഒരു രീതിയിൽ അവരെത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ജേണിയാണ് ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ അത്ലീറ്റ്സ് ഉണ്ടല്ലോ, ഈ മാരത്തൺ ഓടുന്നവർ, ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ കളിക്കുന്നവർക്ക് അവരുടെ ഹാർട്ടിന്റെ എഫിഷ്യൻസി അവർക്ക് മനസ്സിലാക്കാൻ അവർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറ്. അത് വേറൊരു വിങ്ങാണ്.
1: ഇപ്പോൾ പറഞ്ഞു ആദ്യ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു, അതിന് ഇപ്പോൾ 2-ാമത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഏറ്റവും നല്ല പാഠം, മീൻസ് ഒരു പാഠം, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അത്തരത്തിൽ ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക?
2: ഞാൻ എന്റെ ഡിഗ്രി ബയോടെക്നോളജി ആയതുകൊണ്ട് ഡാറ്റ അനാലിസിസ് എന്നൊരു വിങ്ങിലോട്ട് എനിക്ക് കയറിപ്പെടാൻ സാധിച്ച ഒരേ ഒരു കാരണം സ്റ്റാർട്ടപ്പാണ്. ഇപ്പം ഞാൻ പഠിച്ചത് വെള്ളണി കാർഷിക കോളേജിൽ ബയോടെക്നോളജി ആണെങ്കിലും അന്ന് മുതലേ എനിക്ക് കോഡിങ്ങും ഈ കാര്യങ്ങൾ താല്പര്യമുണ്ട്. പക്ഷെ ഞാനതല്ല പഠിച്ചത്, എഞ്ചിനീയറിംഗ് കയറാൻ പറ്റിയ എനിക്ക് പണ്ടേ താല്പര്യം ഇല്ലായിരുന്നു കയറാൻ. പക്ഷെ ഇങ്ങനെ

0: ഒരു മേഖല അതിനുണ്ടെന്ന് എനിക്ക് ചെറിയ പ്രായത്തിൽ അറിയില്ലായിരുന്നു. എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിസർച്ചിൽ ഈ കോഡിംഗ് ബയോഇൻഫോർമാറ്റിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയത്. പക്ഷെ അതിന്ന് ഒരു ജോലി എന്ന രീതിയിൽ എനിക്കിത് ചെയ്തു തുടങ്ങാൻ പറ്റുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിനൊരു കാരണം സ്റ്റാർട്ടപ്പും അവർ തന്നൊരു ചാൻസും പഠിക്കാൻ വരെ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ പഠിക്കണം ഇതൊക്കെ നോക്കണം, അതിനൊരു പ്ലാറ്റ്ഫോം തന്നു. അപ്പൊ ഇനി അടുത്ത് എനിക്ക് വേറൊരു കമ്പനിയിട്ട് പോകണമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഈ ഒരു മേഖല തന്നെ കണ്ടിന്യൂ ചെയ്യാം, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ അഡ്വാൻറ്റേജ്, എന്റെ ഒരു ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റി സ്റ്റാർട്ടപ്പ്.
1: സാധാരണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്?
0: സ്റ്റാർട്ടപ്പിൽ കൂടുതലും ഫ്രഷേഴ്സിനാണ് എടുക്കാറ്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി, അവർക്ക് ചെയ്യാൻ പറ്റുന്ന മേഖല മനസ്സിലാക്കി, അവരെ കൂടുതൽ പ്രാപ്തരാക്കുന്നതാണ് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുക. അപ്പൊ എന്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും കൂടുതലും ഫ്രഷേഴ്സാണ്. അപ്പൊ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും സ്റ്റാർട്ടപ്പിലാവുമ്പോൾ ഫ്രഷേഴ്സും അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം പരിചയമുള്ളവരൊക്കെയാണ് എടുക്കുന്നത്. എന്തിരുന്ന ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യും, കാരണം സി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കുറച്ച് മതി സ്റ്റാർട്ടപ്പിന്, മേൽനോട്ടം മെയിൻ ആയിട്ടിരിക്കുന്ന കുറച്ച് പേര് മതി, ബാക്കിയുള്ളവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്ക് ആവശ്യമുള്ളവർ അങ്ങനെയുള്ളവരാണ്. കൂടുതൽ ഇതിന് വേണ്ടി പ്രയത്നിച്ച് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, ഈ ഒരു വർക്കിന് വേണ്ടി മോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ എല്ലാ ഫ്രഷേഴ്സിനോടും ഞാൻ ധൈര്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ അപ്ലൈ ചെയ്യാൻ പറയും. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇപ്പം എൻ്റെ വൈഫ് പഠിച്ചു കഴിഞ്ഞ് ഒരു വർക്കിന് കയറി, ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന രീതിയും ഞാൻ വർക്ക് ചെയ്യുന്ന രീതിയും ഇപ്പം നമുക്ക് മനസ്സിലാവും, ഡെയിലി ഒരേ വർക്കാണ് അവൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന വർക്കെടുത്ത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാനും കൂടെ അങ്ങോട്ട് വരക്കാൻ ചോദിക്കും. അപ്പം ഞാൻ പറയും, അങ്ങനെയല്ല, നീ എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക, അങ്ങനെ റിസ്ക് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് എനിക്കൊരിടത്ത് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റും, കാരണം എൻ്റെ വർക്ക് ഫുൾ എനിക്കറിയാം. ഒരു ലീവ് വേണം അത്യാവശ്യമായിട്ട്, അത്യാവശ്യം ഒരു 10 ദിവസം ലീവ് വേണം എന്ന് ചോദിച്ചു, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട്. അങ്ങനെ MNC വർക്ക് ചെയ്യുന്നവർക്ക് പറ്റില്ല ചിലപ്പോൾ, കാരണം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചുപേരെ കാണും, അത് ഫുൾ അവരുടെ ആയിരിക്കും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും ഇതിനുണ്ട് എന്ന് കരുതി ഫുൾ ഫൈനാൻഷ്യലി സെക്യൂർ ആണെന്നല്ല, റിസ്കുകളും ഉണ്ട്.
1: ഇപ്പോ അമ്മു പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു വൈഫ് ചോദിക്കും ഇങ്ങനെ വന്നോട്ടെ. അപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന പരമ്പരാഗതമായ കമ്പനിയില് അല്ലെങ്കിൽ MNC വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ വേറെ ജോലിയില് ഉള്ളവർക്ക് ആക്ച്വലി തിരിച്ച് ഈ സ്കിൽസ് എല്ലാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരണമെന്ന് തോന്നിയ അങ്ങനെയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെയുള്ളവർക്കുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ മെച്ചുർ സ്റ്റേജിൽ ആവുന്നതായിരിക്കും, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവരെടുക്കും. പക്ഷെ ആദ്യ സമയങ്ങളിൽ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഞാൻ പറയാം, ആദ്യം സ്റ്റാർട്ടപ്പിൽ കയറി വർക്ക് ചെയ്താൽ അവർ ഫുൾ കൾച്ചർ പഠിക്കാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു MNC പോവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും സ്റ്റാർട്ടപ്പിൽ, എന്നിട്ട് ആ ഒരു ആംഗിളിലോട്ട് പോവാം റാദർ ദൻ ആദ്യമേ ഒരു പെർട്ടിക്കുലർ ആംഗിൾ നോക്കി
1: പോകുന്നതിനേക്കാൾ. പിന്നെ ഇതിലിപ്പോ നേരത്തെ പറഞ്ഞു ടീം വർക്കും സഹകരണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ, അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും.
0: ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ടീം വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്കൊരു കാര്യം കൊടുക്കുന്നു, അയാളത് ചെയ്യുന്നു, അടുത്ത ഹാൻഡ് ഓവർ. അതിനകത്ത് ഈ ടീം വർക്ക് എന്ന് പറയാൻ, ഓക്കെ, ലീഡ്സിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്ലയൻസിനെ കണ്ടുപിടിക്കുക, അതൊരു ടീം വർക്ക് ആയിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷെ അല്ലാതെ ടീം വർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അതങ്ങനെ വന്നിട്ടില്ല. റിസർച്ചിലാണെങ്കിലും ടീം വർക്ക് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, ഓരോരുത്തർക്ക് ഡെസിഗ്നേറ്റഡ് ജോലിയാണ്. പക്ഷെ സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല. സ്റ്റാർട്ടപ്പിൽ ഇപ്പോൾ ഈ പറയുമ്പോൾ ഡോക്യുമെന്റേഷൻ പ്രോസസ്സാണ് വിചാരിച്ചോ, ഒരു 3-4 പേര് ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത്, അതായത് വർക്കിംഗ് അവേഴ്സ് അല്ല, അത് കഴിഞ്ഞ സമയം സ്പെൻഡ് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനകത്ത് ടീം വർക്ക് ഉണ്ട്, ഇതൊരു ഒരു ഷെയർഡ് ഡോക്യുമെന്റ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കൾച്ചർ തന്നെ ആസ് എ ഹോൾ ഇത്രയും പേര് ചേർന്ന് ഇതിനൊരു കമ്പനിയൊക്കെ നോക്കുകയാണ്. ഇതിനകത്ത് ടീം വർക്കേ ഉള്ളൂ, ഇതിനകത്ത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും
1: ചെയ്യാൻ പറ്റില്ല.
0: ഇതെല്ലാവരും ഒരുമിച്ച് ചെയ്താലേ ഇതിനൊരു കമ്പനിയൊക്കെ എടുക്കാൻ പറ്റൂ. അതാണ് പറഞ്ഞത്, കുറച്ചാൾക്കാർ വരുമ്പോൾ എല്ലാവർക്കും പരസ്പരം അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അവർക്കവർക്ക് ഓരോ വർക്കുണ്ട്. പക്ഷെ അതിലുപരി ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ കമ്പനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാലും എൻ്റെ കൂടുതലോട് ചോദിച്ചാലും വ്യക്തമായിട്ട് ഈ കമ്പനിയിൽ ഞാൻ എന്താണെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. എൻ്റെ ഡെസിഗ്നേഷൻ ഇതാണ്, പക്ഷെ ഞാൻ ഇത് മാത്രമല്ല ചെയ്യണം. പക്ഷേ ഈ കമ്പനി ഞങ്ങളുടെ ഒരു കമ്പനി പോലെയാണ്,
1: സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനം.
0: ഇത് എന്റെ ഒരു കമ്പനി പോലെയാണ്, ഇത് എനിക്കിത് എന്ത് വില കൊടുത്തു തന്നെ ഒരു കമ്പനി ആക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് പറ്റും. ആ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ സ്റ്റാർട്ടപ്പിൽ നിൽക്കാൻ പറ്റൂ.
1: പിന്നെ നമുക്കറിയാം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട്, അതിൽ തന്നെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ?
0: വെല്ലുവിളി ഉണ്ടോന്ന് ചോദിച്ചാൽ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞത് ക്ലയൻസിനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയിൽ ഓൺബോർഡിംഗ് ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് നമ്മൾ കമ്പനി കയറി കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യേണ്ടിരുന്നിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്തു, ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു റിഹേഴ്സലൊക്കെ നടത്തി, എന്നിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. പക്ഷേ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കയറി 2 ദിവസത്തിനകത്ത് ഒരു ക്ലയൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന പലരും നോർത്ത് ഇന്ത്യയിലായിരുന്നു, അവിടെ ഒരു അവധിയായിരുന്നു, ഇവരാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പുള്ളിയെ എന്റെ

0: മൂന്നാമത്തെ ദിവസം വിത്തൗട്ട് എനി ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്ത ഓൺബോർഡിങ്ങിന്റെ വീഡിയോ വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കയറി ഓൺബോർഡ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ സംഭവിക്കും
1: സ്റ്റാർട്ടപ്പിൽ.
0: ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു, കാരണം ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല, എനിക്കറിയില്ല. ആ മീറ്റിംഗ് ഫുള്ള് ഞാൻ വിറച്ച് വിറച്ചായിരുന്നു, പക്ഷെ അത് ക്ലയൻസിനെ കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ഒരൊറ്റ കോളിൽ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റുമെന്ന് മനസ്സിലായി. ആ ഒരു സംഭവം ചെയ്യാൻ എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ചെന്ന് കയറി ഞാൻ ആദ്യം ആ വീഡിയോ കണ്ടു, വീഡിയോ കണ്ട് എന്നെ പോയിന്റ്സ് ചെയ്ത് ചോദിച്ചു. ചെന്ന് കയറി ക്ലയന്റിന് ഓൺബോർഡ് ചെയ്തു. ക്ലയന്റ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്റെ ജീവിതത്തിൽ ഇത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റേഷൻ എല്ലാം നോക്കിയിട്ട് എല്ലാ ഉത്തരവും കൊടുത്തു. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആ ക്ലയന്റ്. ക്ലയന്റ് മനസ്സിലായി, ഞാൻ ക്ലയന്റ് ആദ്യമേ പറഞ്ഞു, സാർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, പുള്ളി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഈ ഒരു ഫുൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്താ വേണ്ടത്, അടുത്ത കോളിന് എനിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ ഞായറുന്ന ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടായി ഈ ഒരു ഫുൾ പ്രോസസ്സിൽ. ആ ഡോക്യുമെന്റേഷൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിന് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ആക്കി. പിന്നീട് വരുന്ന എല്ലാവരും ആ സാധനം നോക്കിയ ഫോളോ ചെയ്തു. അതായിരുന്നു എന്റെ ആദ്യത്തെ വെല്ലുവിളി. പ്രതീക്ഷിക്കാതെ
1: ഒരു പക്ഷേ എന്തായാലും അതിനെ വളരെ മികച്ച രീതിയിൽ തന്നെ അതിജീവിക്കാൻ പറ്റി.
0: അതെ, ആ കോളോ ആ ഡോക്യുമെന്റേഷനാണ് പിന്നെ ഒഫീഷ്യലായിട്ട് എല്ലാവരും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യണം. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം.
1: ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളിൽ ചിലപ്പോ ഈ ഐഡിയ വർക്ക്ഔട്ട് ആവാം, ചിലത് വർക്ക്ഔട്ട് ആകാതിരിക്കാം. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സംസ്കാരം നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള ഫെയിലേഴ്സിനെ?
0: അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ഒരു ഐഡിയ ഞങ്ങൾ കൊണ്ടുവന്ന് ആ ഐഡിയ വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ആ ഐഡിയ ഫ്ലോപ്പ് ആയെന്നല്ല അവർ പറയുക, അതിനവർ ഡോക്യുമെന്റ് ചെയ്യും. ഞങ്ങളത് ശ്രമിച്ചു, ഇത് വർക്ക്ഔട്ട് ആയില്ല, അതിനർത്ഥം ഇനി ഇത് ശ്രമിക്കണ്ട. ഇതൊരു ഞങ്ങൾ പ്രൂവ് ചെയ്തു ഈ രീതിയിൽ ചെയ്താൽ ഇത് വർക്കാവില്ല. അപ്പൊ അതൊരു ഒരു റിസർച്ച് ഔട്ട്പുട്ട് ആയിട്ടാണ് പോണത്, അല്ലാതെ നടന്നില്ല, ഒരു തോൽവിയായിട്ടല്ല പോകുന്നത്. ഇതൊരു റിസൾട്ടാണ്, ഇനി വരുന്നവരും ഇത് ട്രൈ ചെയ്യേണ്ട. റിസൾട്ട് ഇവിടെ ഇരിപ്പുണ്ട്, ചെയ്ത രീതിയുടെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ഡോക്യുമെന്റ് ഇത് പോകും. അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടില്ല ആർക്കും, എല്ലാവരും ഔട്ട്പുട്ട് റിസർച്ച് പോലെയാണ്,
1: എല്ലാവരും പഠിക്കുന്ന ഒരു രീതിയിൽ. പിന്നെ
0: ഇത് വർക്ക്ഔട്ട് ആയില്ല എന്നുള്ളത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആണ്, ഇനി ഇതിന്റെ മേളിൽ
1: ട്രൈ
0: ചെയ്യേണ്ട ആവശ്യം.
1: അതുപോലെ സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കരിയറിലെ ഒരു വളർച്ചയ്ക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്നാണ്?
0: നല്ല രീതിയിൽ. ഞാന് 2020 റിസർച്ച് അവസാനിപ്പിച്ചു എന്നൊക്കെ കരുതി വേറൊരു കമ്പനി ജോലിക്കൊക്കെ കയറി സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഓക്കെ ഇനി റിസർച്ചിലോട്ട് ഇല്ല, എന്റെ ഫീൽഡിലോട്ട് ഇല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴും എന്റെ മനസ്സിൽ ഇനി റിസർച്ചിലോട്ട് പോകണ്ടെന്ന് തന്നെയായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് അതുപോലെ റിസർച്ചിൽ തന്നെ എത്തി, അത് ഞാൻ എൻജോയ് ചെയ്യാനും തുടങ്ങി ആക്ച്വലി. അപ്പോൾ ഇതിനകത്തൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം എന്റെ ഫീൽഡിൽ ആരും പോകാത്ത രീതിയിലാണ് ഞാൻ പോയത്. എന്റെ ടീമിൽ ആരും ബയോഇൻഫോർമാറ്റിക്സ് എടുത്ത് പോയിട്ടില്ല, എല്ലാവരും ഡയറക്റ്റ് ഒരു MNC കമ്പനിയിൽ കയറിയാൽ പോയി, ഞാൻ മാത്രമാണ് മാറി നിന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കുറേ നാൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞ് കുറെ സമയം സ്പെൻഡ് ചെയ്തു, പേപ്പറൊക്കെ ഉണ്ട് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും MNCയിൽ കയറാനുള്ള ഏജ് ഓവർ ആവുന്നൊരു പരുവത്തിലായി ഞാനൊന്ന് റെഡിയായി വന്നപ്പോഴത്തെ. അപ്പോൾ പിന്നീട് PhD അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ മാത്രം. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നൊരു ക്രോസ് റോഡ്സ് നിന്നപ്പോഴാണ് ഇങ്ങനൊരു ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് കയറി, അവിടെ ഭയങ്കര ടോക്സിക് ആയിരുന്നു, അവിടെ നിന്ന് ഇറങ്ങി, ഇനി അതും വേണ്ട സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാന്നുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ലക്കിനാണ് ആക്ച്വലി ഈ കമ്പനിയിലൊരു ഓപ്പണിംഗ് വന്നിട്ട്. എനിക്കറിയാവുന്ന ഒരാൾ വഴി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ടും ധൈര്യമായിട്ട് കയറിയതാണ്. പക്ഷെ അത് വളരെ ഹെൽപ്ഫുള്ളായി, എനിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, എന്റെ റെസ്യൂം ഇപ്പോൾ നന്നായിട്ട് ബിൽഡായി. എനിക്കിപ്പോ വേണമെങ്കിൽ വേറൊരു കമ്പനിയിൽ ഇത് ഈ ഒരു പൊസിഷനിൽ കയറാം. എനിക്ക് ആക്ച്വലി വരുന്നുണ്ട് ഓഫേഴ്സ് പല കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലിങ്ക്ഡ് ഇൻ വഴിയൊക്കെ. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട് ആക്ച്വലി.
1: നമുക്കറിയാം ആളുകളുടെ കാഴ്ചപ്പാടുകൾ എനിക്കൊന്ന് അതിവേഗത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള നമ്മുടെ യുവജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. പക്ഷേ ഈ കമ്പനിക്ക് വേണ്ടി ഹയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ രീതിയിലും ഞാൻ കാണുന്ന ഒരുപാട് ഫ്രഷേഴ്സ് ഒരുപാട് MNCകളിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിറങ്ങി ഒരു സ്റ്റാർട്ടപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. സ്റ്റാർട്ടപ്പിൽ ജോലി ഇട്ട് എളുപ്പമാണ്. സ്റ്റാർട്ടപ്പിൽ 1-2 വർഷം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കരിയർ പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. റാദർ ദാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇടുന്ന ഒരു വലിയ കമ്പനി എന്ന് നോക്കി പോവാതെ ചെറിയൊരു ശമ്പളത്തിനാണെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ച് എക്സ്പോഷർ കിട്ടാനും എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങണമെന്നല്ല. എന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ലേറ്റ് ആയി സ്റ്റാർട്ടപ്പ് കയറിയത്, ബട്ട് സ്റ്റിൽ എനിക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്ത് കയറാൻ പറ്റും. എന്റെ കൂടെ ഉള്ളവരും എന്റെ കൂടെ കയറിയവരൊക്കെ വേറെ നല്ല കമ്പനിയിലോട്ട് കയറിയിട്ടുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ കയറി നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ CV ഒരു ഗ്യാപ്പ് വരുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല മനസ്സിലാക്കി പോകാൻ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഹെൽപ്പ് ചെയ്യും.
1: ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും എല്ലാം സ്റ്റാർട്ടപ്പുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, അത്രത്തോളം ഈ മേഖലയെ സ്നേഹിക്കുന്നവരോടായിട്ട് പറയാനുള്ളത് എന്താണ്?
0: ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഒരുപാട് കൺഗ്രാജുലേഷൻസ് ആണ് ഈ ധൈര്യം കാണിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു ഐഡിയ ഒരു കമ്പനിയാക്കി ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു ധൈര്യമാണ് ഈ

0: വരയ്ക്കുന്ന മെയിനായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരിതിനു വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ വാങ്ങുന്ന ഒരു സാലറി അത്ര തന്നെ കാണുള്ളൂ ചിലപ്പോൾ അവർക്ക്. എന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ നോക്കി ഇതൊരു കമ്പനി ആക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ മുകളിൽ. എപ്പോഴും വിചാരിക്കും പോലെ സിഇഒ എന്ന് പറയുന്ന ആൾ ഒരുപാട് ശമ്പളം വാങ്ങിച്ചില്ല ആവശ്യമായിട്ട്, അങ്ങനല്ല. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് ഞങ്ങളുടെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ടീമെല്ലാം. അപ്പം അവരോട് എനിക്കെന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. അത്രയും ധൈര്യം എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ കണ്ടിട്ട് ഇപ്പം ഞാൻ ഇൻസ്പയർഡാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കണം എന്നുള്ള ആ ഒരു ധൈര്യം ഇപ്പം എനിക്കുണ്ട്. അത് ഹാറ്റ്സ് ഓഫ് ടു ദം, അത് എനിക്ക് പറയാനുള്ളത്.
1: അപ്പോൾ തൊഴിലാളി മണ്ഡലത്തിന്റെ ഈ അധ്യായം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്നുണ്ടാവും സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരു ധൈര്യം വേണം. അപ്പൊ വാതിലുകൾ തുറന്ന് കിടക്കുകയാണ്, നിങ്ങൾ അകത്ത് പ്രവേശിച്ചാൽ മാത്രം മതി, ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. നിങ്ങളുടെ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം, അതിനൊട്ടും മടിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ഐഡിയ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരുപാട് പേരെ യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അംബു വിജയന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 0305 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 0305.
4: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നായർ സാബ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

പ്രധാന ലക്ഷ്യം. 2008 ആരംഭിച്ച രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയാണ് ആയുഷ്മാൻ ഭാരതിനു മുൻപ് പൊതുജനാരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ ലഭിച്ചിരുന്ന 30,000 രൂപയുടെ ചികിത്സാ സഹായം വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾക്ക് പര്യാപ്തമായിരുന്നില്ല. പ്രതിവർഷം കോടിക്കണക്കിനാളുകൾ ചികിത്സാ ചെലവ് കാരണം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശീയ ആരോഗ്യ നയം 2017 ശുപാർശ പ്രകാരം ആയുഷ്മാൻ ഭാരത് പദ്ധതി രൂപം കൊണ്ടത്. ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. 2018 സെപ്റ്റംബർ 23 ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്രതലത്തിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും സംസ്ഥാനതലത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസികളും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയാണ് നടപ്പിലാക്കുന്നത്. മുൻകാല ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ നവീകരിച്ച രൂപമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ. രാജ്യത്താകെ 1.5 ലക്ഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിക്കുമെന്ന് 2018 സർക്കാർ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ വീടുകൾക്ക് സമീപത്ത് തന്നെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയും, അവശ്യമരുന്നുകളുടെ സൌജന്യ വിതരണം, രോഗനിർണയ സേവനങ്ങൾ, കൌൺസിലിംഗും ആരോഗ്യബോധവൽക്കരണവും എന്നിവയാണ് ആരോഗ്യ മന്ദിരങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് പദ്ധതിയുടെ ഇൻഷുറൻസ് വിഭാഗം. ഇതിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 10.74 കോടി കുടുംബങ്ങളെയാണ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പദ്ധതി വിപുലീകരിച്ചതോടെ ഏകദേശം 12 കോടി കുടുംബങ്ങൾ, അതായത് 55 കോടിയിലധികം ജനങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റമുറിയുള്ള താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവർ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭൂമിയില്ലാത്ത ദിവസക്കൂലിക്കാർ, മറ്റാരും ആശ്രയമില്ലാത്തവർ എന്നിങ്ങനെയുള്ളവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതിക്ക് അർഹരായിട്ടുള്ളവർ. നഗരപ്രദേശങ്ങളിലാകട്ടെ, വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, പ്ലംബർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി കുറഞ്ഞ വരുമാനമുള്ള വിവിധ മേഖലകളിലുള്ള തൊഴിലാളി വിഭാഗങ്ങളും 2024 സെപ്റ്റംബർ മുതൽ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാന മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചെലവുകൾ തികച്ചും സൌജന്യമാണ്. പണരഹിതവും പേപ്പർ രഹിതവുമായ ഈ ചികിത്സാ പദ്ധതിയിൽ കുടുംബങ്ങളുടെ എണ്ണത്തിനോ പ്രായത്തിനോ പരിധിയില്ല. മുൻകൂട്ടിയുള്ള എല്ലാ രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ആശുപത്രി വിട്ട ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നതാണ്. അതായത് മെഡിക്കൽ പരിശോധനയും ചികിത്സയും, മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും, ICU സേവനങ്ങൾ, ശസ്ത്രക്രിയാ ചെലവുകൾ, ആശുപത്രിയിലെ താമസ സൌകര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ അംഗീകൃത ആശുപത്രിയിലും ആയുഷ്മാൻ മിത്ര ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തകർ രോഗികളുടെ രേഖകൾ പരിശോധിച്ച് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു.

ഭാരതത്തിലെ ആരോഗ്യ മേഖലയെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഭാരത സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിൽ സമഗ്രമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചികിത്സാ ചെലവ് മൂലം കുടുംബങ്ങൾ കടബാധ്യതയിലാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ

ആരോഗ്യ സേവനങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചികിത്സാ ചെലവുകൾ മൂലം കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് തടയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യം എല്ലാവർക്കും എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.

0: ശാരദെ,
1: ഓ
0: നീ ഇവിടെ ഈ ബെഞ്ചിലിരിക്കെ, ഞാൻ പോയി ഡോക്ടർ കുറിച്ച് തന്ന ഈ പേപ്പർ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ.
1: എനിക്ക് ഒട്ടും വയ്യേട്ടാ, നെഞ്ചില് നല്ല ഭാരമുള്ളതുപോലെ. ഡോക്ടർ എന്താ പറഞ്ഞത്? വലിയ അസുഖം വല്ലതും ആണോ?
0: ഏ, അതൊന്നുമില്ല. നീ വെറുതെ പേടിക്കാതെ ഈ വെള്ളം കുടിക്കേ. ഈശ്വര, ഹൃദയത്തിന് തകരാറാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. 2-3 ലക്ഷം രൂപയാവും. ഉള്ള 3 സെന്റ് പറമ്പ് വിറ്റാൽ പോലും ഇതിൻ്റെ പകുതി തുക പോലും തികയില്ലല്ലോ. ഈശ്വര, ഞാൻ ആരോട് ചോദിക്കും?
2: ഹലോ,
0: ആ ഹരിയല്ലേ? കേൾക്കാമോ? ഹരി, ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശാരദയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അടിയന്തരമായിട്ട് 3 ലക്ഷം രൂപ ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പലിശ എത്രയായാലും കുഴപ്പമില്ല. ഏ, അത്യാവശ്യമായിരുന്നു ഹരി, ഇല്ലേ? എവിടെ നിന്നെങ്കിലും ഇല്ലല്ലേ? ആ ശരി ശരി ശരി.
3: ഇന്ത്യയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോകുന്നത്. സമ്പാദ്യമില്ലായ്മയും ചികിത്സാ ചെലവുകളുടെ വർദ്ധനവും സാധാരണക്കാരെ കടക്കെണിയിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ പൊതു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പ്രസക്തി വ്യക്തമാകുന്നത്. അത് ചികിത്സാ ചെലവുകൾ ഒരു പരിധിവരെ ഏറ്റെടുക്കുകയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു.
4: ചേട്ടാ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
0: ഓ, എന്ത് പറയാനാ മോളെ, എന്റെ ഭാര്യയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഞങ്ങളുടെ ആകെയുള്ള 3 സെന്റ് വിറ്റാലും അതിനൊന്നും ഒട്ടും തികയില്ല.
4: ചേട്ടാ, അവിടെ കുറെ പേര് നിൽക്കുന്നത് കണ്ടോ?
0: എവിടെ? ആ, അവിടെയോ?
4: ഇൻഷുറൻസ് ഹെൽപ് ഡെസ്ക് ആണ്, അവിടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്.
0: ശരി ശരി, ഞാൻ ചോദിക്കാം. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എന്റെ ഭാര്യ ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണേ. ചികിത്സാ ചെലവിന്റെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു.
5: ചേട്ടാ, നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്ന് തരാമോ? ആയുഷ്മാൻ ഭാരത് കാർഡ് ഉണ്ടോ കയ്യിൽ?
0: സാറേ, എന്റെ ഭാര്യയ്ക്ക് ഹൃദയത്തിനാണ് അസുഖം. വലിയ തുകയാകുമെന്നാ പറയുന്നത്. ദേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനും ഉള്ള വകയില്ല. ഈ റേഷൻ കാർഡ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ?
5: ചേട്ടാ, ഒട്ടും പേടിക്കണ്ട. നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധിച്ചതിൽ നിങ്ങളുടെ കുടുംബം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാരദ ചേച്ചിയുടെ ചികിത്സ ഇതിലൂടെ നടത്താം.
0: സാറേ, ശരിക്കും ഉള്ളതാണോ? പക്ഷേ വലിയൊരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിലൂടെ അത്രയും വലിയ തുക കിട്ടുമോ? പിന്നെ

0: ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ആനുകൂല്യങ്ങൾ?
1: തീർച്ചയായും കിട്ടും ചേട്ടാ. ഈ പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് തുകയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട.
0: ഓ, ആശ്വാസമായി സാറേ. പിന്നെ എന്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും മാത്രമല്ല, പ്രായമായ അമ്മയും പിന്നെ 2 മക്കളും ഉണ്ട്. കാർഡിൽ എല്ലാവരുടെയും പേരുണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് ഈ സഹായം കിട്ടുക, അതും കൂടി പറഞ്ഞാൽ.
1: ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു പരിധിയുമില്ല ചേട്ടാ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാറി മാറി ഈ തുക ഉപയോഗിക്കാം.
0: അതെയോ? അത് വലിയ കാര്യമായി. പക്ഷെ സാറേ, ഈ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെയുള്ള അസുഖങ്ങൾക്കൊന്നും പെട്ടെന്ന് കാശ് കിട്ടില്ല എന്ന്. കുറച്ച് വർഷം കാത്തിരിക്കണമെന്ന്. ശാരദയ്ക്ക് ഈ വേദന കുറച്ചു കാലമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പരിരക്ഷ കിട്ടുമോ?
1: സാധാരണ സ്വകാര്യ ഇൻഷുറൻസുകളിൽ അങ്ങനെയാണ് ചേട്ടാ. എന്നാൽ ആയുഷ്മാൻ ഭാരതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മുൻപുള്ള രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ലഭിക്കുമെന്നതാണ്.
0: കേൾക്കുമ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നുന്നു സാറേ. എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ 72 വയസ്സായി. അമ്മയുടെ പേര് വേറെ റേഷൻ കാർഡിലാണ്. അമ്മയ്ക്ക് ഇതിന്റെ ഗുണം കിട്ടുമോ?
1: അതിനും പുതിയ നിയമം വന്നിട്ടുണ്ട് ചേട്ടാ. 70 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം നോക്കാതെ തന്നെ ഈ പദ്ധതി വഴി പ്രത്യേക പരിരക്ഷാ കാർഡ് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും.
0: ശരി സാറേ. അപ്പോ ഈ ഓപ്പറേഷന്റെ സമയത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് എത്ര പണം ആദ്യം കെട്ടിവെക്കേണ്ടി വരും? കടം വാങ്ങാൻ നോക്കിയിട്ട് എങ്ങും ശരിയായിട്ടില്ല.
1: നിങ്ങൾ 1 രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതില്ല ചേട്ടാ. ഇത് പൂർണമായും പണരഹിതമാണ്, അതായത് 100% ക്യാഷ്ലെസ്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ഡിജിറ്റലായാണ് നടക്കുന്നത്.
0: അപ്പോ ഡോക്ടർ ആദ്യം എഴുതി തന്ന സ്കാനിങ്ങും ലബോറട്ടറി ടെസ്റ്റുകളും പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ചെലവോ, അതൊക്കെ ഞങ്ങൾ നോക്കണോ?
1: ഏയ്, അതിനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആനുകൂല്യം ഇതിലുണ്ട് ചേട്ടാ. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെയുള്ള പരിശോധനകളും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള 15 ദിവസത്തെ മരുന്നുകളും തുടർന്നുള്ള പരിശോധനകളും ഈ പദ്ധതിയുടെ പരിധിയിൽ തന്നെ വരും.
0: വലിയ ഉപകാരം സാറേ. എല്ലാം കൃത്യമായി പറഞ്ഞു തന്നതിന് വലിയ നന്ദി. എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഞാൻ വേഗം പോയി ശാരദയുടെ വിവരം പറയട്ടെ.
2: ഇതെന്താ സാറേ, ഈ മരുന്നും വലിയ ടെസ്റ്റുകളും പുറത്തുനിന്ന് ചെയ്യാൻ എഴുതിയിരിക്കുന്നത്? ആയുഷ്മാൻ കാർഡ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരുന്നല്ലോ.
0: അതെന്താ ആ ചേട്ടൻ അങ്ങനെ പറയുന്നത്? കാർഡ് ഉണ്ടായിട്ടും കാശ് കൊടുക്കേണ്ടി വരുമോ? ഇതിൽ എന്തെങ്കിലും ചതിക്കുഴികളുണ്ടോ?
1: ചതിയൊന്നുമല്ല രാഘവൻ ചേട്ടാ. വലിയൊരു വിഭാഗത്തിന് ഇത് ആശ്വാസമാണെങ്കിലും ഈ പദ്ധതിക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ട്. അത് ചേട്ടനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: അതെയോ? എന്തൊക്കെയാണത്?
1: ഇതിൽ OP അഥവാ OPD കവറേജ് ഇല്ല. അതായത് സാധാരണ പനി വന്നോ മറ്റോ ഡോക്ടറെ കാണാൻ പോകുന്നതിനോ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത സാധാരണ മരുന്നുകൾക്കോ ലാബ് ടെസ്റ്റുകൾക്കോ ഇതിൽ നിന്ന് പണം ലഭിക്കില്ല. രോഗിയെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം തുടങ്ങുകയുള്ളൂ.
0: ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോ പുറത്തുനിന്ന് മരുന്നോ ടെസ്റ്റോ ചെയ്യേണ്ടി വരുമ്പോ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ?
1: അതെ, ആശുപത്രിയിൽ ആ മരുന്നുകൾ ലഭ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാകണമെന്നുമില്ല. ഇത് കാരണം രോഗികൾക്ക് മികച്ച സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറയുന്നുണ്ട്.
0: ഡോക്ടർ, ശാരദയ്ക്ക് ഇപ്പോ എങ്ങനെയുണ്ട്?
3: രാഘവ, ശാരദ

0: യുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പേടിക്കാനില്ല, പറയുന്ന പോലെ മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ചാൽ പെട്ടെന്ന് സുഖമാകും.
1: ആ, ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ഈ മരുന്ന്
2: കഴിക്കാം.
1: നിനക്കിപ്പോ എങ്ങനെയുണ്ട്?
2: ഇപ്പൊ ആശ്വാസമുണ്ട് ഏട്ടാ. അന്ന് ആശുപത്രിയിലെ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ കടക്കാരായനല്ലേ.
1: ആ, അത് ശരിയാണ് കേട്ടോ. അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോ ആരോ അയച്ച പോലെയാണ് ഒരാൾ വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഹോ, നമുക്ക് അതെത്ര വലിയ ആശ്വാസമായി അല്ലേ.
3: ഒരു ജനതയുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിന്റെ പുരോഗതിയും നിർണയിക്കുന്നതിൽ പൊതുജനാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. മികച്ച സൗകര്യങ്ങളും വിദഗ്ധരുമുള്ള ആശുപത്രികൾ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവുകയും അവ സമൂഹത്തിലെ ഏറ്റവും പിന്നിലുള്ളവർക്കു പോലും ലഭ്യമാകുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം സഫലമാകുന്നത്.
4: ഭാരത് ജീവിതത്തിന് ഒരു കൈത്താങ്ങ്. ചിത്രീകരണം സമാപിക്കും. രാജ്മോഹൻ കൂവളശ്ശേരി. ആഖ്യാനം നിർവഹണ സഹായം ധന്യ MT. നിർവഹണം സെവിൽ ജിഹാൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പിൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിറ്റ്നസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
1: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി.

0: സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നു ചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM eDrive പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 ഏപ്രിലാണ് രാജ്യത്ത് ആദ്യമായൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM eDrive പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് രണ്ടിൽ ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും eDrive പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMeDrive.heavyindustries.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ടോ? 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രീ മെട്രിക് സ്കോളർഷിപ്പും 1 മുതൽ PG വരെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉന്നത പഠനത്തിനായി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പും ലഭ്യമാണ്. മെയിന്റനൻസ് അലവൻസും ബുക്ക് ഗ്രാന്റും ഇതിലൂടെ ലഭിക്കും. 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനായി ഇന്ന് തന്നെ www.scholarships.gov.in എന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കൂ.
1: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. UN വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് തുറമുഖത്ത് എത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. 2024 ഡിസംബർ 3 തുറമുഖത്ത്

0: പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാവാദം നൽകുന്ന ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിനും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമീപകാല US ഇറാൻ നയതന്ത്ര നടപടികൾ, ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ റൂബിയോയുടെ 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2ാം റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ ഫ്രാൻസ് ചൈനീസ് തായ്പേ താരങ്ങളെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി നീക്കം. സിം കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി അവലോകന യോഗം ചേർന്നു. സിം മ്യൂളിംഗിനെക്കുറിച്ച് വിപുലമായ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.
2: കളകളമിളകും ഒരരുവിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതുരും ഒരാളുകളമിളകിയ ചുരു

0: ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല വരികളെഴുതി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങണോ? കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ദിവ്യാംഗജൻ ഫിനാൻസ് കോർപ്പറേഷൻ വഴി ഭിന്നശേഷിക്കാർക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാണ്. ദിവ്യാംഗജൻ സ്വാവലംബൻ യോജനയിലൂടെ 50,000 മുതൽ 50,00,000 വരെ ബിസിനസ് വായ്പകളും കേവലം 4% പലിശ നിരക്കിൽ വിദ്യാഭ്യാസ വായ്പകളും ലഭിക്കുന്നു. വനിതാ സംരംഭകർക്ക് പലിശയിൽ പ്രത്യേക ഇളവുമുണ്ട്. ഈടില്ലാത്ത ചെറുകിട വായ്പകൾക്കായി www.jensamarth.in എന്ന പോർട്ടൽ സന്ദർശിക്കൂ.

0: ലക്ഷ്മി ടീച്ചറേ, ദേ ഇത് നോക്കിക്കേ. നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. നാളെ മുതൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. 3 ചുവന്ന ടിക്ക് കണ്ട പോലീസ് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫോർവേഡ് സന്ദേശം. ഇതിന്റെ താഴെ ഫോർവേഡ് ആൻഡ് മെനി ടൈംസ് എന്ന ലേബലും ഉണ്ട്. ആളുകൾ ഇത് ഗ്രൂപ്പുകളിൽ മാറി മാറി അയക്കുവാണ്. എനിക്കിത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല.
1: എന്റെ ആനി ടീച്ചറെ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഈ 3 ടിക്ക് കഥ കഴിഞ്ഞ 5-6 വർഷമായി ഓരോ രൂപത്തിൽ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. 2026 ആയിട്ടും ആളുകൾക്ക്

0: ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇത്തരം ഫേക്ക് മെസ്സേജസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്തും കോവിഡ് പോലെയുള്ള പാൻഡമിക്കിന്റെ സമയത്തും ഒക്കെ ഇങ്ങനത്തെ ഇൻഫോഡെമിക് വലിയൊരു പ്രശ്നമാണ്.
1: അതെ, നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തും അല്ലേ?
0: അതെ.
1: പക്ഷേ സാധാരണക്കാരെ ഈ ഒഫീഷ്യൽ ലോഗോയും അതുപോലെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന ബോർഡും ഒക്കെ കാണുമ്പോഴേ മെസ്സേജിനകത്ത് അവരപ്പം അപ്പൊ തന്നെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. ശിവൻ സാർ ഇവിടെ ഉണ്ടല്ലോ. സാറേ, വാട്സപ്പിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ സ്വയം പരിശോധിക്കാൻ പറ്റും? ഇതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ?
2: ഒരു മിനിറ്റ്. ടീച്ചറേ, ലക്ഷ്മി ടീച്ചറേ, ഞാൻ നോക്കുമായിരുന്നു, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ നിർമ്മിത ബുദ്ധിയും അതിന്റെ ഭാഗമായിട്ട് ഡീപ് ഫേക്കും ഒക്കെ ഇത്ര സജീവമായ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാക്ട് ചെക്കിംഗ്. നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ കണ്ണു മടച്ച് വിശ്വസിക്കുന്നതിന് പകരം ഒരു ഫാക്ട് ചെക്കർ ആകണം. അതായത് വസ്തുതകൾ പരിശോധിക്കുന്ന ഒരാളാകണം. അതിന് ചില എളുപ്പ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്.
0: റിവേഴ്സ് ഇമേജ് സെർച്ചോ? അതെന്താണ് ശിവൻ സാറേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാണല്ലോ സെർച്ച് ചെയ്യാറുള്ളത്. ഇതെന്താണ് സംഭവം?
2: അതായത് നമ്മൾ എന്തെങ്കിലും അറിയാനായിട്ട് ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതിനെ സാധാരണ ഫോർവേഡ് സെർച്ച് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗൂഗിൾ സെർച്ചിലേക്ക് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്.
1: അത് കൊള്ളാലോ സാറേ. അതെങ്ങനെയാ പ്രാക്ടിക്കലി ചെയ്യാ? ഒരു എക്സാമ്പിൾ പറയാവോ?
2: പിന്നെന്താ, ഉദാഹരണത്തിന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നു, കേരളത്തിലെ പുഴയിൽ തിമിംഗലം വന്നു. ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ ബ്രൗസർ തുറന്ന് ഗൂഗിൾ ഇമേജസിലേക്ക് പോവുക. അവിടെ മിക്കവാറും സെർച്ച് ബാറിൽ ഒരു ചെറിയ ക്യാമറയുടെ ഐക്കൺ കാണും. അതിനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴയിലെ തിമിംഗലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ഫോട്ടോ ഇന്റർനെറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഏതെങ്കിലും സംഭവത്തിന്റെ ചിത്രമായിരിക്കും അത്. അതിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേരളത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ അറിയാൻ പറ്റും.
1: ശിവൻ സാറേ, ഈ ചിത്രങ്ങളുടെ കാര്യം മനസ്സിലായി, പക്ഷേ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോകളുടെ കാര്യമോ? പലപ്പോഴേ പഴയ കലാപങ്ങളുടെയോ അപകടങ്ങളുടെയോ ഒക്കെ വീഡിയോകൾ പുതിയ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കാറുണ്ടല്ലോ. വീഡിയോകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക?
2: അതിന് വഴിയുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് വലിപ്പം ഉണ്ടാവും ഫയലിന്. അതിന് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കീ ഫ്രെയിം അനാലിസിസ്.
0: അതെന്താ?
2: അപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല, ഫോണല്ല, ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻവിഡ് പോലെയുള്ള മികച്ച വെരിഫിക്കേഷൻ ടൂളുകളുടെ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയെ പല പല ഫ്രെയിമിലാക്കി തരും. അതിനുശേഷം ഈ പറഞ്ഞ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും.
0: പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ? സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പ്രായമായവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്സപ്പ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരാണല്ലോ ഇത്തരം മെസ്സേജുകൾ എപ്പോഴും കണ്ടിട്ട് ഫോർവേഡ് ചെയ്യുന്നത്.
2: ഞാൻ നേരത്തെ പറഞ്ഞ ടൂളുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മളതൊന്ന് ശീലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്. അവർക്കൊക്കെ വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും ഉണ്ട്. നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്ക് എക്സ്പ്ലോർ എന്നൊരു ടൂളുണ്ട്. നമ്മളായി കേട്ട വാർത്തയുടെ കീവേഡുകൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇത് ആരെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ അറിയാൻ പറ്റും.

0: സാറേ, ഈ ചാറ്റ് ബോട്ടുകളുടെ കാര്യം വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം. ചില മെസ്സേജ് കണ്ടിട്ടില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഐഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നൊക്കെ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ വ്യാജമാണെന്ന്.
1: പിന്നല്ലാതാണ് ടീച്ചറെ, ഇതിനൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നാ പറയുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ, അതായത് അവരുടെ ഭയത്തെ, അത്യാഗ്രഹത്തെ, പിന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇത്തരം വ്യാജ വാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുമ്പോൾ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യമോ ആവേശമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതിലെന്തോ കുഴപ്പമുണ്ട്, അതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏത് വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പോസ് ചെയ്യണം. പിള്ളേരെ പിടുത്തക്കാർ വന്നു എന്ന് പറഞ്ഞുള്ള വ്യാജ സന്ദേശം കാരണം പാവം വഴിപോക്കരൊക്കെ എത്ര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ. അതുകൊണ്ട് വ്യാജ വാർത്ത വെറും ഒരു കൗതുകമൊന്നുമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്.
2: ശരിയാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ IT നിയമങ്ങൾ അനുസരിച്ച് വ്യാജ വാർത്തകളും ഇതുപോലെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കും അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുണ്ട്. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, DPDP Act. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്.
0: ശിവൻ സാറേ, നമുക്ക് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രോജക്റ്റും, ഒപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചാലോ?
1: നല്ല ഐഡിയ.
0: കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി മുതിർന്നവരെ ഇതൊക്കെ പഠിപ്പിക്കട്ടെ. ഫാക്ട് ചെക്കിംഗ്, ഡിജിറ്റൽ ലോകത്തെ സത്യവും മിഥ്യയും എന്നതായിരിക്കണം വിഷയം.
1: അതെ അതെ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്നേ. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാം.
0: അതെ,
1: ഫസ്റ്റ് ടാസ്ക് വേണമെങ്കിൽ കുട്ടികൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു 5 അവർക്ക് ഈ ഡൗട്ട് തോന്നുന്ന ഫോർവേഡ് മെസ്സേജസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇമേജസ് കണ്ടെത്തട്ടെ, അല്ലേ?
0: അതെ. നമുക്ക് രണ്ടാമത്തെ ടാസ്ക് ആയിട്ടേ റിവേഴ്സ് ഇമേജ് സെർച്ച് അത് ചെയ്താലോ?
1: അതെ, അപ്പൊ വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇമേജസ് ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അവർ കണ്ടെത്തട്ടെ.
0: അതെ,
1: ഡേറ്റ് അടക്കം വരുമല്ലോ.
0: അതെ, മനസ്സിലാവും.
1: അതെ, ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഫാക്ട് ചെക്ക് ഉണ്ടല്ലോ, അത് ഈ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത് കറക്റ്റ് ആണോ അതോ ഫേക്ക് ആണോ എന്ന് കാണിച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെയാവുമ്പോ ഇവർക്ക് അതിനെ കുറിച്ച്
0: ക്ലാരിറ്റി ഉണ്ടാവും.
1: അതെ,
2: അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ IT ലാബിലെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോടെ തന്നെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
0: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് Article 51A ശാസ്ത്രബോധം വളർത്തണമെന്ന്, അല്ലേ? ഡിജിറ്റൽ ലോകത്തും ആ ശാസ്ത്രബോധം നമ്മൾ നിലനിർത്തണം. ഈ തെറ്റായ വിവരങ്ങൾ തടയുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്.
1: എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഈ പ്രോജക്റ്റിനെയും വർക്ക്ഷോപ്പിനെയും പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈൻ ഇന്ന് തന്നെ നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം.
3: അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ.
4: സപ്ത സഹോദരിമാർ.
3: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
5: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്.

അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിന്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിന്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ് ആണ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിന്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്ത് മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയദ.

ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ഇളയരാജ.

ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും ആശാലതയും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ.
2: സാമവേദത്തിലെ 152-ാമത്തെ മന്ത്രമാണിത്. അഹം ഇദ്ധി പിദുഷ്പരിഹി മേധാമൃതസ്യ ജഗ്രഹ അഹം സൂയ ഇവാജനി. അന്വയവും സാരവും അഹം ഇദ്ധി പിദുഹു ഇടതസ്യ മേധാംപരി ജഗ്രഹ അഹം സൂയ ഇവ അജനി. ഞാൻ നിശ്ചയമായും ജ്ഞാനദാതാവായ പരമാത്മാവിൽ നിന്നും വേദജ്ഞാനത്തിന്റെ ബുദ്ധിയെ ഗ്രഹിക്കുന്നു. ഈ വേദജ്ഞാനം നേടിയിട്ട് ഞാൻ സൂര്യനെപ്പോലെ ആയിത്തീരും. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ ലോകത്തിൽ അറിവിനു തുല്യം പവിത്രമായി മറ്റൊന്നില്ല. അറിവ് സ്വയം പവിത്രമാണെന്ന് മാത്രമല്ല, അത് സകലരെയും പവിത്രമാക്കുന്നതിലും സമർത്ഥമാണ്. തമേവ വിദിത്വ അതിമൃത്യുമേതി നാന്യപന്ധ വിദ്യതേ അഹനായ. യജുർവേദത്തിലുള്ളതാണ്. പരമാത്മാവിന്റെ അറിവ് കൂടാതെ മൃത്യുവിനെ കടക്കുന്നതിന് സാധ്യമല്ല. മോക്ഷപ്രാപ്തിക്ക് അറിവ് നേടുകയല്ലാതെ വേറെ വഴിയില്ല. ഈശ്വരൻ സൃഷ്ടിയുടെ ആദിയിൽ വേദജ്ഞാനം മാനവർക്ക് നൽകി. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഈ മഹാജ്ഞാനത്തെ ഞാൻ ആദ്യം വിവസ്വാന് പറഞ്ഞുകൊടുത്തു. വിവസ്വാൻ അത് മനുവിന് പറഞ്ഞുകൊടുത്തു. മനുവാകട്ടെ ഇക്ഷ്വാകുവിന് പറഞ്ഞുകൊടുത്തു എന്നു ഗീതയിൽ പറയുന്നു. ഈ അറിവ് വേദജ്ഞാനമാണ്. വേദജ്ഞാനം സമുദ്ര സദൃശമാണ്. ആ അറിവിന് ആദിയോ അന്തവുമില്ല. ഈശ്വരഭക്തരുടെ കർത്തവ്യം ഈ വേദജ്ഞാനത്തെ കരസ്ഥമാക്കുകയാണ്. അതിനായി അവൻ വേദസമുദ്രത്തിന്റെ അഗാധതയിൽ മുങ്ങിത്തപ്പുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ജ്ഞാനരത്നം പുറത്തെടുക്കുന്നു. അഥർവവേദത്തിൽ ഇതേ ധ്വനി കേൾക്കുന്നു. ദുഃഖേ സായം, ദുഃഖേ പ്രാതർ, ദുഃഖേ മധ്യം ദിനം പരി. ഞാൻ രാവിലെ വേദധേനുവിനെ കറക്കുന്നു. മധ്യാഹ്നത്തിലും സായംകാലത്തും വേദം കറന്നെടുക്കുന്നു. എപ്പോഴും ഞാൻ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നു സാരം. ഈ അറിവ് നേടി ഞാൻ സൂര്യന് സദൃശനാകുന്നു. സൂര്യസമാനം ഞാൻ പ്രകാശിക്കുന്നു. സൂര്യതുല്യം ഓജസ്സിയും തേജസ്സിയുമാവുന്നു. സൂര്യനു തുല്യം പ്രകാശിക്കുന്നതിന് നാം സൂര്യന്റെ ഗുണങ്ങളെ സ്വായത്തമാക്കണം. സൂര്യന്റെ ഗുണങ്ങൾ

0: ഇപ്രകാരമാണ്. ഒന്ന്, സൂര്യൻ വളരെ ദൂരെ ഉയരത്തിലാണ്. നമ്മുടെ ലക്ഷ്യവും ഏറെ ഉയരത്തിലാണ്. തിന്നും കുടിച്ചും മതിച്ചും മരിച്ചു പോവുക നമ്മുടെ ലക്ഷ്യമേ അല്ല. രണ്ട്, സൂര്യൻ നിശ്ചിത സമയത്ത് ഉദിക്കുന്നു, നിശ്ചിത സമയത്ത് അസ്തമിക്കുന്നു. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതചര്യയെ നിയന്ത്രിതമാക്കണം. ഓരോന്നും അതാതിൻ്റെ സമയത്ത് ചെയ്യുക. സമയപാലനത്തിൽ വിശേഷ ശ്രദ്ധയുണ്ടാകണം. മൂന്ന്, ഉദയത്തിൽ സൂര്യൻ ചുവന്നിരിക്കുന്നു, അസ്തമയത്തിലും സൂര്യന് ചുവപ്പ് തന്നെ. സമ്പത്തിയിലും വിപത്തിയിലും ഒരേ ഭാവം. സമത്വം യോഗ ഉച്ചതേ. എല്ലാറ്റിലും എല്ലാ കാര്യത്തിലും സമത്വത്തെ ദർശിക്കുക. ജീവിതത്തിൽ സമ്പത്തിലും വിപത്തിയിലും സമഭാവം കൈക്കൊള്ളുക. നാല്, സൂര്യൻ ദോഷം ഗ്രഹിക്കാതെ ഗുണം മാത്രം സ്വീകരിക്കുന്നു, എന്നിട്ട് ആ ഗുണത്തെ അന്യർക്ക് പ്രദാനം ചെയ്യുന്നു. സമുദ്രത്തിലെ ജലം സ്വീകരിക്കുന്നു, ഉപ്പിനെ സ്വീകരിക്കുന്നില്ല. അതുപോലെ നമ്മളും ഗുണത്തെ മാത്രം സ്വീകരിക്കുക, ദോഷത്തെ ത്യജിക്കുക. അഞ്ച്, സൂര്യൻ നിരന്തരം ഗതി നേടുന്നു, അതുപോലെ നിരന്തരം മുന്നോട്ടു പോവുക, ഉന്നതി നേടുക. ഉദ്യാനം ദേ പുരുഷ ന അവയാനം എന്ന അഥർവവേദം. ഹേ പുരുഷ, ഉത്തരോത്തരം ഉന്നതി നേടുക. ഒരിക്കലും താഴേക്ക് വീഴരുത്, ഉയരത്തിലേക്ക്, ഉയരത്തിലേക്ക്. അതിനാവട്ടെ നമ്മുടെ കർമ്മപദ്ധതി. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് എന്നു ഗീതയിലും പറഞ്ഞിരിക്കുന്നു. സ്വയം ആത്മശക്തിയെ ഉണർത്തുക. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മശക്തി താഴേക്ക് പോയി അധപ്പതിക്കാതെ നോക്കുകയും വേണം.
1: കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Aparajita Nair. Prime Minister Narendra Modi today chaired the 52nd meeting of Pragati, the ICT-enabled multimodal platform for proactive governance and timely implementation at Seva Teerth in New Delhi. During the meeting, Mr. Modi reviewed four major infrastructure projects in the road, power industrial corridor and metro rail sectors across four states, involving an investment of around 30,000 crore rupees. The Prime Minister stressed that delays in infrastructure projects lead to cost escalation and deprive citizens and industries of timely benefits. He directed the concerned ministries and state governments to resolve bottlenecks in omission mode and ensure close monitoring of project implementation. The Prime Minister also emphasized the effective use of the PM Gati Shakti National Master Plan for efficient planning and timely execution of infrastructure projects. The Prime Minister's office informed that the meeting also reviewed the TB Mukt Bharat Abhiyan. Mr. Modi also reviewed grievances related to cybercrime and digital arrest cases. Mr. Modi urged states to work towards enabling a E0 FIR mechanisms for quicker registration and response to cyber fraud complaints. Union Commerce and Industry Minister Piyush Goyal has concluded a series of meetings with US Trade Representative Ambassador Jamie Sun Greer and his delegation in New Delhi today. In a social media post, Mr. Goyal said they reviewed the progress of the ongoing India-US trade discussions and explored avenues to further deepen economic partnership between both the countries. He also appreciated Ambassador Greer's leadership and the sustained efforts of both teams in advancing the discussions in a constructive and forward-looking manner. External Affairs Minister Dr. S. Jaishankar today highlighted the importance of deepening India-South Korea ties amid a challenging global environment, saying that countries with shared values and mutual trust need to work together more closely. In his opening remarks during the meeting with South Korean Foreign Minister Cho Hyun in Seoul, he stressed that the current international situation makes cooperation among trusted partners more important than ever. Oman has announced the opening of a temporary maritime corridor through the strategically vital Strait of Hormuz. It marked a significant step toward restoring commercial shipping and easing a maritime crisis that has left thousands of seafarers stranded in the Gulf. The Omani government said the initiative was developed in coordination